ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓരോരുത്തരുമല്ലേ. മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വികാസവും ശോഷണവും. മനുഷ്യന് ഒരേ അവസ്ഥയിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയില്ല. ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനനം വരെ ഉള്ള വികാസം ജീവശാസ്ത്രപരമാണ്. എന്നാൽ ജനനശേഷമുള്ള വികാസം മറ്റു പല ഘടകങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. വളർച്ച ഒരു നിശ്ചിത ഘട്ടത്തിൽ നിലയ്ക്കുന്നു, എന്നാൽ വികസനം അന്ത്യം വരെ നടക്കുന്നു. ആത്മീയവും സാമൂഹികവുമായ വളർച്ച മരണശൈലിയിൽ പോലും സംഭവിക്കാം. ശോഷണം ശാരീരികമായി മാത്രം സംഭവിക്കൂ. ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ജീവിതം നമ്മളൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് അല്ലേ പ്രിയപ്പെട്ടവരെ.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എൻ കെ ദേശത്തിന്റെ മറുനാട്ടിൽ നിന്ന് എന്ന കവിത കേൾക്കാം. തുടർന്ന് കേൾക്കാം ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ കുഞ്ഞിരാമൻ ആറളം പങ്കെടുക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലെ. 7:35 വായന വസന്തം. ഇതിൽ മുരളീധരൻ നായരുടെ ഒരു ദിവസം എന്ന മാനസിയുടെ ചെറുകഥ കേൾക്കാം. അവതരണം യാഗേഷ് എളയാവൂർ. 8:00 മധുരഗീതങ്ങൾ, അവതരണം കൃഷ്ണകുമാർ കണ്ണോത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാടകനേരത്തിൽ നാടകം നെല്ലിക്കാറ്റു 1-ാം ഭാഗം. തുടർന്ന് നാടകഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 നന്ദാത്മജൻ കൊതേരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സ്പോൺസേർഡ് സന്ദേശഗാനങ്ങൾ. 2:00 ഒരുവട്ടം കൂടി ചാരുകസേരയിലൂടെ കേൾക്കാം സുബ്രഹ്മണ്യനെ കുറിച്ച്. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാലയിലൂടെ കേൾക്കാം മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം, അവതരണം ശിവന്യ. തുടർന്ന് പൂന്താനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഉഷാ പ്രദീപൻ ഇരിട്ടി. 9:30 ആർദ്രഗീതങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എൻ കെ ദേശത്തിന്റെ കവിത മറുനാട്ടിൽ നിന്ന് ആലപിക്കുന്നു അനന്തു കൃഷ്ണ ചങ്ങരംകുളം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എൻ കെ ദേശത്തിന്റെ കവിത മറുനാട്ടിൽ നിന്ന്. ആലപിച്ചത് അനന്തു കൃഷ്ണ ചങ്ങരംകുളം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 13. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 13 വർഷത്തിലെ 194-ാം ദിനമാണ്. ഇന്ന് ഇന്റർനാഷണൽ റോക്ക് ഡേ ആയി ആചരിക്കുന്നു, അഥവാ അന്താരാഷ്ട്ര പാറ ദിനം. ഇതെല്ലാം കല്ലിന്റെ വൈവിധ്യത്തെക്കുറിച്ചും പാറകൾ പരിസ്ഥിതിയിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും വർഷങ്ങളായി അവ മനുഷ്യജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ്. ജൂലൈ 13 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1832 ഹെൻറി റോവ് സ്കൂൾക്രാഫ്റ്റ് മിസിസിപ്പി നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി. 1844 ലോകത്താദ്യമായി ടെലഗ്രാഫ് സന്ദേശം വാഷിംഗ്ടണിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് അയച്ചു. 1878 ബെർലിൻ ഉടമ്പടി ഒപ്പുവെച്ചു. 1908 ആധുനിക ഒളിമ്പിക്സിൽ വനിതകൾ ആദ്യമായി പങ്കെടുത്തു. 1912 മൗലാന അബ്ദുൽ കലാം ആസാദ് തന്റെ വിഖ്യാതമായ അൽ ഹിലാൽ എന്ന ഉർദു വാർത്താപത്രിക പുറത്തിറക്കി. 1959 വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. 2005

0: പാകിസ്ഥാനിലെ ഗോഡ്കിയിൽ 3 തീവണ്ടികൾ കൂട്ടിയിടിച്ച് 150-ലേറെ പേർ മരിച്ചു. 2011 ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം അംഗീകരിച്ചു. 2017 മഹാരാഷ്ട്രയിലെ മാട്ടുങ്ക സബർബൻ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ ആദ്യ വനിതാ റെയിൽവേ സ്റ്റേഷനായി ചരിത്രത്തിൽ ഇടം പിടിച്ചു. 1977 ഭാരതരത്ന, പത്മവിഭൂഷൺ തുടങ്ങിയ പൊതുബഹുമതികൾ അടിയന്തരാവസ്ഥ കാലത്ത് പിൻവലിച്ചു. 1803 രാജാറാം മോഹൻ റോയും അലക്സാണ്ടർ ഡഫും ചേർന്ന് സ്കോട്ടിഷ് ചേർച്ച് കോളേജ് ആരംഭിച്ചു. 1929 ജതീന്ദ്രനാഥ് ദാസ് 63 ദിവസം നീണ്ടുനിന്ന ചരിത്രപ്രസിദ്ധമായ നിരാഹാര സമരം ആരംഭിച്ചു. 1945 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കി. 1974 ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഹെഡിംഗ്ലിയിൽ തങ്ങളുടെ ആദ്യ ഏകദിനം കളിച്ചു. ജയ്പൂർ അത്രൌളി ഖരാനയിലെ പ്രശസ്തനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ കേസർബായ് കേർക്കർ, മലയാളത്തിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന ഇ ഹരികുമാർ തുടങ്ങിയവരുടെ ജന്മദിനവും, ബംഗാളി നോവലിസ്റ്റും കവയിത്രിയുമായ ആശാപൂർണദേവി, വിൽപ്പാട്ട് കലാകാരനായിരുന്ന തലയൽ എസ് കേശവൻ നായർ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 13.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം, അല്ലാതെ ആരാണ് പറഞ്ഞത് എന്ന് നോക്കി വിധി കൽപ്പിക്കരുത്. ഡോക്ടർ രാധാകൃഷ്ണൻ.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് ജൂലൈ 13, മിഥുനം 29, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കാലമേറ്റുപാടുന്ന 10,000 സുന്ദരഗാനങ്ങൾ സമ്മാനിച്ച പ്രിയഗായിക എസ് ജാനകി ഇനി ഓർമ്മ. 6 പതിറ്റാണ്ടുകാലം സ്വരമാധുര്യത്താൽ ഹൃദയങ്ങൾ തൊട്ട അനശ്വര പ്രതിഭയ്ക്ക് യാത്രാമൊഴി. മൈസൂരുവിലെ കനിയഹുണ്ടിയിലെ ഫാം ഹൌസിൽ ഞായറാഴ്ച വൈകിട്ട് 5:48 പൂർണ്ണ ഔദ്യോഗിക

ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പേരക്കുട്ടി അപ്സര വിദ്യുല അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. എസ് ജാനകിയുടെ മരുമകൾ ഉമ, പേരക്കുട്ടി അമൃതവർഷിണി, അപ്സരയുടെ ഭർത്താവ് ഗണേഷ് എന്നിവരും ചടങ്ങുകളിൽ ഭാഗമായി. ഞായറാഴ്ച രാവിലെ 8:45 മുതൽ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിൽ പ്രിയഗായികയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് ജനസാഗരം. സാമൂഹ്യ സാംസ്കാരിക സിനിമ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുൾപ്പെടെ ആയിരങ്ങൾ അന്തിമോപചാരമർപ്പിച്ചു. മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രി 7:30 എസ് ജാനകിയുടെ അന്ത്യം. എസ് ജാനകിയുടെ വേർപാടിലൂടെ സംഗീതലോകത്തെ അതുല്യ പ്രതിഭയെയാണ് ഇന്ത്യക്ക് നഷ്ടമായതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അവരുടെ അസാധാരണമായ ആലാപന ശൈലി തലമുറകളെ പ്രചോദിപ്പിച്ചു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട കലാസഭയ്ക്കിടയിൽ 20 ഇന്ത്യൻ ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങളാണ് അവർ റെക്കോർഡ് ചെയ്തത്. കാലത്തെ അതിജീവിക്കുന്നതാണ് അവരുടെ സംഗീതം. അത് അങ്ങേയറ്റം മൂല്യവത്തായി നിലനിൽക്കുമെന്നും രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സമാനതകളില്ലാത്തതും വൈവിധ്യമാർന്നതുമായ ആലാപനത്തിലൂടെ തലമുറകളെ ആകർഷിച്ച സംഗീതജ്ഞയാണ് എസ് ജാനകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സംഗീതലോകത്തിനും സംസ്കാരത്തിനും അപരിഹാര്യമായ നഷ്ടമാണ് ജാനകിയമ്മയുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും അവരുടെ മെലഡികൾ ഇനി വരാനിരിക്കുന്ന തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നും മോദി പറഞ്ഞു. എസ് ജാനകിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. മൈസൂരു മഹാരാജ ഗ്രൗണ്ടിൽ നടന്ന പൊതുദർശന ചടങ്ങിലാണ് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് പുഷ്പചക്രം സമർപ്പിച്ചത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുവഴിയുള്ള സുരക്ഷിത ഗതാഗതവും സംബന്ധിച്ച സംഘർഷങ്ങളാൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായി. ഹോർമോസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് 11 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്ക് കപ്പൽ ഞായറാഴ്ച ഇറാൻ ആക്രമിച്ചു. നാവികനെ കാണാതായി. സൈപ്രസ് പതാകയുള്ള GFS ഗാലക്സി എന്ന കപ്പലിന്റെ എഞ്ചിൻ മുറിയിലാണ് മിസൈലേറ്റ് തീപിടുത്തമുണ്ടായത്. 10 നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ച് ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ പോയതിനാലാണ് കപ്പൽ ലക്ഷ്യമിട്ടതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കടലിടുക്കിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ ഗതാഗതം ഉറപ്പാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഞായറാഴ്ച രാവിലെ ഇറാനിലുടനീളം US വ്യോമാക്രമണം നടത്തി. മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ തുടങ്ങി ഇറാനിലെ 140 ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണവും നടത്തി. ആധുനിക ഖത്തറിന് ശിലപാകിയ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അന്തരിച്ചു. 1995 മുതൽ 2013 വരെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഖത്തർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയത്. അൽ ജസീറ TV നെറ്റ്വർക്ക് സ്ഥാപിതമായതും 2022 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം ഖത്തർ നേടിയതുമെല്ലാം ഇക്കാലത്തായിരുന്നു. US റിപ്പബ്ലിക്കൻ സെനറ്ററും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറെ അടുപ്പമുള്ളവരിൽ ഒരാളുമായ ലിൻസേ ഗ്രഹാം അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ശനിയാഴ്ച രാത്രി ക്യാപിറ്റോൾ ഹില്ലിലെ വസതിയിലായിരുന്നു അന്ത്യം. ട്രംപിന്റെ വിദേശ കുടിയേറ്റ വ്യാപാര നയങ്ങളുടെ പ്രധാന വക്താവായിരുന്നു അദ്ദേഹം. കടുത്ത ഇസ്രയേൽ അനുകൂലിയായ അദ്ദേഹത്തിന് US ഇറാൻ യുദ്ധത്തിലേക്ക് എത്തിക്കുന്നതിലും വലിയ പങ്കുണ്ടായിരുന്നു. രാജ്യത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാന്റെ സ്ഥാനപതിയെ ഒമാൻ വിളിച്ചു വരുത്തി. ഇറാന്റേത് നിരുത്തരവാദപരമായ നടപടിയാണെന്നും ഒമാൻ പറഞ്ഞു. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമിനിയുടെ വധത്തിന് പ്രതികാരമായി ലക്ഷ്യമിടാനുള്ള ലോക നേതാക്കളുടെ പേര് പ്രസിദ്ധീകരിച്ച് ഇറാനിയൻ ദിനപത്രമായ ഹംഷഹറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് എന്നിവരുൾപ്പെടെ 13 നേതാക്കളുടെ പേരുകളാണ് പത്രം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കും. ഫൂക്കോക്ക് മെഡിക്കൽ സെന്ററിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ഞായറാഴ്ച ഹോച്ചിമിൻ നഗരത്തിലെത്തിച്ചു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് ഹനോയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അറിയിച്ചു. കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. ഹിമാചൽ പ്രദേശ് സ്വദേശിയും കരാറുകാരായ ദിലീപ് ബിൽകോൺ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജരുമായ വിക്രം സിംഗ് റാണയുടെ മൃതദേഹമാണ്
ഞായറാഴ്ച രാവിലെ

0: കണ്ടെത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സർക്കാർ 2 ലക്ഷം രൂപയും കമ്പനി 2.5 ലക്ഷം രൂപയും അനുവദിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് പറയുന്നതിലെ യുക്തിരാഹിത്യം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് സുധാംശു ലൂധിയ, പാസ്പോർട്ട് യാത്രാരേഖയാണെന്ന സർക്കാരിന്റെ സാങ്കേതിക വാദം അംഗീകരിക്കാം, എന്നാൽ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് വ്യക്തമായി അതിൽ എഴുതിയിരിക്കെ പാസ്പോർട്ടുള്ളവർ ഇന്ത്യക്കാർ തന്നെയാണെന്ന് ജസ്റ്റിസ് ലൂധിയ പറഞ്ഞു. ദിൽസെ വിത്ത് കപിൽ സിബൽ എന്ന പരിപാടിയിലാണ് പരാമർശമുണ്ടായത്. പുതുതായി വോട്ട് ചേർക്കാനുള്ള അപേക്ഷയെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവാദ നീക്കം. ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ SIR വിവരം കൂടി നൽകണമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തു. കമ്മീഷന്റെ ഔദ്യോഗിക പോർട്ടലായ ECI നെറ്റിൽ പുതിയ വോട്ടർ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ Form 6 അപേക്ഷയ്ക്കൊപ്പം അപേക്ഷകരുടെ മാതാപിതാക്കളുടെ വിവരങ്ങൾ പട്ടികയിലുണ്ടോ എന്ന് വ്യക്തമാക്കണം. ഉണ്ടെങ്കിൽ ബൂത്ത് നമ്പർ അടക്കമുള്ള വിവരങ്ങൾ നൽകണം. ഇത് പൂരിപ്പിക്കാതെ അപേക്ഷ പൂർത്തിയാകില്ല. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെയും അപേക്ഷിക്കാത്തവർക്കും ഇന്ന് രാവിലെ 10 മണി മുതൽ ഓൺലൈനായി അപേക്ഷ നൽകാം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പരോക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. താനാണ് എല്ലാമെന്ന് NSS പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ കരുതരുതെന്നും മന്നം സമാധിയിലേക്ക് ആരെയും തടയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കേരളത്തിലെ NSSന്റെ ഭാഗമല്ലാത്ത NSS ഡൽഹി ആസ്ഥാനത്ത് സ്ഥാപിച്ച മന്നത്ത് പത്മനാഭന്റെ പ്രതിമയും സ്മൃതിമണ്ഡപവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. എല്ലാവരെയും ഉൾക്കൊള്ളാത്ത സാമൂഹിക പരിഷ്കരണം സാധ്യമല്ലെന്ന മന്നത്തിന്റെ ആശയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വിമർശനം. ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരിയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി ലഭിച്ചിരുന്നില്ല. ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരെ 31-ാം ദിവസം പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ച് സംയുക്ത പാർലമെന്ററി സമിതി. പുറത്താക്കലിനു പകരം സസ്പെൻഷൻ മതിയെന്ന് നിർദ്ദേശിക്കാനാണ് സമിതിയുടെ തീരുമാനം. നിശ്ചിത കാലയളവിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവിമുക്തരാക്കപ്പെടുകയോ പ്രോസിക്യൂഷൻ തുടർനടപടികളുമായി പോകാതിരിക്കുകയോ ചെയ്താൽ ഇവരുടെ സസ്പെൻഷൻ സ്വമേധയാ റദ്ദാക്കപ്പെടുമെന്ന വ്യവസ്ഥയും പുതുതായി നിർദ്ദേശിക്കുമെന്നാണ് സൂചന. രാമക്ഷേത്ര ഭരണ നിർവഹണം കാര്യക്ഷമമാക്കാൻ നിയമിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധികാരങ്ങളും ചുമതലകളും രാമക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുമെന്നും സർക്കാർ ഇടപെടലുണ്ടാവില്ലെന്നും ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ഭക്തരുടെ വിശ്വാസവും ക്ഷേത്ര ക്രമീകരണങ്ങളിലെ സുതാര്യതയും ഉറപ്പുവരുത്തുന്നതാവും CEOയുടെ പ്രധാന ചുമതല. ധനകാര്യ ക്രമീകരണങ്ങളുടെ മേൽനോട്ടവും CEOയ്ക്കായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ഒപ്പുശേഖരണവുമായി ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. പ്രധാനമന്ത്രിക്ക് അയക്കാനുള്ള കത്തിനായാണ് ഒപ്പുശേഖരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിൽ സുന്ദരകാന്ഡ പാരായണവും സംഘടിപ്പിച്ചു. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന കണ്ഠര് രാജീവരുടെ കത്തിനുള്ള തീരുമാനം ഹൈക്കോടതിക്ക് വിട്ട് ദേവസ്വം ബോർഡ്. ശാരീരിക അവശതയുള്ളതിനാൽ മകന് സ്ഥാനം കൈമാറണമെന്നാണ് തന്ത്രി ദേവസ്വം ബോർഡിന് അയച്ച കത്തിലുള്ളത്. അന്വേഷണം നേരിടുന്ന വ്യക്തിയുടെ കത്ത് പരിഗണിക്കുന്നത് നിയമപ്രശ്നത്തിന് കാരണമാകുമെന്ന് ബോർഡ് വിലയിരുത്തി. വിഷയം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കോടതിയെ അറിയിക്കും. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ കിരീടം നിലനിർത്തി. 4 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് സിന്നർ കീഴടക്കിയത്. വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ജയത്തിലേക്ക്. 3-ാം ദിവസം 457 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 102 റൺസ് എടുത്തു. ഏഷ്യൻ Under-23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആനന്ദ് സിംഗിന് സ്വർണം. അവസാന ദിവസം മലയാളിയായ സാന്ദ്രമോൾ സാബു ഉൾപ്പെട്ട വനിതാ ടീം 4x400 മീറ്ററിൽ സ്വർണം നേടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
0: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
0: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര, നെല്ലൂന്നി.
1: സിഎം വിസ്താര, അവർ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111-933-600. സിഎം വിസ്താര,
0: സിഎം വിസ്താര, നെല്ലൂന്നി.
1: ഗാനം ആദിമധ്യാന്തമായി. പാടിയത് അഡ്വക്കേറ്റ് ഹരിദാസ്. രചന അനിയൻ ആലക്കോട്. സംഗീതം ജോബി പഴശ്ശി.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77 മറ്റൊരു നമ്പർ 9496-66-66-46.
0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് 1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്.

ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിന് വികസനത്തിന്റെയും സമൃദ്ധി

0: ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ തനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: ത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കോമേഴ്സ് സിഇഒ, ICEX, സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
0: മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ മെഡലുകൾ നേടി. ഈ മാസം 4-12 കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് അനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റഷിദ് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ

0: അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച വാഹനം ഓടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
1: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിൻ്റെ MLAമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100 ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാന്റിൻ്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2 സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3 സ്ഥാനത്തിന് 15 4 സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഃ. अथ वार्ताः. भारतीय अंतरिक्ष अनुसंधान संघटनेन उद्घोषितं यत् तेन गगनयान अभियानस्य क्रू मॉड्यूल तंत्राणां त्रयाणां प्रमुख परीक्षणानां सफलं निष्पादनं विहितम्. प्रथम परीक्षणं समुद्रे अवतरणानन्तरं क्रू मॉड्यूल इत्यस्य स्थितिं सुनिश्चेतुं सम्बद्धम् आसीत् यत् अंतरिक्षयात्रिणां सुरक्षायाः दृष्ट्या अत्यन्तं महत्वपूर्णं मानदण्डं मन्यते. द्वितीय परीक्षणे अम्ब्लिकल तंत्रस्य पृथक्करण प्रक्रियायाः परीक्षणं विहितम्. तृतीय परीक्षणे तावत् शीर्ष आवरण पृथक्करण क्षणे क्रू मॉड्यूल इत्यस्य संरचनात्मक अखंडतायाः प्रामाणिकतां सिद्धम् अभवत्. प्रधानमंत्री नरेन्द्र मोदी जुलाई मासस्य 26 दिनांके आकाशवाणीतः प्रसारिते मन की बात इत्याख्ये कार्यक्रमे देश विदेशस्य जनैः साकं स्वकीयान् विचारान् विनिमयिष्यति. अस्य मासिक श्रव्य कार्यक्रमस्य अयं 37.1% भागो भविता. जनाः निःशुल्क दूरभाष संख्यायाः 1800117000 इति माध्यमेन अस्य कार्यक्रमस्य कृते स्वकीय परामर्शान् प्रेषयितुं शक्नुवन्ति. जनाः तावत् नरेन्द्र मोदी ऐप इत्यस्य अथ च MyGov इति मुक्त मञ्चस्य अन्तर्जालीय माध्यमेन च स्वकीय परामर्शान् दातुं शक्नुवन्ति. अस्य आगामिनः भागस्य कृते परामर्शाः अस्य मासस्य

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടി ഇന്ന് ആരംഭിക്കും. മുന്നോടിയായി ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റിന്റെ വിശദാംശങ്ങൾ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് പരിശോധിച്ചു വേണം അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ. ഓഗസ്റ്റ് 5 പ്രവേശനം അവസാനിക്കുന്നത്. ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കണം. സീറ്റൊഴിവ് പരിശോധിച്ച് പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർത്താണ് പുതുക്കേണ്ടത്. സീറ്റൊഴിവില്ലാത്ത സ്കൂളിലേക്ക് ഓപ്ഷൻ നൽകാനാകില്ല. അപേക്ഷ നൽകിയപ്പോഴുള്ള പിഴവിനാൽ അലോട്ട്മെന്റ് റദ്ദാക്കിയവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഘട്ടത്തിൽ തിരുത്തലുകൾ വരുത്താം. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതിയ അപേക്ഷ നൽകാനും അനുമതിയുണ്ട്. ER പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു. സിനിമാ രംഗത്തെ മികച്ച കലാ സംവിധാനത്തിനാണ് ഈ വർഷം പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് നമ്പൂതിരി തന്നെ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് അവാർഡ്. ആർട്ടിസ്റ്റുകൾക്ക് നേരിട്ടോ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവാർഡിനായി ശുപാർശ ചെയ്യാം. ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള ഒരു പേജിൽ കവിയാത്ത വിവരണം അപേക്ഷയോടൊപ്പം വേണം. ഓഗസ്റ്റ് 31 അപേക്ഷ ലഭിക്കണം. എൻട്രികൾ അയക്കേണ്ട വിലാസം

0: നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് @gmail.com. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, OT ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ രാവിലെ 10:30 അഭിമുഖങ്ങൾ നടക്കും. ലാബ് ടെക്നീഷ്യൻ 14, ഡയാലിസിസ് ടെക്നീഷ്യൻ 16, OT ടെക്നീഷ്യൻ 17, ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് 18 അഭിമുഖം. യോഗ്യരായവർ അസൽ രേഖകൾ, ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡായി ഉപയോഗിക്കുന്ന രേഖ എന്നിവ സഹിതം അതാത് ദിവസം രാവിലെ 10 ഹാജരാകണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: കേൾക്കാം നാട്ടുവിശേഷം. 2025 വർഷത്തെ സംസ്ഥാന കർഷക അവാർഡിനായി അപേക്ഷ ക്ഷണിച്ചു. ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള കർഷകർ കൃഷിഭവനുമായി നേരിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് ഉച്ചയ്ക്ക് 2 2025 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഉള്ളവർ അതുകൂടി സമർപ്പിക്കുക. കഴിഞ്ഞ വർഷത്തെ കൃഷിയുടെ ചിത്രങ്ങൾ, പത്രവാർത്തകൾ എന്നിവയാണ് ഡോക്യുമെന്റായി സ്വീകരിക്കുന്നത്. മട്ടന്നൂർ നഗരസഭ നമസ്തേ ദിനാചരണം നാളെ രാവിലെ 10 CDS ഹാളിൽ മട്ടന്നൂർ നഗരസഭ ചെയർപേഴ്സൺ എൻ ഷാജിത്ത് മാസ്റ്റർ നിർവഹിക്കും. പരിപാടിയിൽ PPE കിറ്റ് വിതരണം, ആയുഷ്മാൻ കാർഡ് വിതരണം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്നിവയുണ്ടാകും. മട്ടന്നൂർ നഗരസഭയും മട്ടന്നൂർ നഗരസഭാ ലൈബ്രറിയും ചേർന്ന് ഒരുക്കുന്ന MT അനുസ്മരണ പരിപാടി ഈ മാസം 15 രാവിലെ 11 നഗരസഭാ CDS ഹാളിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. പരിമടം ദുർഗാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ ഉദയാസ്തമന പൂജ നടക്കും. ഗ്രന്ഥകാരനും മാപ്പിളപ്പാട്ട് രചയിതാവുമായിരുന്ന OAABU അനുസ്മരണവും അവാർഡ് സമർപ്പണവും നാളെ തലശ്ശേരി മാപ്പിള കലാകേന്ദ്രത്തിൽ നടക്കും. പെരളം ദേശീയ കലാസമിതി, പെരളം കൈരളി ഗ്രന്ഥാലയം എന്നിവ ചേർന്ന് ലോകകപ്പ് ഫുട്ബോൾ ക്വിസ് ഓപ്പൺ ടു ഓൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് 6:30 പെരളം കൈരളി വായനശാല പന്തലിലാണ് മത്സരം. താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9947789759. കടന്നപ്പള്ളി മംഗലശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്ര നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബാലാലയ പ്രതിഷ്ഠാകർമ്മം ഇന്ന് നടക്കും. നരിക്കോട് കന്നിക്കുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവവും രാമായണ മാസാചരണവും ഇന്ന് മുതൽ August 16 നടക്കും. August 15 രാവിലെ മുതൽ വൈകിട്ട് 5 വരെ അഖണ്ഡ രാമായണ പാരായണം, വൈകിട്ട് 6:30 SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ അനുമോദനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും നടക്കും. ഇരിക്കൂർ കൂട്ടാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ മാസ സംക്രമ പൂജയ്ക്കായി ഈ മാസം 16 വൈകിട്ട് നട തുറക്കും. നായാട്ടുപാറ വെറ്റിനറി ഡിസ്പെൻസറി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് സേവനം ഇന്ന് മുതൽ ഈ മാസം 16 നടക്കും. ഇനിയും ഉരുക്കൾക്ക് കുത്തിവയ്പ് നൽകിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം കർഷകർ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ വിവരമറിയിച്ച് ക്യാമ്പിൽ പങ്കാളികളാകണം. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
3: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ്.

0: കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. നിരവധി സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ ആറളം. റേഡിയോ മലബാർ നിലയാംഗങ്ങൾ ആറളം മേഖല സന്ദർശിക്കവേ മാർഗനിർദ്ദേശങ്ങൾ തന്നത് കുഞ്ഞിരാമൻ എന്ന ഗൈഡായിരുന്നു. ആറളം വനമേഖലയെക്കുറിച്ചുള്ള കുഞ്ഞിരാമേട്ടന്റെ അനുഭവങ്ങൾ കേൾക്കാം ഇന്ന് ജനകീയം.

0: പേര് കുഞ്ഞിരാമൻ. ഞാൻ 2 വർഷം ആവുന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന. പാടിൻ്റെ ശരിക്കുള്ള ഇതറിയില്ല, എന്നാലും കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ കാരണം നമ്മൾ പാലക്കാട് വയനാട് ഒക്കെ പോയിട്ട് അവിടെ തന്നെ EDC കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരോട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഞങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഓടൽ എന്ന് പറയുന്നൊരു വള്ളിയുണ്ട്, അതൊരു ഔഷധ ഗുണമുള്ളതാണ്. അതിന് കഴിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യമെങ്കിലും അതിൻ്റെ നീര് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് പാടെ ഇല്ലാണ്ട് തന്നെ ആവും. അത്രയും ഇതൊരു ശക്തിയുള്ളൊരു മരുന്ന്, ഔഷധ ഗുണമുള്ള മരുന്നാണിത്. ഇവിടെ നിന്ന് യാതൊന്നും ഇങ്ങനെ നശിപ്പിച്ച് കളയാനോ യാതൊരു വിധത്തിലുള്ള ഇതോ ഉണ്ടാകുന്നില്ല. ഈ കാണുന്ന ഇത്രയും തെളിഞ്ഞു കാണുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ വരുന്നത് കൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറച്ച് അകലെ വന്യമൃഗങ്ങളെ കാണാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്രയും അകലം ഈ റോഡിൻ്റെ സൈഡ് തെളിച്ചിരിക്കുന്നത്. ഓരോ സൈഡും 30 മീറ്ററാണ്, 20 മീറ്റർ അകലമുണ്ട്. പിന്നെ ഇവിടുന്ന് അത് 2 കിലോമീറ്റർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ഓഫ് റോഡാണ്. പിന്നെ 5 മീറ്ററേ ഉള്ളൂ റോഡിൻ്റെ 2 സൈഡും, 5 മീറ്ററേ ഉള്ളൂ. അങ്ങനെ നടന്നു പോകാനും പറ്റില്ല, കാരണം അത്രയും ഇതുള്ള കൂടിച്ചേരി ഏരിയ അത്. അപ്പോൾ ആനയോ മറ്റ് വന്യമൃഗങ്ങളോ എന്തെങ്കിലും ഉണ്ടായി പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുകയും നമുക്ക് ഓടി മറിയാനുള്ളൊരു സമയം കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് അങ്ങനെ വാഹനത്തിലല്ലാതെ ആൾക്കാരെ അങ്ങോട്ട് വിടാത്തത്. അതൊരു ലക്കിയാണ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ ഒന്നാമത് തിക്ക് ഫോറസ്റ്റാണ് ഇതിൻ്റെ സൈഡിലേക്ക്. ഇത് ഈ 10 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു വന്യമൃഗം അനങ്ങാണ്ട് നിന്നാൽ, ആന നിന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മറ്റുള്ള വനങ്ങൾ പോലെ അല്ല ഇത്. നമ്മൾ എന്താ വയനാട് മുത്തങ്ങ പോലുള്ള വനങ്ങളല്ല ഇത്. ഇത് കാട് മഴക്കാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാം ഉണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെയൊക്കെ എത്തൊരു പ്രാവശ്യം ആന തന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫറോ മറ്റു ആൾക്കാരോ എന്തെങ്കിലും സെർച്ചിന് വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ആനയുടെ മുമ്പ് പെട്ടിട്ടുണ്ട്. ആനയെ കാണുന്ന തന്നെ നമ്മൾ എന്തെങ്കിലും മരത്തിന് മേലെ എങ്ങാനും ഹനുമാൻ കുരങ്ങോ അല്ലെങ്കിൽ സിംഹകാലം കുരങ്ങിനെ കണ്ടാൽ മേലോട്ട് നോക്കി നമ്മളത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് നോക്കുമ്പോൾ അന്നേരത്തായിരിക്കും ആന താഴെ ചിഹ്നം ചിഹ്നം വിളിക്കുന്ന നമ്മൾ ശ്രദ്ധപ്പെടുക. എന്തോ ഭാഗ്യത്തിനാണ് നമ്മളൊന്നും ഇപ്പോൾ 2-3 പ്രാവശ്യമായി ആന അങ്ങനെ വാഹനം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടാനാവില്ല. അതാണ് ഹനുമാൻ കുരങ്ങ്, അതാണ് ഹനുമാൻ ആ കാണുന്നത്, കറുത്ത് കാണുന്നത്.
1: സിംഹ
0: ഉണ്ടാത്ത വെച്ചാൽ അത് ഈ കുരങ്ങിനെ പോലെ അല്ല, അത് കുറച്ചും കൂടി ആൾക്കാരായിട്ട് അത്ര ഇതില്ലാത്തതാണ്. ഓടിക്കളി അവര് ആൾക്കാർ കാണുമ്പോൾ അതുപോലെ തന്നെ സിംഹാലും അങ്ങനെ
1: തന്നെയാണ്.
0: സാധാ കുരങ്ങിനെ പോലെയല്ല, കുറച്ചും കൂടെ ശക്തിയും എല്ലാം ഉള്ള ഒരു കുരങ്ങ് തന്നെയാണ്. വന്യമൃഗങ്ങൾ കടുവയെ കണ്ടിട്ടുണ്ട്. ഇത് എത്രയും കാലം ഞാൻ ഇതാ വരുന്ന ആൾക്കാരോട് പകൽ സമയങ്ങളിൽ കടുവയോ പുലിയോ ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ കടുവയെ കാണാനുണ്ടായി. അന്ന് മുതൽ പിന്നെ ഞാൻ കടുവയെ പകൽ കാണില്ല എന്നുള്ള വാക്ക് ഞാൻ നിർത്തി. കാരണം അത് തെറ്റാണെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായത്. കാരണം ഏത് സമയത്തും ഇറങ്ങും ഈ കാടിനകത്ത്. മൃഗത്തിന് അങ്ങനത്തെ ഇതൊന്നുമില്ല, രാവിലെ പാവലൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു കാടായത് ഇതിനകത്ത്. എത്ര വന്നാലും നമ്മൾ എത്രയോ ഇപ്പോൾ 2 വർഷമായി നടന്നിട്ടും നമുക്ക് ഈ കാടിലെ കൂടി ഇതിൽ എത്ര പ്രാവശ്യം ഇങ്ങനെ വാഹനം അല്ലാതെ തന്നെ നടന്നു പോകുന്നുണ്ട്. എത്രയോ 4-5 ട്രിപ്പ് ഇങ്ങനെ നടക്കും, എന്നാലും നമുക്ക് ആ ഒരു മടുപ്പ് തോന്നുന്നില്ല ഈ വനത്തിലെ കൂടി സഞ്ചരിക്കുമ്പോൾ. ഭയമുണ്ട്, കാരണം ഞാൻ മാത്രമല്ല നമ്മളെ കൂടെ വരുന്ന ആളെയും കൂടി നമുക്ക് സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവരെ ഇതാക്കേണ്ട ഒരു കടമ നമുക്കുണ്ടല്ലോ ഗൈഡായിട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ആനയോ മറ്റങ്ങനെ ഇതാ നേരെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു 2 സെക്കൻഡെങ്കിലും നമ്മൾ നിൽക്കും, എന്നിട്ട് അവരോട് ഓടാൻ വേണ്ടി നിൽക്കും. എന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കടുവയെ കണ്ടു. നമ്മളിത് ഈ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കടുവയെ കാണുന്നത് അന്നേരത്തെ നമ്മൾ പെട്ടെന്നൊരു ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ നിന്നുപോയി. അപ്പോൾ നമ്മളെ പുറകിലുള്ളവർ ഓടി, ഞാനും എൻ്റെ കൂടെ വേറൊരാളും കൂടി അങ്ങനെ നിന്നു. ഇപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത്, എങ്ങനോട്ടാണ് ഇത് പോകുന്നത്, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറേ ഒരു 10-15 മീറ്ററോളം ഇതങ്ങ് നടന്നു പോയിട്ട് ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങളിത് കണ്ടപ്പോൾ ഇതിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു, പക്ഷെ ഞങ്ങൾ ആ പേടി കൊണ്ട് ക്യാമറ മൊബൈലിലെടുത്തപ്പോൾ നമുക്കതൊന്നും 2 ഫോട്ടോക്കും അത് നമ്മളെ ക്യാമറയെ പതിഞ്ഞില്ല. അപ്പോൾ വീഡിയോ കിട്ടിയില്ല നമുക്ക്, കാരണം വീഡിയോ പ്ലേ ചെയ്തില്ലായിരുന്നു. അപ്പം ആ പേടി കൊണ്ട് അത് മറന്നുപോയി സത്യത്തിൽ. അത്രയും ഒരു 2 മിനിറ്റ് കണ്ടു നമ്മളതിന് ചാടിയത്. നമ്മളെ ഇങ്ങനെ നോക്കി കുറച്ച് സമയം ഇതിങ്ങനെ നോക്കി ഞങ്ങൾ ആരാന്ന് അറിയാമായിരിക്കും, ഒറ്റയ്ക്കാണോ എന്താ അറിയാൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആ പൊതുവെ അങ്ങനെ തന്നെയാണ്, കടുവയും പുലിയൊക്കെ ആ രീതിയിൽ തന്നെയാണ്. ചെന്നായി ആയാലും ഈ ഒറ്റയ്ക്ക് ഒരാളുള്ളപ്പോഴാണ് കൂടുതലും അത്, കൂട്ടത്തോടെ ആൾക്കാരുള്ളായിരിക്കും അത് നിൽക്കില്ല. ആനക്ക് പിന്നെ അതൊന്നുമില്ല, ആനക്ക് എത്ര ആളുണ്ടായാലും എങ്ങനെ ഉണ്ടായാലും ആനക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. എന്നിട്ട് ഇത് എടുത്ത ഒരൊറ്റ ചാട്ടത്തിന് അതാ റോഡിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്ന് ചാടിയിട്ട് അപ്പുറത്തേക്കൊരു എട്ട് പത്ത് മീറ്റർ കുറയാണ്ട് ഒറ്റ നിന്നേ ഇപ്പം ചാടിയിട്ടത്രേ അത് പോയിട്ട് കടന്നു പോയി. എന്നിട്ട് തന്നെ നമുക്ക് തോന്നി ഇത് ഓടിയിട്ടാകുമ്പോഴുള്ള ചാട്ടു നിന്ന നിൽപ്പ് നിന്ന് ചാടിയ ചാട്ടത്തിൻ്റെയും ഒരു വ്യത്യാസം. ഓടിയിട്ടാകുമ്പോൾ അത്രയും തന്നെ ഒരു 10-20 മീറ്റർ എങ്കിലും അത് ചാടും.
1: ഇപ്പോൾ പലയിടത്തും കാണാൻ പറ്റാതെ പലതരം സസ്യങ്ങളും ജന്തുക്കളും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി വരുന്ന ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ? നിങ്ങൾ ഇതിനെപ്പറ്റി മുന്നേ പഠിച്ചിട്ടുണ്ടോ? അല്ലേ
0: ഇതിനെ പറ്റി അങ്ങനെ പക്ഷിയെക്കുറിച്ചൊന്നും അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അത്രയും അറിവില്ല. അതിനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്, അങ്ങനെ വരുന്ന ആൾക്കാർ കുട്ടികളൊക്കെ ഇവിടെ ക്യാമ്പിന് വരുന്ന സമയത്ത് സ്കൂൾ കുട്ടികളും ഇതാ കോളേജിൽ നിന്നാകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, പിന്നെ അല്ലാതെ തന്നെ ഈ പക്ഷി നിരീക്ഷണം മറ്റും മൃഗങ്ങളുടെ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർ ക്ലാസ് എടുക്കും. ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ വരുന്ന അടുത്തുണ്ട് അതിൻ്റെ പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ള അറിയുന്ന ആൾക്കാരുണ്ട്, ക്ലാസ് എടുക്കുന്ന ആളുണ്ട്. സ്കൂളിലോട്ട് പോയിട്ടും കോളേജിൽ പോയിട്ടൊക്കെ ക്ലാസ് എടുക്കുന്ന ആൾ ഇതിനകത്തുണ്ട്. ഇവിടെ നമ്മൾ 6 ആൾക്കാരുള്ളൂ ഇവിടെ, ഇത് വളയഞ്ചാൽ. പിന്നെയുള്ളത് സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകണം എൻ്റെ ഉള്ളിലെ കൂടെ. 10 കിലോമീറ്റർ പോയാൽ അവിടെ 10-20 ആൾക്കാരുണ്ട് സ്റ്റാഫായിട്ട്. അത് സ്റ്റേഷൻ, ഇതതിൻ്റെ ബാക്കി ഇങ്ങനെ
1: ടൂറിസ്റ്റ്
0: ഫോറസ്റ്റിൻ്റെ ആൾക്കാർക്ക് വരാനും ബന്ധപ്പെടാനും ഏറ്റവും കൂടുതൽ അടുത്ത സ്ഥലം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങോട്ട് പ്രത്യേക വാച്ചർമാരൊക്കെ ഉണ്ട്. വാച്ചർമാർ കൊണ്ടുപോകും ഇവിടെ വന്ന്. അവർ ആളുടെ ഒന്നോ രണ്ടോ ദിവസം രണ്ടോ മൂന്നോ ദിവസമൊക്കെ അവരങ്ങനെ ആളുടെ ആയാലുണ്ട് നിരീക്ഷകർ എല്ലാത്തിനും, എലിഫൻ്റ് ആയാലും ടൈഗറിൻ്റെ ആയാലും പിന്നെ പുലിയുടെ ആയാലും എല്ലാത്തിൻ്റെ അങ്ങനെ നിരീക്ഷണത്തിന് ആൾക്കാർ വരുന്ന മാസം മുതൽ തുടങ്ങും. പകുതി തൊട്ട് അതിൻ്റെ ഒരു ഗവേഷണത്തിൽ വരുന്ന ഇതിനെ പഠിക്കാൻ വരും, സെർച്ചിന് വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ അതിനുള്ള സൗകര്യം ഉണ്ട്, ഡോർമെട്രി ഉണ്ട്, മറ്റേ റൂംസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ നേരത്തെ ബുക്കിംഗ് ആക്കിയിട്ടുണ്ടാവും, ഇപ്പം തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ടാവും, ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ആക്കി
2: ചെയ്തിട്ടുണ്ട്.
1: ആരളം മേഖലയെക്കുറിച്ചുള്ള ടൂറിസ്റ്റ് ഗൈഡ് കുഞ്ഞിരാമേട്ടന്റെ അനുഭവങ്ങൾ അടുത്ത ദിവസം ജനകീയത്തിൽ തുടർന്ന്.

ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം. SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ്

0: എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്,
4: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
5: 9447-371-836,
4: 8078-502-836.

ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ രണ്ട് മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ ജിഒവി എന്നിവയിലൂടെയും 1800

0: 1 1 7 8 0 0 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു, 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപ്പാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ 1-ാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ 1-ാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേ

0: ഇവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പർ ദേ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വിയുറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് തുയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാനസിയുടെ മഞ്ഞിലെ പക്ഷി എന്ന കഥാസമാഹാരത്തിലെ മുരളീധരൻ നായരുടെ ഒരു ദിവസം എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു യാഗേഷ് ഇളയാവൂർ.
3: മുരളീധരൻ നായർ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ 9 മണിക്ക് ഓഫീസിലേക്ക് പോകാനൊരുങ്ങി. അമ്മയുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ നമസ്കരിച്ചു തിരിഞ്ഞപ്പോഴാണ് ജലദോഷമുള്ള മൂക്ക് ഒന്നുകൂടി വലിച്ചു കയറ്റി ചോറ്റുപാത്രം സഞ്ചിയിലാക്കി ഭാര്യ അയാളെ ഏൽപ്പിച്ചത്. തൻ്റെ മുഖത്തു നോക്കാൻ കൂട്ടാക്കാതെ അകത്ത് കരയുന്ന കുട്ടിയെ ശ്രദ്ധിക്കാതെ ഒരു കുറ്റി കണക്കെ നിന്ന ഭാര്യയെ അവഗണിച്ച് മുരളീധരൻ നായർ അകത്തേക്ക് പോയി. അച്ഛൻ വേഗം വരാം, കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുരളീധരൻ നായർ പറഞ്ഞു. വരുമ്പോൾ പമ്പരം കൊണ്ടുവരാം. ഓ, ഒരു ഉത്തരവാദിത്വം, പുറത്തുനിന്ന് മുരളീധരൻ നായരുടെ ഭാര്യ ചീറി. ഒരു ദിവസം ഓഫീസിൽ ചെന്ന് പേനയുന്തിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. പിന്നെ എൻ്റെ മൂക്കൊലിക്കുന്നു, തല വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യ. മകൾക്കാണെങ്കിൽ തന്തയുടെ വാശിയാണ്. ആപ്പീസിനോടുള്ള ഉത്തരവാദിത്തത്തിനേക്കാൾ കുറവാണോ നിങ്ങൾക്കെന്നോട്? 4 നേരവും നിങ്ങൾ കുമ്പിട്ടു തൊഴുന്ന ഈ ദൈവം അങ്ങനെ നിങ്ങളോട് പറഞ്ഞു? ഓഫീസ് സംബന്ധമായ കടലാസുകളും കുടയും കയ്യിലെടുത്ത് പുറത്തേക്കുള്ള വാതിൽക്കൽ മുരളീധരൻ നായർ തിരിഞ്ഞു നിന്നു. അമ്മിണി, അയാൾ പറഞ്ഞു, എനിക്കിന്ന് പോകേണ്ട അത്യാവശ്യം ഉള്ളതിനാലാണ് ഞാൻ പോകുന്നത്. അതും നിങ്ങളോടുള്ള ഉത്തരവാദിത്വവും കൂട്ടിക്കുഴക്കരുത്. ഞാൻ കഴിയുന്നതും വേഗം വരാം. പുറത്തെ വെയിൽ റോഡിന് മുകളിൽ എത്തിയിരിക്കുന്നത് കണ്ട് മുരളീധരൻ നായരുടെ മുഖം മങ്ങി. ഇനി രാമസ്വാമിയുടെ മുമ്പിൽ ചെന്ന് വേണം മസ്റ്ററിൽ ഒപ്പിടാൻ. രാമസ്വാമി ഒരു ചിരി ചിരിക്കും. ചുമതലകളെക്കുറിച്ചു പറഞ്ഞു തരേണ്ട പ്രായമല്ലല്ലോ നമുക്കൊക്കെ. മസ്റ്റർ മുന്നിലേക്ക് നീക്കിവെച്ചു രാമസ്വാമി പറയും, എന്തെങ്കിലും തക്ക കാരണം കാണും. ആഫീസിൽ വൈകിയെത്തുന്നതോ തൻ്റെ ചുമതലകളെക്കുറിച്ച് പറയാൻ ആർക്കെങ്കിലും ഇടം കൊടുക്കുന്നതോ അത്തരം ചിരികളോ ഒന്നും മുരളീധരൻ നായർക്കിഷ്ടമായിരുന്നില്ല. ആ ചിരി തെളിയുമ്പോഴൊക്കെ മുരളീധരൻ നായർക്ക് അമ്മയെ ഓർമ്മ വരും. നന്നായി ജീവിക്ക്, അമ്മയെ ഉദ്ധരിച്ച് മുരളീധരൻ നായർ പറയാറുണ്ട്. അതേ നമ്മളൊക്കെ ചെയ്യേണ്ടു. ആർക്ക് നന്നായി? അമ്മിണി ചോദിച്ചു. ഇരുന്നിടത്തു നിന്നും തട്ടിത്തെറിപ്പിക്കും പോലെയുള്ള ആ ചോദ്യം മുരളീധരൻ നായരെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. അതൊന്നമർന്നപ്പോഴാണ് അമ്മിണി ചോദിച്ചാൽ ഇനി ആ വാക്കിനെന്തർത്ഥം പറയുമെന്ന് മുരളീധരൻ നായർ ആലോചിച്ചത്. പക്ഷേ അമ്മിണി ചോദിച്ചില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്വഭാവം അമ്മിണിയെപ്പോലെ മുരളീധരൻ നായർക്കും പൊതുവെ കുറവായിരുന്നു. അമ്മ ഒരിക്കലും തനിക്ക് വിരോധമായി പ്രവർത്തിക്കാതിരുന്നതിനാൽ അതിൻ്റെ ആവശ്യം മുരളീധരൻ നായർക്ക് അനുഭവപ്പെട്ടിരുന്നതേയില്ല. ആകെ ഒരിക്കൽ ദേഷ്യവും സങ്കടവും തോന്നിയത് അടുത്തിരുന്ന കുട്ടിയുടെ പേന കട്ടു എന്ന കുറ്റത്തിന് ഹെഡ്മാസ്റ്റർ തല്ലിയപ്പോഴാണ്. വല്ലാതെ വേദനിച്ചോ? അമ്മ തുടയിൽ തടവി ചേർത്തിരുത്തി ചോദിച്ചു. എന്തിനാ പേന കട്ടത്? ഞാൻ കട്ടില്ല, മുരളീധരൻ നായർ പറഞ്ഞു. പിന്നെ എന്തേ മാഷ്കങ്ങനെ തോന്നാൻ? അത് അന്ന് മുതൽ മുരളീധരൻ നായരെയും കുഴക്കിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ദേഷ്യമാണോ ജാള്യതയാണോ തോന്നേണ്ടത് എന്ന പരിഭ്രമത്തിനിടയിൽ മുരളീധരൻ നായർ പറഞ്ഞു, അറിയില്ല. എന്നിട്ട് അമ്മ ചോദിച്ചു, കുട്ടി മാഷോട് പറഞ്ഞോ? ഒരു കാരണത്തിൻ്റെ പിൻബലമില്ലാതിരുന്നതിനാൽ പറയപ്പെടാതിരുന്ന ആ ഉത്തരവും വലിച്ചിഴച്ച് ഇത്രത്തോളം എത്തിയ മുരളീധരൻ നായരുടെ മനസ്സിൽ ആ ചോദ്യം അമ്മയുടെ ചിതക്ക് തീ കൊളുത്തുമ്പോൾ ഒരു അപ്രസക്തിയുടെ അരിശത്തിൻ്റെ ചുവയോടെ തികട്ടി. പിന്നെ ചിലപ്പോഴൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഊണ് കഴിക്കുമ്പോൾ എല്ലാം കയ്യിൽ തിരിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുപ്പിക്കഷ്ണം പോലെ അതു മനസ്സിൽ കോറി. നേരം വൈകിയ കാരണം വണ്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. രാമസ്വാമി ചിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അര ദിവസത്തെ ലീവ് എഴുതി കൊടുക്കണം, മുരളീധരൻ നായർ തന്നോട് തന്നെ പറഞ്ഞു. ചുമതലകൾ വഴികാട്ടികളാണ് എന്നാണ് രാമസ്വാമി പറയാറ്. തൻ്റെ അടുത്തിരുന്ന 15-കാരൻ വണ്ടിയിൽ ഇരുന്നതോടെ സ്വന്തം കയ്യിലുള്ള നോട്ടുപുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങിയിരുന്നു. അയാളുടെ ഏകാഗ്രത തടസ്സപ്പെടുത്താതെ വിധം മുരളീധരൻ നായർ ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു, കഴിയുന്നതും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ഗുണം അവനവനു തന്നെയാണ്. അമ്മ പറയും, കിടന്നാൽ ഉറക്കം വരും. പൊടുന്നനെ ഭാര്യയുടെ ജലദോഷം വന്ന് വീർത്ത മുഖം മുരളീധരൻ നായരുടെ മനസ്സിൽ തെളിഞ്ഞു. തനിക്കാണ് ഈ ജലദോഷമെങ്കിൽ ഇന്ന് ഓഫീസിൽ വരുമായിരുന്നു. തനിക്ക് ഓഫീസിലെ അത്യാവശ്യ കാര്യം വേണമെങ്കിൽ മാറ്റിവെക്കാമായിരുന്നില്ലേ എന്ന ചിന്ത മുരളീധരൻ നായരെ ആകെ പരിഭ്രമിപ്പിച്ചു. ചെറിയ ചോദ്യങ്ങളാണ് ആകെ കുഴക്കുന്നത്. ആൾക്കാരുമായി സംസാരിച്ചിരിക്കുമ്പോഴും

അവരെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും മുരളീധരൻ നായർ ആലോചിക്കുന്നത് അയാൾ ആ വാചകം പറയുമ്പോൾ എന്തിനു ചിരി വന്നു എന്നോ, വഴിയിലെ പിച്ചക്കാരൻ കുട്ടിക്ക് 10 പൈസയെങ്കിലും കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെയാവും. അതൊരു ചീത്തശീലമായി മാറുന്നതും അയാൾ അറിഞ്ഞിരുന്നു. തന്മൂലം സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അത്ര നേരവും എന്തിനെപ്പറ്റിയാണ് പറഞ്ഞിരുന്നതെന്ന് മുരളീധരൻ നായർ മറന്നുപോകും. ഇത് വിരുന്നുകാർക്കും സുഹൃത്തുക്കൾക്കും വല്ലാതെ മടുപ്പും അസൗകര്യവും ഉണ്ടാക്കി. വല്ലാതെ ജാള്യതയോടെ പക്ഷേ സംസാരം തുടങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ പിച്ചക്കാരൻ കുട്ടിയും ധർമ്മപുത്രരും അമ്മണിയുടെ ജലദോഷവും ഒക്കെ ഒരു പുറ്റുപോലെ നിറയും. അവയ്ക്ക് മീതെ ഒരു കാര്യവുമില്ലാതെ ചലിക്കുന്ന ചോദ്യങ്ങൾ കുമിഞ്ഞു. അങ്ങനെ പുഴുക്കൾ മൂടിയ ചപ്പുകൂന പോലെയായി അയാളുടെ മനസ്സ്. കുട്ടി, ഒന്നെഴുന്നേൽക്ക്. 2 മാന്യന്മാരാണ് മുരളീധരൻ നായരുടെ തൊട്ടുമുന്നിൽ നിന്നിരുന്നത്. 15-കാരൻ നോട്ടുപുസ്തകത്തിൽ നിന്നും മുഖമുയർത്തി നോക്കി. ഒന്നെഴുന്നേൽക്കൂ. എന്തിനാ? കുട്ടി ചോദിച്ചു. അത് ശരി, ഒരാൾ പറഞ്ഞു. 1 മിനിറ്റ് ഒന്നെഴുന്നേൽക്കൂ. എല്ലാവരുടെ മുഖത്തും മാറി മാറി നോക്കി കുട്ടി മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു. പെട്ടെന്നാണ് മാന്യരിൽ ഒരാൾ ആ സ്ഥലത്ത് കയറിയിരുന്നത്. അതാ, അവിടെ അകലെ വെയിൽ തട്ടുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു, അവിടെ ഇരുന്നോളൂ. മുരളീധരൻ നായർ തൻ്റെ അടുത്ത് സ്ഥലം പിടിച്ച ആളുടെ മേലിൽ തട്ടാതിരിക്കാൻ ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു. എന്നിട്ട് ചുറ്റുമുള്ള എല്ലാവരെയും നോക്കി. അവരൊക്കെ ചെറുപ്പക്കാരനെയും മറ്റു 2 പേരെയും ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്. വേണ്ട, ചെറുപ്പക്കാരൻ പറഞ്ഞു, അവിടെ നിങ്ങളിരുന്നോളൂ. അതിനു മറുപടി പറയാതെ 2 ആൾക്കാരും സ്വന്തം വർത്തമാനങ്ങളിൽ മുഴുകുകയാണ്. ചെറുപ്പക്കാരൻ്റെ മുഖം ചുവന്നു. അതുവരെയും നിവർത്തി പിടിച്ചിരുന്ന നോട്ടുപുസ്തകം അയാൾ ശബ്ദത്തോടെ അടച്ചു. എന്നിട്ട് തൻ്റെ സ്ഥലത്ത് കയറിയിരുന്ന ആളുടെ കയ്യിൽ തോണ്ടി ഗൗരവത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. കണ്ണട നേരെ വെച്ച് ചെറുപ്പക്കാരൻ്റെ നേരെ അയാൾ ഇമവെട്ടാതെ നോക്കി. അകലെ വെയിൽ വീണ സീറ്റിലേക്ക് അയാൾ വീണ്ടും ചൂണ്ടി. അവിടെ, അയാൾ പറഞ്ഞു. നിങ്ങളെൻ്റെ സ്ഥലത്തു നിന്നും എഴുന്നേൽക്കൂ. ചെറുപ്പക്കാരൻ്റെ ശബ്ദത്തിൽ അത്ര കടുപ്പം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ലെങ്കിലോ, എല്ലാവരുടെ മുഖത്തുകൂടെയും ഒന്ന് കണ്ണോടിച്ച് ഒരു ചെറു ചിരിയോടെ അയാൾ ചോദിച്ചു. മുട്ട പൊട്ടി പുറത്തു വന്നിട്ടില്ല. അപ്പോഴേക്കും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ചെറുപ്പക്കാരനോട് തൻ്റെ സ്ഥലത്തിരുന്നോളൂ എന്ന് പറയണോ എന്ന് മുരളീധരൻ നായർ ആലോചിച്ചു. കാര്യങ്ങൾ അതാത് ആൾക്കാർ തമ്മിൽ തീർക്കട്ടെ എന്ന ഭാവത്തിൽ. പക്ഷേ എല്ലാവരും പുറത്തേക്കും സ്വന്തം പുസ്തകങ്ങളിലേക്കും ഒക്കെ നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അനാവശ്യമായ ഇടപെടൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയേക്കുമോ എന്നയാൾ പേടിച്ചു. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് മുരളീധരൻ നായർ വല്ലാതെ അത്ഭുതപ്പെട്ടു. ചെറുപ്പക്കാരൻ്റെ മുഖം ചെവിത്തട്ടുകൾ വരെ ചുവന്നു. വികാരം കൊണ്ട് അവിടെവിടെ മുറിയുന്ന ശബ്ദത്തിൽ തന്നോട് ചെയ്ത മര്യാദകേടിനെപ്പറ്റി അയാൾ പറയാൻ ശ്രമിച്ചു. നിങ്ങൾ എന്നോടാണ് അന്യായം ചെയ്തത്, അയാൾ പറഞ്ഞു. ഒരു വടിക്കു കീഴിൽ പിടയുന്ന പാമ്പുകളെന്ന പോലെ അന്യായമെന്ന വാക്കിന് കീഴെ നിർത്തി മുരളീധരൻ നായർ അവരെ 2 പേരെയും നോക്കി. അവർ ചിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വാ, ഒരാൾ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു തരാം. ഇരുന്നിടത്തു നിന്നും മുരളീധരൻ നായർ ഒന്നനങ്ങി. എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇത്ര ചെറിയ കാര്യങ്ങൾ എന്ന ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്തും. ഇത്ര പോന്നിട്ടും തൻ്റെ നിയന്ത്രണമില്ലായ്മയിൽ പെട്ടെന്ന് മുരളീധരൻ നായർക്ക് ജാള്യത തോന്നി. അത് മറയ്ക്കാൻ മുരളീധരൻ നായർ ധൃതിയിൽ അവരോടൊക്കെ ഒപ്പം പുറത്തേക്ക് തന്നെ നോക്കി. അപ്പോഴായിരിക്കണം ചെറുപ്പക്കാരൻ സ്വന്തം സ്ഥലത്തിരുന്ന ആളുടെ മടിയിൽ കയറിയിരുന്നത്. പ്രതീക്ഷിച്ച പോലെ അയാൾ ചെറുപ്പക്കാരനെ ആഞ്ഞു തള്ളി. മുരളീധരൻ നായരുടെ കാൽക്കൽ ഒരു ചെറിയ ശബ്ദത്തോടെ ചെറുപ്പക്കാരൻ കമിഴ്ന്നു വീണു. കയ്യിൽ നിന്നും തെറിച്ച നോട്ട് പുസ്തകം കുറച്ചകലെ ആൾക്കാരുടെ കാൽക്കൽ തുറന്നു കിടന്നു. ഏതാണ്ട് ഇതേ നേരത്താണ് വണ്ടി സ്റ്റേഷനിൽ നിന്നതും. എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരന് മുകളിലൂടെ ആൾക്കാർ ഇറങ്ങാൻ ധൃതി കൂട്ടി. 2 മിനിറ്റാണ് വണ്ടി സ്റ്റേഷനിൽ നിൽക്കുക. നിരവധി കാലുകൾക്കിടയിലൂടെ വീണുകിടക്കുന്ന കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ

ഹെഡ്മാസ്റ്ററുടെ മുന്നിൽ തല്ലും പ്രതീക്ഷിച്ച് ചുവട്ടിലേക്ക് നോക്കി നിന്ന സ്വന്തം മുഖമാണ് മുരളീധരൻ നായർക്ക് ഓർമ്മ വന്നത്. ധൃതിയിൽ ഒരു തെറ്റുതിരുത്തലിൻ്റെ ഭവ്യതയോടെ ചെരുപ്പുകൾക്കും ഷൂസുകൾക്കുമിടയിൽ അകലെ കിടന്ന പുസ്തകം ഊളിയെടുത്തിട്ട് അയാൾ ചെറുപ്പക്കാരൻ നീട്ടി. കുട്ടി അയാളുടെ കയ്യിൽ നിന്നും പുസ്തകം തട്ടിപ്പറിക്കും പോലെയാണ് വാങ്ങിയത്.

മറിഞ്ഞു. ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മുതിർന്ന ആ രണ്ടുപേരുടെ നേരെ തിരിയുന്നതും അവർ കുട്ടിയുടെ തല ട്രെയിനിൻ്റെ ഭിത്തിയോട് ചേർത്ത് വെച്ചടിക്കുന്നതും ആണ് മുരളീധരൻ നായർ പിന്നെ കണ്ടത്. കുട്ടിയുടെ മുഖം ചോരയിൽ ഉറഞ്ഞു. വണ്ടി വിടാൻ ഇനി 2-3 സെക്കൻഡ് കൂടിയേ ഉണ്ടാവൂ എന്നാലോചിക്കുമ്പോൾ വിസിലിൻ്റെ ശബ്ദം ഒരു നിലവിളി പോലെ മുരളീധരൻ നായരുടെ കാതിലെത്തി. ഭാര്യയുടെ ജലദോഷമുള്ള മുഖം, രാമസ്വാമി, അമ്മ, എല്ലാവരും കൂടി പടപടയെന്ന് മുരളീധരൻ നായരുടെ മനസ്സിലേക്ക് ഒരു ഭയങ്കര ശബ്ദത്തോടെ തട്ടിമറിഞ്ഞു വീണു. ഒരു നേർത്ത നിലവിളിയോടെ അയാൾ ഇളകിത്തുടങ്ങിയിരുന്ന വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. അമ്മേ, തന്നെ പിന്നിലാക്കി പായുന്ന വണ്ടിയെ നോക്കി പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കെ മുരളീധരൻ നായർ പറഞ്ഞു, അമ്മ പറയും ചെറുപ്പക്കാരന് അവർ കാണിച്ചു കൊടുത്ത സീറ്റിൽ ഇരിക്കാമായിരുന്നു എന്ന്. അത് അവർക്കും ആവാമായിരുന്നു. നിറഞ്ഞ വെയിലിനു കീഴിൽ തൻ്റെ ഇരുഭാഗങ്ങളിലും ചാട്ടവാറുകൾ പോലെ പുളഞ്ഞ റെയിൽപാളങ്ങളെ നോക്കി മുരളീധരൻ നായർ പിന്നെ നടന്നു. എന്നിട്ട് മുരളി വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. ഊൺപാത്രം ശബ്ദത്തിലടച്ച് കസേര തട്ടിമാറ്റി എഴുന്നേറ്റ് ഓഫീസിൽ ഗീത പറയും. എന്തു പറയാൻ? അമ്മയാണെങ്കിൽ എന്തുത്തരം പറയും? ഗീതയെ അമ്മയ്ക്കറിയില്ല. തീനാളങ്ങളുടെ അറ്റങ്ങളിൽ ആയുന്ന ചുവപ്പ് നിറവും മുഖത്തേന്തി അവൾ ഹേ മുരളി എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂൾ മുറ്റത്ത് സർവസമക്ഷം തല്ലേറ്റുവാങ്ങാൻ അനങ്ങാതെ നിന്ന കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നാറ്. അവിടെ നിന്ന് ഞാൻ വളർന്നിട്ടേയില്ല എന്നും പൂച്ച എലിയെ പിടിക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെ നിൽക്കും എന്നാണ് രവീന്ദ്രൻ ചോദിച്ചത്. അമ്മ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ചെറിയ ചോദ്യങ്ങൾ എല്ലാവരുടെ വായിലും നിറച്ചു വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വല്ലാതെ വയറു നിറഞ്ഞവൻ്റെ ഏമ്പേക്കം പോലെ അപശബ്ദത്തോടെയാണ് അതൊക്കെ ക്ഷണത്തിൽ പുറത്തു ചാടുന്നത്. ചെള്ളിച്ചെറുമനെ കാര്യസ്ഥൻ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വേഷ്ടിത്തലപ്പ് കൊണ്ട് എൻ്റെ കണ്ണുപൊത്തി അമ്മ പിന്നിലേക്ക് മാറ്റി നിർത്തി. അങ്ങോട്ട് കുട്ടൻ നോക്കണ്ട, അമ്മ ഇപ്പോഴും പറയും നമ്മളല്ല ഇതിനുത്തരവാദികൾ. പക്ഷെ നോക്കൂ, ട്രെയിനിൽ വഴിയിൽ ഒറ്റക്കണ്ണുപൊത്തി ഇരിക്കാൻ പറ്റുമോ? എത്ര നേർരേഖയിൽ നടന്നാലും കുറേയൊക്കെ കാണും. അല്ലെങ്കിൽ ചെരിഞ്ഞ മനസ്സും കൊണ്ട് നടന്ന് ഉറഞ്ഞ രക്തം പോലെ നീലച്ച മുഖങ്ങൾ തട്ടി വീഴാൻ ആർക്കാണ് മോഹം? ചോദ്യങ്ങൾ നമ്മുടെ തൊലിയിൽ തന്നെ വളരുന്ന രോമങ്ങളെപ്പോലെ തൊട്ടടുത്താകുമ്പോൾ വിഷമം ഏറുകയാണെന്ന് അമ്മയോട് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനത് പറയുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. ഗീത ചിരിക്കുകയാണ് ചെയ്യുക. ഭാര്യയുടെ ജലദോഷത്താൽ നമുക്ക് ലീവെടുക്കാമോ? എടുക്കുമോ? എനിക്ക് കുളിക്കാൻ അമ്മ നിറച്ചിട്ട കുട്ടകത്തിലെ വെള്ളത്തിൽ വീണ ഊറയെ രക്ഷിക്കണോ കൊല്ലണോ എന്നാലോചിച്ചു നിൽക്കുമ്പോൾ അത് മുങ്ങിച്ചത്തു. കണ്ണ് പൊത്തിയിട്ടെന്താ കാര്യം? ഗീതയുടെ മുഖം എൻ്റെ കൈക്കും കണ്ണുകൾക്കും ഇടയിലെവിടെയോ ആണ്. ഇപ്പോൾ മുരളീധരൻ നായർ റെയിലിനു സമാന്തരമായി പോകുന്ന റോഡിലൂടെ ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു. ഊണ് കഴിക്കുമ്പോൾ ഇന്ന് ഇക്കഥ ഗീതയോട് പറയേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു. അപ്പോഴാണ് 2 പോലീസുകാർക്കൊപ്പം സ്ട്രെച്ചറിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരവുമായി 2 പേർ റോഡിലേക്ക് കയറി വന്നത്. വണ്ടിയിൽ നിന്നും വീണുപോയ ആ ശരീരത്തിൻ്റെ സാധ്യത മുരളീധരൻ നായർ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് അതാരാണെന്ന് മുരളീധരൻ നായർക്ക് ആലോചിക്കേണ്ടി വന്നില്ല. റോഡിൽ കൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പ്രതിജ്ഞ നിറവേറ്റുന്നത് പോലെ അയാൾ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് എത്തി നോക്കി. ഈ ആളെ താൻ അറിയുമോ? പോലീസുകാരൻ ചോദിച്ചു. തീരെ പ്രതീക്ഷിക്കാതെ ആ ചോദ്യം കേട്ട് മുരളീധരൻ നായർ ഞെട്ടി. അപ്പോൾ ആ പോലീസുകാരനെ തുറച്ചു നോക്കി. ചോദ്യങ്ങൾ എപ്പോഴും തനിക്കുനേരെ വരുന്നതെന്താണ്? ആവർത്തിക്കപ്പെടുന്ന ആ ചോദ്യത്തിൻ്റെ അസംബന്ധത്തിനും അപ്രസക്തിക്കും നടുവിൽ നിന്ന് ആ കിടക്കുന്നതാണോ അവിടെ നിൽക്കുന്നതാണോ താനെന്ന് മുരളീധരൻ നായർ ആലോചിച്ചു. അവസാനം ഗീത പറഞ്ഞു, ഇല്ല, ഞാൻ ശരിയാണ് പറഞ്ഞത്. ചോറ്റുപാത്രം ശബ്ദത്തിലടയ്ക്കുമ്പോൾ മുരളീധരൻ നായർ കെഞ്ചി, ഞാൻ ചെറുപ്പക്കാരനെ ഒട്ടും ദ്രോഹിച്ചില്ല. അതെ, ഗീത പറഞ്ഞു. മുരളി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരെയും പോലെ. രവീന്ദ്രൻ ചിരിച്ചു. എല്ലാവർക്കും ദൈവങ്ങളെയാണ് വേണ്ടത്.
ഒരു നിമിഷം കൊണ്ട്

0: വിരൽ ഞൊടിച്ച് ശത്രുക്കളെ നിർവീര്യമാക്കുന്ന ദൈവമല്ല ഞാനെന്ന് എന്താ ഗീതയ്ക്ക് മനസ്സിലാവാത്തത്? ശരിക്കും മുരളി, ഗീത പറഞ്ഞു, ദൈവമാണെങ്കിൽ ഒരുത്തനെ വണ്ടിയിൽ നിന്ന് തള്ളിയിടുമ്പോൾ അത് തടയുകയും നമുക്ക് കൂട്ടത്തിൽ വീഴാതിരിക്കുകയും ചെയ്യാമായിരുന്നു. വൈകുന്നേരം ഡിസ്പെൻസറിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ മുരളീധരൻ നായർക്ക് എന്തെന്നില്ലാതെ ആശ്വാസം തോന്നി. അങ്ങനെ ഒരു ദിവസം അവസാനിക്കുന്നു. വണ്ടിയിലെ കഥ അറിഞ്ഞ കാരണം അര ദിവസത്തെ ലീവ് എഴുതേണ്ടെന്ന് രാമസ്വാമി പറഞ്ഞിരുന്നു. തുറന്ന വാതിലിലൂടെ സന്ധ്യയിലെ ഇരുട്ട് അകത്തേക്ക് കിനിയാൻ തുടങ്ങിയത് മുരളീധരൻ നായർ കണ്ടു. മരുന്ന് വാതിക്കൽ നിന്നിരുന്ന ഭാര്യയുടെ കയ്യിലേൽപ്പിച്ച് കാലും മുഖവും കഴുകി അയാൾ വിളക്ക് കൊളുത്തി. ദൈവമേ, മനസ്സുറയ്ക്കുന്നതിനു മുമ്പേ പറഞ്ഞു ശീലിച്ച ആ ശീലിൽ മുരളീധരൻ നായർ വിളിച്ചു, ചുമതലകൾ നിറവേറ്റി നേരാം, മാർഗം കാണിച്ചു തരണേ. ഓ എന്ന് ആരെങ്കിലും പറഞ്ഞു എന്ന് ഇത്രയും കാലത്തെപ്പോലെ അന്നും മുരളീധരൻ നായർ ചോദിച്ചില്ല. ചോദ്യങ്ങൾ വല്ലാതെ കൂടുന്നു. മുങ്ങിച്ചാവാൻ അനുവദിച്ച കൂറ മുതൽ പകരം ചോദിക്കലിൻ്റെ പരിവേഷത്തോടെ ഗ്രാമമധ്യത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട വെട്ടിയ തലയും നാസ്വാദ്വാരങ്ങൾ അടിച്ചുകൊന്ന ആടിൻ്റെ അകിടിൽ നിന്ന് വേദോചാരണങ്ങൾക്കൊപ്പം ചുരന്ന മഴയും കുരിശിൻ്റെ മുകളിലൂടെ ചീറിപ്പോകുന്ന മിസൈലുകളും ഒക്കെ വളക്കൂനയിലെ കൃമികളെപ്പോലെ മനസ്സിൽ പുളയ്ക്കുകയാണ്. ഇനി പറഞ്ഞാൽ തന്നെ അത് അമ്മയുടെ ചില്ലിട്ട ഫോട്ടോയോ ദൈവമോ അതോ ഗീതയോ എന്ന ശങ്ക ബാക്കിയാവും. മുരളീധരൻ നായർ നിലവിള കൂതിക്കെടുത്തി അടുത്തുണ്ടായിരുന്ന ചാരുകസേരയിൽ ഒരു ദിവസം മുഴുവൻ സമ്പാദിച്ച തളർച്ചയോടെ മലർന്നുകിടന്നു. അതോടെ നിലവിളക്കിൻ്റെയും അയാളുടെ ചുറ്റുമുണ്ടായിരുന്ന ഇരുട്ട് സമാധാനം പോലെ പതുക്കെ മുരളീധരൻ നായരെ മൂടി.
1: ഇപ്പോൾ കേട്ടത് മാനസിയുടെ മഞ്ഞിലെ പക്ഷി എന്ന കഥാസമാഹാരത്തിലെ മുരളീധരൻ നായരുടെ ഒരു ദിവസം എന്ന കഥ, അവതരിപ്പിച്ചത് യാഗേഷ് എളിയാവൂർ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
3: ഒരു പാട്ട് പിന്നെയും

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ പ്രിയ ശ്രോതാക്കളെ, മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ, അന്നൻ്റെ ചിത്രത്തിൽ ജീവൻ തുടിക്കുമല്ലോ. ശ്രീകുമാരൻ തമ്പിയുടെ പ്രശസ്തമായ ഒരു ഗാനത്തിലെ രണ്ട് വരികളാണിത്. ചരണങ്ങളിൽ ആവർത്തിക്കുന്ന ഈ ഈരടികളിൽ കാമുകൻ്റെ പ്രണയാഭ്യർത്ഥനയുടെ പ്രതീക്ഷയാണ് നിഴലിക്കുന്നത്. ആരാമദേവതയോട് ഗാനകല്ലോലിനിയെ കണ്ടുവോ എന്ന് ചോദിക്കുന്ന കാമുകൻ ഓരോ കിനാവിലും അനുരാഗീതങ്ങൾ പാടിമറിയുന്ന പ്രവാഹിനിയാണ് അവളെന്ന് പറയുന്നു. ആരാമത്തിലെ നീലാംബുജങ്ങൾ വിടരുന്നത് നീലാരവിന്ദ നയനയായ അവളെ തേടിയാണ്. സത്യവാൻ സാവിത്രി എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. നീലാംബുജങ്ങൾ വിടരുന്നു.

ചിത്രം ദൃക്സാക്ഷി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ ഈണം യേശുദാസ് ആലപിക്കുന്നു. കവിതയാണോ ഗാനമാണോ എന്ന് വേർതിരിക്കാൻ സാധിക്കാത്ത ഒരു രചന. സിനിമയുടെ കഥാഗതിയെ സമർത്ഥമായി പ്രതിപാദിക്കുന്ന ഗാനരംഗം. ഓർമ്മകൾ നേർത്തിയ ചന്ദനവിരിയിൽ ഓമന എന്നും ഉറങ്ങും. എൻ്റെ വേദനകൾ ഗാഥകളായി നിന്റെ പൊന്നിളം മേനി തലോടി കനിഞ്ഞു നൽകിയ ഹൃദയവുമായി നീ അകന്നുപോയോ, എന്നെ വെടിഞ്ഞുപോയോ? ഗദ്ഗദമായൊരു പാഴ്സ്വരമായാണ് കാമുകൻ ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, ഒരിക്കൽ മാത്രം.

പഞ്ചവൻകാട് എന്ന പടത്തിൽ വയലാറും ദേവരാജനും ചേർന്നൊരുക്കി യേശുദാസ് ആലപിച്ച ഗാനം. രാത്രികളിൽ യക്ഷികൾ മണ്ണിലെത്തുകയും മനുഷ്യരെ മന്മഥകഥയിലെ മന്ത്രം ചൊല്ലി മയക്കുകയും ചെയ്യും. മണ്ണിൽ പൂനിലാവധിക്കുമ്പോൾ ഗന്ധർവന്മാർ ഭൂമിയിലേക്ക് വരുന്നു, അവിടെ ചന്ദനമാളിക തീർക്കും. സുന്ദരിമാരുടെ ഹൃദയ സരസ്സുകൾ സ്വപ്നം കൊണ്ട് നിറക്കും. ഇതിന് പശ്ചാത്തലമായി കള്ളിപ്പാലകൾ പൂക്കുകയാണ്. കള്ളിപ്പാലകൾ പൂത്തു, കാടൊരു വെള്ളിപ്പൂക്കുട തീർത്തു.

കാളിദാസൻ പാടിയ മേഘദൂതമാണോ, ദേവീദാസനാകുന്ന രാഗഗീതമാണോ? ചുടികളിൽ തേൻകണം നിറച്ച പെൺകിളി, നിന്റെ മിഴികളിൽ ഞാൻ രചിച്ച കവിതകളാണ് കാണുന്നത്. നീ ചന്ദ്രികയാണ്, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക. ഗംഗൈ അമരന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾ യേശുദാസ് ആലപിക്കുന്നു. ചിത്രം പ്രേമ.

കൺമണിയുടെ കവിൾ തഴുകി വരുന്ന കാറ്റിന് കസ്തൂരി മണമാണുള്ളത്. കള്ളിയായ കാമുകി കളി പറഞ്ഞും കാമുകൻ്റെ കഥ പറഞ്ഞും തുള്ളിത്തുള്ളി വരുമ്പോൾ വെള്ളിമണി കിലുങ്ങുകയാണ്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്.

ഏറ്റുമാനൂർ ശിവകുമാറിന്റെ രചനയിൽ കെ രാഘവൻ ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം പല്ലാങ്കുഴി. രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ. ഏതോ യാചകൻ പാടിയ ആ പാട്ട് കേട്ട കാമുകി. ഏതു നാട്ടിലാണ് കഥ എന്നു നടന്നതാണ്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ

0: നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

ദക്ഷിണമൂർത്തിയുടെ സംഗീതം, പി ഭാസ്കരൻ്റെ സാഹിത്യം, യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം പ്രസാദം. അരളികൾ പൂക്കുന്ന കരയിൽ മലവേടെ ചെറുക്കൻ്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി. ഇളങ്കാറ്റിലിളകുന്ന വള്ളി പോലെ ആരാണവൾ? പുലയനാർ മണിയമ്മ, പൂമുല്ലക്കാവിലമ്മ.

ഗായത്രി എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം യേശുദാസ് ആലപിക്കുന്നു. തുളുമ്പുന്ന പാൽക്കുടമരയിൽ വച്ച് തുടിയിൽ ഏകാഗിയായി വന്നപ്പോൾ നിന്റെ

ചെടികളിൽ കുങ്കുമം കുതിരുമ്പോൾ ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു. പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞ പവിഴത്താമരയായ നീ കടവിൽ വന്നപ്പോൾ ഒരു നുള്ളുതരാനെൻ്റെ കൈ ധരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണെ.

പത്മവ്യൂഹം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. മാധവമാസ നിലാവിൽ മണമോറും മലർക്കുടിലിൽ മൗനം കൊണ്ടൊരു മണിയറ തീർക്കും മത്സഖി ഞാനതിലൊളിക്കും. പാലരുവിക്കരയിലെ പഞ്ചമി വിടരുന്ന പടവിൽ

ചിത്രം സുജാത, ഗായകൻ യേശുദാസ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജയന്റെ സംഗീതം. കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യങ്ങൾ.

ചാമരം എന്ന പടത്തിൽ എസ് ജാനകി പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം. നാഥ നീവരും കാലൊച്ച് കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു.

ചിത്രം എൻ്റെ ഗ്രാമം, ഗായകൻ യേശുദാസ്. ശ്രീമൂലനഗരം വിജയൻ്റെ വരികൾക്ക് വിദ്യാധരൻ്റെ സംഗീതം. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദ

0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാ ഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
4: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
4: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
3: സിഎം വിസ്താര നെല്ലൂന്നി.
5: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
6: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാടക നേരത്തിൽ നാടകം നെല്ലിക്കാറ്റു 1-ാം ഭാഗം, തുടർന്ന് നാടകഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് നന്ദാത്മജൻ കൊതേരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സ്പോൺസേർഡ് സന്ദേശഗാനങ്ങൾ. 2 മണിക്ക് ഒരുവട്ടം കൂടി ചാരുകസേരയിലൂടെ കേൾക്കാം സുബ്രഹ്മണ്യനെ കുറിച്ച്. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാ വസന്തം, തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 വായനശാലയിലൂടെ കേൾക്കാം മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം, അവതരണം ശിവന്യ. തുടർന്ന് പൂന്താനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഉഷാ പ്രദീപൻ ഇരിട്ടി. 9:30 ആർദ്രഗീതങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999476836,
3: 9447371836,
2: 8078502836.
4: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
5: നാടകനേരം.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ വിഭവങ്ങളിൽ ഏറെ സജീവമാണ് നാടകനേരം. റേഡിയോ നാടകാസ്വാദകർക്ക് പ്രത്യേകിച്ചും ഏറെ ഇഷ്ടമാണ് ഞങ്ങളുടെ നാടക പ്രക്ഷേപണമെന്ന് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവാറുണ്ട്. വ്യത്യസ്തവും ആകർഷകവുമായ നാടകാസ്വാദനത്തിനായി പരീക്ഷണങ്ങൾ ഏറെ നടത്താറുണ്ട് നാടകനേരത്തിൽ. ഏകപാത്ര നാടകം മുതൽ 20-ലധികം കഥാപാത്രങ്ങൾ അരങ്ങേറിയ നാടകം വരെ റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം. ഇന്ന് ജൂലൈ 13, മിഥുനം 29, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കാലമേറ്റുപാടുന്ന 10,000-ക്കണക്കിന് സുന്ദരഗാനങ്ങൾ സമ്മാനിച്ച പ്രിയഗായിക S. ജാനകി ഇനി ഓർമ്മ. 6 പതിറ്റാണ്ടുകാലം സ്വരമാധുര്യത്താൽ ഹൃദയങ്ങൾ തൊട്ട അനശ്വര പ്രതിഭയ്ക്ക് യാത്രാമൊഴി. മൈസൂരുവിലെ കനിയഹുണ്ടിയിലെ ഫാം ഹൗസിൽ ഞായറാഴ്ച വൈകിട്ട് 5:48 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പേരക്കുട്ടി അപ്സര വിദ്യുല അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. S. ജാനകിയുടെ മരുമകൾ ഉമ, പേരക്കുട്ടി അമൃതവർഷിണി, അപ്സരയുടെ ഭർത്താവ് ഗണേഷ് എന്നിവരും ചടങ്ങുകളിൽ ഭാഗമായി. ഞായറാഴ്ച രാവിലെ 8:45 മുതൽ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിൽ പ്രിയഗായികയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് ജനസാഗരം. സാമൂഹ്യ സാംസ്കാരിക സിനിമ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുൾപ്പെടെ ആയിരങ്ങൾ അന്തിമോപചാരമർപ്പിച്ചു. മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രി 7:30 S. ജാനകിയുടെ അന്ത്യം. S. ജാനകിയുടെ വേർപാടിലൂടെ സംഗീതലോകത്തെ അതുല്യ പ്രതിഭയെയാണ് ഇന്ത്യക്ക് നഷ്ടമായതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അവരുടെ അസാധാരണമായ ആലാപന ശൈലി തലമുറകളെ പ്രചോദിപ്പിച്ചു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട കലാസഭയ്ക്കിടയിൽ 20 ഇന്ത്യൻ ഭാഷകളിലായി 1,000-ക്കണക്കിന് ഗാനങ്ങളാണ് അവർ റെക്കോർഡ് ചെയ്തത്. കാലത്തെ അതിജീവിക്കുന്നതാണ് അവരുടെ സംഗീതം. അത് അങ്ങേയറ്റം മൂല്യവത്തായി നിലനിൽക്കുമെന്നും രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സമാനതകളില്ലാത്തതും വൈവിധ്യമാർന്നതുമായ ആലാപനത്തിലൂടെ തലമുറകളെ ആകർഷിച്ച സംഗീതജ്ഞയാണ് എസ് ജാനകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സംഗീതലോകത്തിനും സംസ്കാരത്തിനും അപരിഹാര്യമായ നഷ്ടമാണ് ജാനകിയമ്മയുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും അവരുടെ മെലഡികൾ ഇനി വരാനിരിക്കുന്ന തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നും മോദി പറഞ്ഞു. എസ് ജാനകിക്ക്

0: ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. മൈസൂരു മഹാരാജ ഗ്രൗണ്ടിൽ നടന്ന പൊതുദർശന ചടങ്ങിലാണ് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് പുഷ്പചക്രം സമർപ്പിച്ചത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുവഴിയുള്ള സുരക്ഷിത ഗതാഗതവും സംബന്ധിച്ച സംഘർഷങ്ങളാൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായി. ഹോർമോസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് 11 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്ക് കപ്പൽ ഞായറാഴ്ച ഇറാൻ ആക്രമിച്ചു. നാവികനെ കാണാതായി. സൈപ്രസ് പതാകയുള്ള GFS ഗാലക്സി എന്ന കപ്പലിന്റെ എഞ്ചിൻ മുറിയിലാണ് മിസൈലേറ്റ് തീപിടുത്തമുണ്ടായത്. 10 നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ച് ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ പോയതിനാലാണ് കപ്പൽ ലക്ഷ്യമിട്ടതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കടലിടുക്കിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ ഗതാഗതം ഉറപ്പാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഞായറാഴ്ച രാവിലെ ഇറാനിലുടനീളം US വ്യോമാക്രമണം നടത്തി. മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ തുടങ്ങി ഇറാനിലെ 140 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണവും നടത്തി. ആധുനിക ഖത്തറിന് ശിലപാകിയ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അന്തരിച്ചു. 1995 മുതൽ 2013 വരെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഖത്തർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയത്. അൽ ജസീറ TV നെറ്റ്വർക്ക് സ്ഥാപിതമായതും 2022 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം ഖത്തർ നേടിയതുമെല്ലാം ഇക്കാലത്തായിരുന്നു. US റിപ്പബ്ലിക്കൻ സെനറ്ററും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറെ അടുപ്പമുള്ളവരിൽ ഒരാളുമായ ലിൻസേ ഗ്രഹാം അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ശനിയാഴ്ച രാത്രി ക്യാപിറ്റോൾ ഹില്ലിലെ വസതിയിലായിരുന്നു അന്ത്യം. ട്രംപിന്റെ വിദേശ കുടിയേറ്റ വ്യാപാര നയങ്ങളുടെ പ്രധാന വക്താവായിരുന്നു അദ്ദേഹം. കടുത്ത ഇസ്രയേൽ അനുകൂലിയായ അദ്ദേഹത്തിന് US ഇറാൻ യുദ്ധത്തിലേക്ക് എത്തിക്കുന്നതിലും വലിയ പങ്കുണ്ടായിരുന്നു. രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാന്റെ സ്ഥാനപതിയെ ഒമാൻ വിളിച്ചു വരുത്തി. ഇറാന്റേത് നിരുത്തരവാദപരമായ നടപടിയാണെന്നും ഒമാൻ പറഞ്ഞു. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമിനിയുടെ വധത്തിന് പ്രതികാരമായി ലക്ഷ്യമിടാനുള്ള ലോക നേതാക്കളുടെ പേര് പ്രസിദ്ധീകരിച്ച് ഇറാനിയൻ ദിനപത്രമായ ഹംഷഹറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രിഡ്രിക് മെർസ് എന്നിവരുൾപ്പെടെ 13 നേതാക്കളുടെ പേരുകളാണ് പത്രം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കും. ഫൂക്കോക്ക് മെഡിക്കൽ സെന്ററിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ഞായറാഴ്ച ഹോച്ചിമിൻ നഗരത്തിലെത്തിച്ചു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് ഹനോയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അറിയിച്ചു. കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. ഹിമാചൽ പ്രദേശ് സ്വദേശിയും കരാറുകാരായ ദിലീപ് ബിൽഡ്കോൺ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജരുമായ വിക്രം സിംഗ് റാണയുടെ മൃതദേഹമാണ് ഞായറാഴ്ച രാവിലെ കണ്ടെത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സർക്കാർ 2 ലക്ഷം രൂപയും കമ്പനി 2.5 ലക്ഷം രൂപയും അനുവദിക്കുമെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. പാസ്പോർട്ട് പൗരത്വരേഖയല്ലെന്ന് പറയുന്നതിലെ യുക്തിരാഹിത്യം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് സുധാംശു ലൂധിയ. പാസ്പോർട്ട് യാത്രാരേഖയാണെന്ന സർക്കാരിന്റെ സാങ്കേതിക വാദം അംഗീകരിക്കാം. എന്നാൽ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് വ്യക്തമായി അതിൽ എഴുതിയിരിക്കെ പാസ്പോർട്ടുള്ളവർ ഇന്ത്യക്കാർ തന്നെയാണെന്ന് ജസ്റ്റിസ് ലൂധിയ പറഞ്ഞു. ദിൽസേ വിത്ത് കപിൽ സിബൽ എന്ന പരിപാടിയിലാണ് പരാമർശമുണ്ടായത്. പുതുതായി വോട്ട് ചേർക്കാനുള്ള അപേക്ഷയെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവാദ നീക്കം. ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ SIR വിവരം കൂടി നൽകണമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തു. കമ്മീഷന്റെ ഔദ്യോഗിക പോർട്ടലായ ECI നെറ്റിൽ പുതിയ വോട്ടർ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ഫോം 6 അപേക്ഷയ്ക്കൊപ്പം അപേക്ഷകരുടെ മാതാപിതാക്കളുടെ വിവരങ്ങൾ പട്ടികയിലുണ്ടോ എന്ന് വ്യക്തമാക്കണം. ഉണ്ടെങ്കിൽ ബൂത്ത് നമ്പർ അടക്കമുള്ള വിവരങ്ങൾ നൽകണം. ഇത് പൂരിപ്പിക്കാതെ അപേക്ഷ പൂർത്തിയാകില്ല. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെയും അപേക്ഷിക്കാത്തവർക്കും ഇന്ന് രാവിലെ 10 മണി മുതൽ ഓൺലൈനായി അപേക്ഷ നൽകാം. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ പരോക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. താനാണ് എല്ലാമെന്ന് NSS പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ കരുതരുതെന്നും മന്നം സമാധിയിലേക്ക് ആരെയും തടയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കേരളത്തിലെ NSSന്റെ ഭാഗമല്ലാത്ത NSS ഡൽഹി ആസ്ഥാനത്ത് സ്ഥാപിച്ച മന്നത്ത് പത്മനാഭന്റെ പ്രതിമയും സ്മൃതിമണ്ഡപവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. എല്ലാവരെയും ഉൾക്കൊള്ളാത്ത സാമൂഹിക പരിഷ്കരണം സാധ്യമല്ലെന്ന മന്നത്തിന്റെ ആശയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വിമർശനം. ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരിയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി ലഭിച്ചിരുന്നില്ല. ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരെ 31-ാം ദിവസം പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ച് സംയുക്ത പാർലമെന്ററി സമിതി. പുറത്താക്കലിനു പകരം സസ്പെൻഷൻ മതിയെന്ന് നിർദ്ദേശിക്കാനാണ് സമിതിയുടെ തീരുമാനം. നിശ്ചിത കാലയളവിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവിമുക്തരാക്കപ്പെടുകയോ പ്രോസിക്യൂഷൻ തുടർ നടപടികളുമായി പോകാതിരിക്കുകയോ ചെയ്താൽ ഇവരുടെ സസ്പെൻഷൻ സ്വമേധയാ റദ്ദാക്കപ്പെടുമെന്ന വ്യവസ്ഥയും പുതുതായി നിർദ്ദേശിക്കുമെന്നാണ് സൂചന. രാമക്ഷേത്ര ഭരണ നിർവഹണം കാര്യക്ഷമമാക്കാൻ നിയമിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധികാരങ്ങളും ചുമതലകളും രാമക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുമെന്നും സർക്കാർ ഇടപെടലുണ്ടാവില്ലെന്നും ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ഭക്തരുടെ വിശ്വാസവും ക്ഷേത്ര ക്രമീകരണങ്ങളിലെ സുതാര്യതയും ഉറപ്പുവരുത്തുന്നതാവും സിഇഒയുടെ പ്രധാന ചുമതല. ധനകാര്യ ക്രമീകരണങ്ങളുടെ മേൽനോട്ടവും സിഇഒയ്ക്കായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ഒപ്പുശേഖരണവുമായി ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. പ്രധാനമന്ത്രിക്ക് അയക്കാനുള്ള കത്തിനായാണ് ഒപ്പുശേഖരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിൽ സുന്ദരകാന്ഡ പാരായണവും സംഘടിപ്പിച്ചു. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന കണ്ഠര് രാജീവരുടെ കത്തിനുള്ള തീരുമാനം ഹൈക്കോടതിക്ക് വിട്ട് ദേവസ്വം ബോർഡ്. ശാരീരിക അവശതയുള്ളതിനാൽ മകന് സ്ഥാനം കൈമാറണമെന്നാണ് തന്ത്രി ദേവസ്വം ബോർഡിന് അയച്ച കത്തിലുള്ളത്. അന്വേഷണം നേരിടുന്ന വ്യക്തിയുടെ കത്ത് പരിഗണിക്കുന്നത് നിയമപ്രശ്നത്തിന് കാരണമാകുമെന്ന് ബോർഡ് വിലയിരുത്തി. വിഷയം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കോടതിയെ അറിയിക്കും. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ കിരീടം നിലനിർത്തി. 4 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് സിന്നർ കീഴടക്കിയത്. വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ജയത്തിലേക്ക്. 3-ാം ദിവസം 457 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 102 റൺസ് എടുത്തു. ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആനന്ദ് സിംഗിന് സ്വർണം. അവസാന ദിവസം മലയാളിയായ സാന്ദ്രമോൾ സാബു ഉൾപ്പെട്ട വനിതാ ടീം 4x400 മീറ്ററിൽ സ്വർണം നേടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നാടക നേരത്തിലേക്ക്.

ഏവർക്കും സ്വാഗതം. റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ വിഭവങ്ങളിൽ ഏറെ സജീവമാണ് നാടകനേരം. റേഡിയോ നാടകാസ്വാദകർക്ക് പ്രത്യേകിച്ചും ഏറെ ഇഷ്ടമാണ് ഞങ്ങളുടെ നാടക പ്രക്ഷേപണമെന്ന് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവാറുണ്ട്. വ്യത്യസ്തവും ആകർഷകവുമായ നാടകാസ്വാദനത്തിനായി പരീക്ഷണങ്ങൾ ഏറെ നടത്താറുണ്ട് നാടകനേരത്തിൽ. ഏകപാത്ര നാടകം മുതൽ 20-ലധികം കഥാപാത്രങ്ങളിൽ അരങ്ങേറിയ നാടകം വരെ റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇന്ന് ഒരു പുതിയ പരീക്ഷണത്തിന് കൂടി ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. റേഡിയോ മലബാറിൻ്റെ നാടകനേരത്തിലൂടെ ശ്രോതാക്കൾ സ്വീകരിച്ചൊരു നാടകത്തിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയും അതിൻ്റെ ഭാരവാഹികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും ഇതിവൃത്തമാക്കിക്കൊണ്ട് ഏതാണ്ട് ഒരു വർഷം മുൻപ് 6 ഭാഗങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത നെല്ലിക്കയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ആരംഭിക്കുന്നത്. സിനിമകളിൽ മാത്രം പതിവുള്ള തുടർ ഭാഗങ്ങൾ റേഡിയോ നാടകത്തിലും ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള

0: നെല്ലിക്ക രണ്ടാം ഭാഗം. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയുടെ ചെയർമാനാണ് സുരേഷ്. പ്രധാന ഭാരവാഹികളായ ദിനേശും ശ്യാമും കൂടെയുണ്ട്. കോളേജ് പഠനം കഴിഞ്ഞ് ബോംബെയിലേക്ക് ചേക്കേറിയ ജയദേവൻ ജീവിതത്തിലുണ്ടായ ചില ദുരന്തങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തൻ്റെ ഭാര്യ മരിക്കുകയും മകൾ തന്നെ വെറുക്കുകയും ചെയ്തതോടെ ജയദേവൻ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ശാന്ത ടീച്ചറുടെ നിർദ്ദേശത്തോടുകൂടി നെല്ലിക്ക പ്രവർത്തകരായ സുരേഷും ദിനേശും ശ്യാമും ജയദേവനെ തങ്ങളുടെ കൂടെ കൂട്ടുന്നു. നെല്ലിക്കയുടെ ഗ്രൂപ്പിൽ തൻ്റെ പഴയകാല സുഹൃത്തായ മല്ലികയെ കാണുകയാണ് ജയദേവൻ. കാലം കരിച്ചു കളഞ്ഞ ഉള്ളിലൊളിപ്പിച്ചിരുന്ന കൗമാരപ്രണയം നെല്ലിക്കയുടെ തണലിൽ വീണ്ടും തളിർക്കുകയാണ്. നെല്ലിക്കയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ജയദേവൻ തൻ്റെ ആഗ്രഹം തുറന്നു പറയുകയും മല്ലികയും ജയദേവനും ഒന്നിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ജയദേവനെ തേടി മകൾ റോജ വീട്ടിലെത്തി. തൻ്റെ സമ്പാദ്യത്തിൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയദേവൻ്റെ മകൾ റോജയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സുരേഷും ജയദേവനും ബോംബെയിലേക്ക് പോയി റോജയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ജയദേവൻ്റെ മകൾ റോജ വന്നതോടുകൂടി ശാന്ത ടീച്ചറുടെ വീട്ടിൽ ആഹ്ലാദം തിരതെല്ലുകയാണ്. മകനും ഭാര്യയും പേരക്കുട്ടിയുമായി ആഘോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ദുരന്തം വന്നു ചേരുന്നു. ജീവിതത്തിൽ തിന്മകളും ദുരന്തങ്ങളും മാത്രം പരിചയിച്ച റോജ തൻ്റെ അച്ഛൻ്റെ വീടിൻ്റെയും നാടിൻ്റെയും നിർമ്മലമായ സ്നേഹത്തിന് അർഹയല്ലെന്ന് കരുതി ആത്മഹത്യ ചെയ്യുകയാണ്. റോജയുടെ പിറന്നാൾ ദിവസം, എല്ലാവരും ആഘോഷിക്കുവാൻ ജയദേവൻ്റെ വീട്ടിലെത്തിയ ദിവസം, പുത്തനുടുപ്പ് സമ്മാനിച്ച പ്രിയപ്പെട്ട അമ്മ മല്ലികക്ക് ഒരു സമ്മാനം വാങ്ങാനായി പുറത്തേക്കിറങ്ങിയ റോജ തിരിച്ചു വന്നില്ല. പകരം അച്ഛൻ ജയദേവന്റെ ഫോണിലേക്ക് ഒരു സന്ദേശമായിരുന്നു.
1: എല്ലാരും സദ്യയൊക്കെ കഴിച്ചോ, എന്നെ കാത്തിരിക്കണ്ട കേട്ടോ. സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാ. എനിക്ക് തൊണ്ടയിടറുന്നു, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അച്ഛൻ്റെയും

അച്ഛമ്മയുടെയും പിന്നെ എൻ്റെ പുതിയ അമ്മയുടെയും സ്നേഹം കൊണ്ട് ഞാൻ കുറേ സന്തോഷിച്ചു. അച്ഛാ സോറി അച്ഛാ, കുറേ നാൾ മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടന്നത് ഇതുപോലൊരച്ഛനോടാണല്ലോ. ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം, ഒരുപാട് കുറ്റബോധം, ഒരുപാട്. നന്മയും സ്നേഹവും മാത്രം അറിയുന്ന നിങ്ങൾക്കൊപ്പം അതൊന്നും അറിയാത്ത എനിക്ക് ജീവിക്കാൻ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ എൻ്റെ പുതിയ അമ്മയോട് പറയണം, മറക്കാനാവില്ലെന്ന്. ഇതുവരെ ആഘോഷിക്കാത്ത എൻ്റെ ബർത്ത്ഡേ ഓർത്തെടുത്തില്ലേ അമ്മ? അമ്മേ, അമ്മ സമ്മാനിച്ച ഈ കസവ് ഡ്രസ്സിട്ടോണ്ടാ മോള് പോകുന്നത്. കുരുത്തം കെട്ട മോള് കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് ശരീരവും മനസ്സും അശുദ്ധമാണ്. അമ്മയെപ്പോലെ നല്ല വാക്ക് പറയാൻ അറിയില്ല. എല്ലാവർക്കും നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. അച്ഛാ, സുരേഷ് അങ്കിളൊത്ത് അന്വേഷിച്ചിറങ്ങൊന്നും വേണ്ട കേട്ടോ. കാരണം മോള് പോകുന്നത് അങ്ങ് അങ്ങ് അകലെയാ, കടലിനകാതമോ നീലിമയിൽ.

0: ഏയ് സുരേഷ, അല്ലപ്പ നീ കാറിൻ്റെ അകത്ത് ഇരുന്ന് ഉറങ്ങല.
1: ദിനേശ, നീ നേരത്തെ വന്നോ?
0: ആ അല്ല, എന്താ ഇത്ര പരിസരം മറന്ന് ഉറക്കം? ഏ എന്ത് പറ്റി?
1: ദിനേശ, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു.
0: സ്വപ്ന?
1: സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. അന്ന് ജയദേവന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങള്.
0: ഓ, ജയദേവന്റെ മകൾ റോജ പോയി കളഞ്ഞ ദിവസം അല്ലേ?
1: ആ മറക്കാൻ പറ്റുന്നില്ലടാ ആ ദിവസം.
0: ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴല്ലേ ആ ദുരന്തമുണ്ടായത്?
1: അതെ, റോജ ആത്മഹത്യ ചെയ്ത് അധിക നാൾ കഴിയും മുമ്പേ അമ്മയും.
0: നീ വാ, ജയദേവനും മല്ലികയും എത്തിയിട്ടുണ്ടാവും.
1: ട്രെയിൻ വരാൻ സമയമായോ?
0: അല്ല, എത്ര നേരായിന്ന നിന്റെ വിചാരം? ട്രെയിൻ റൈറ്റ് ടൈമാ, നീ വാ.
1: ആ ഞാൻ മുഖമൊന്ന് കഴുകട്ടെ.
0: അല്ല, അവരെ കാണുന്നില്ലല്ലോ.
1: റെസ്റ്റ് റൂമിൽ ഉണ്ടാവോ?
0: ഏയ് വാ, നമുക്ക് നോക്കാം.
1: ദിനേശ നോക്ക്, അങ്ങ് അവിടെ. ആ സിമെന്റ് ബെഞ്ചിൽ ഇരിക്കുന്നത് അവരല്ലേ, ജയദേവനും മല്ലികയും?
0: ആ ശരിയാ. അല്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സുരേഷ?
1: എന്ത്?
0: അല്ല, ചിപ്സോ നട്സോ മറ്റോ. ഒരു യാത്ര പോകയല്ലേ.
1: നീ എന്തെന്നാ ദിനേശ പറയുന്നേ? ഏ വന്നട്ടെ. ജയ,
0: നമ്മൾ കുറെ പരിധി കേട്ടാ.
2: ആ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു.
1: മല്ലിക ദീർഘയാത്ര ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ?
2: അതെ.
0: അല്ല ജയദേവ, എന്തെങ്കിലും വേണോ എനിക്ക്? ചിപ്സോ നട്സോ?
2: ഒന്നും വേണ്ട ദിനേശ.
1: അല്ല, ബാഗേജ് ഇത്രയേ ഉള്ളോ? പെട്ടെന്ന് തന്നെ മടങ്ങുന്നുണ്ടോ?
3: ഇത്രയധികം ബാഗൊന്നും എടുത്തിട്ട് ഞങ്ങൾ സുഖവാസത്തിന് പോകുന്നല്ലോ സുരേഷ.
2: ശ്യാമ വന്നില്ല അല്ലേ?
0: ഇല്ല, ഓനെന്തോ തിരക്കാ.
1: ജയ, ഏതായാലും പോകുകയല്ലേ, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചാൽ പോരെ.
0: അത് നന്നായി.
3: സുരേഷ, എനിക്കൊന്ന് ഗായത്രിയോടും ഗീതയോടും നേരിട്ട് കണ്ട് യാത്ര പോലും പറയാൻ പറ്റിയില്ല. നീ ഒന്ന് പറഞ്ഞേക്കണേ.
1: അതൊന്നും സാരമില്ല,

0: വണ്ടി വരാറായെന്ന് തോന്നുന്നു.
1: ആ ജയ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. കേഷ് വേണോ?
0: ഒന്നും വേണ്ട സുരേഷ.
2: കേഷ് അധികം കയ്യിൽ വെക്കണ്ട കേട്ടാ. ഗൂഗിൾ പേ മതി. പിന്നെ ഫോൺ ചാർജർ വേണ. ചാർജറൊക്കെ ഇല്ലേ?
3: ഉണ്ട്.
1: പവർ ബാങ്ക് ഉണ്ടോ?
0: അതൊന്നും വേണ്ട.
2: വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ.
1: ജയ, അവിടുത്തെ ക്ലൈമറ്റ് ചിലപ്പോൾ പിടിക്കൂല. സ്വെറ്റർ കരുതിയിട്ടില്ലേ?
0: ഉണ്ട്.
2: പിന്നെ സ്ഥലം ഇഷ്ടായാല് മടങ്ങി വരാനേ തോന്നൂല.
1: അതിന് നീ പോയിട്ടുണ്ടോ?
2: ഇല്ല, പോയിട്ടില്ല, കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടതാ.
3: ദാ വണ്ടി വരുന്നുണ്ട്.
0: എന്നാ ഞങ്ങള്.
1: ജയ,
0: എന്താ സുരേഷ?
1: അത് ആ സൈഡ് ബാഗിലാണോ? കൊടുക്ക.
3: അതെ, എന്താ സുരേഷ?
1: ജയ, ഞാനതൊന്ന് തൊട്ടോട്ടെ? ഒന്ന് തൊട്ട് തലയിൽ വെക്കട്ടെ. എന്റെ ടീച്ചർ, ശാന്ത ടീച്ചർ, ഞങ്ങൾക്ക് കൂടെ അമ്മയായിരുന്നതാ.
2: സുരേഷ.

നെല്ലിക്ക രണ്ടാം ഭാഗം അധ്യായം ഒന്ന്. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ ദിനേശൻ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി ടി ടി ആർ, സൂര്യ ഇടവന ഗീത, അശ്വിനി കവണശ്ശേരി മല്ലിക, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ശാന്ത ടീച്ചർ, അശ്രിത റോജ. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ അധ്യായം.

0: ബാഗ് സീറ്റിനടിയിൽ വെച്ചാ മതി മല്ലികേ, മുകളിൽ വെക്കണ്ട. നിനക്ക് സൈഡ് സീറ്റ് വേണോ?
1: അതാവുമ്പോ പുറത്തെ കാഴ്ചകൾ കാണാലോ.
0: മല്ലികേ, ശരീരത്തിന്റെ ഭാരം മുഴുവൻ ജനാലയിൽ ചാരി വെക്കുക, എന്നിട്ട് പുറത്തേക്ക് നോക്ക്. പുറം കാഴ്ചകൾ, അത് നമ്മുടെ അകക്കാഴ്ചകളെ മറക്കാൻ സഹായിക്കും.
1: അകക്കാഴ്ചകൾ എന്തിനാ മറക്കുന്നത്? അല്ലെങ്കിലും വണ്ടിയുടെ വേഗതയ്ക്കൊപ്പം പിറകോട്ട് പായുന്ന പുറം കാഴ്ചകള് ക്ഷണികമല്ലേ?
0: വണ്ടിയുടെ വേഗത കുറയുമ്പോ, വണ്ടി നിൽക്കുമ്പോ അത് പരക്കം പാച്ചിലുകളില്ലാത്ത കാഴ്ചകളാവും.
1: ആ സൈഡ് ബാഗ് എടുത്ത് ഇങ്ങ് നടുക്കോട്ടേക്ക് വെച്ചേ, പൊട്ടിപ്പോണ്ടാ.

0: ടിക്കറ്റ് പ്രിന്റ് ഔട്ട് വേണ്ടായിരുന്നു. ഐ ഡി പ്രൂഫ്
1: മല്ലിക
0: വേണ്ട, ഒരാളുടേത് മതി. ഓക്കെ മിസ്റ്റർ ജയദേവൻ, മൂന്നാമത്തെ ആളെവിടെ?
1: സർ
0: ജയദേവൻ, മല്ലിക, ശാന്തകുമാരി. ഇതിൽ മല്ലിക നിങ്ങളല്ലേ? ശാന്തകുമാരി വന്നില്ലേ?
1: ഉണ്ട് സർ.
0: ഓ, ടോയ്ലറ്റിൽ പോയതാണോ? ഓക്കെ ഓക്കെ
1: ശരി.
0: ടിക്കറ്റ്.
2: നിങ്ങളെന്താ ടി ടിയോട് സത്യം പറയാതിരുന്നേ?
1: ചോദിക്കാതെ പറയുന്നത്.

0: വെള്ളം വേണോ?
1: വേണ്ട, കയറിയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ.
0: അതെ, രാത്രിക്ക് ഫുഡോ മറ്റോ ഓർഡർ ചെയ്യണോ?
1: വേണോ?
0: വേണ്ടേ.
1: ഇഡലി ഉണ്ടല്ലോ, അത് മതിയാവും. നിനക്ക് നിനക്ക് വേണമെങ്കിൽ കാപ്പി വാങ്ങാം.
0: ആ, ട്രെയിനിലെ കാപ്പിക്ക് നല്ല രുചിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: കേട്ടത് സത്യാണോന്ന് അറിയാലോ.
0: ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ.
1: ഈ ക്യാബിനിൽ ഒരാൾ കൂടി ഉണ്ടാവും, ആരാണാവോ?
0: ആരായാലെന്താ, സഹയാത്രികരല്ലേ.
1: സ്നേഹപൂർവം സഹയാത്രികർ അല്ലേ.
0: അപരിചിതർ, യാത്രക്കിടയിലെ ചെറിയ മണിക്കൂറുകളിൽ പരിചയപ്പെടുന്നവര്, ഒരു രസ അല്ലേ. ചിലപ്പോ കലഹിക്കും, ചിലപ്പോ കൂട്ടുകൂടും, എന്താന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. സഹയാത്രികരും അപരിചിതരും ഒക്കെ ഉറങ്ങാൻ തുടങ്ങി. ദേ, ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഇനി ഉറങ്ങിക്കോ.

0: സാർ ഉറക്കമാണോ?
1: ആ ഉറങ്ങ.
0: അമ്മ വന്നില്ലേ?
1: അത്
0: മാഡം, പ്രായമായവരെ തനിച്ച് ടോയ്ലറ്റിലേക്ക് അയക്കരുത്. ഇത് മൂവിംഗ് വെഹിക്കിൾ അല്ലേ, വീട്ടിലേതുപോലെയല്ല. ഹെൽപ്പ് വേണ്ടി വരും
2: സാർ.
0: ചെല്ലു, ചെന്ന് നോക്കൂ.
2: സാർ, അമ്മ.
0: എന്താ മിസ്റ്റർ?
2: അമ്മ ടോയ്ലറ്റിൽ പോയതൊന്നുമല്ല.
0: പിന്നെ അവരെവിടെ? വന്നില്ലേ? അതല്ലേ ഞാൻ ആദ്യമേ ചോദിച്ചത്.
1: അതല്ല സാർ.
0: ബട്ട് വാട്ട്? എന്താണ് കാര്യം? പറയൂ.
2: സാർ, അമ്മ ഇവിടെ തന്നെയുണ്ട്. ദൈവടെ.
0: വാട്ട്? ഡു യു ഫൂൾ മീ? എന്നെ വിഡ്ഢിയാക്കാണോ? ഏ
2: സോറി സാർ.
0: പിന്നെ ഒരു സഞ്ചി കാണിച്ച് ഇതാണ് അമ്മയെന്നോ? തമാശ പറയാ. എന്താ ഇത്?
2: അതെടുക്കരുത് പ്ലീസ്.
0: എടുക്കാതെ പിന്നെ ഇതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ.
1: അത് മറ്റൊന്നുമല്ല സാർ, ചിതാഭസ്മം.
0: ഏ
2: എന്റെ അമ്മയുടെ ചിതാഭസ്മം.
0: അതിനും ടിക്കറ്റോ?
2: മൂന്ന് ടിക്കറ്റ് എടുത്തു. അമ്മ, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ പുണ്യനദിയായ ഗംഗയിൽ അലിഞ്ഞില്ലാതാകും വരെ അമ്മ അമ്മ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് സാർ.
0: ജയദേവൻ.
1: സാർ ഞങ്ങളോട് ക്ഷമിക്കണം. വിട്ടിയാക്കാനോ തമാശ പറയാനോ ആയിരുന്നില്ല. സോറി.
0: നോ, സോറി പറയേണ്ടത് ഞാനല്ലേ മാഡം.
2: സാർ,
0: നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ചിതാഭസ്മത്തിന് ടിക്കറ്റ് എടുക്കുക എന്നത് റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഇത് കേൾക്കുന്നവർക്ക് ഫുളിഷായി തോന്നും ടെക്നിക്കലി, ബട്ട് സ്പിരിച്വലി യു ആർ റൈറ്റ് മിസ്റ്റർ ജയദേവൻ. യു ആർ റൈറ്റ്
2: സാർ.
0: സുഹൃത്തെ, പുണ്യനദിയിൽ അലിഞ്ഞുചേരുന്ന ഒരുപിടി ചാരമാണെങ്കിലും നിങ്ങളുടെ അമ്മയെ ഞാൻ നമിക്കുന്നു. അവർ പുണ്യം ചെയ്തവരാ. എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ള മക്കൾക്ക് ജന്മം നൽകിയതുകൊണ്ട്.
1: സാർ, ഈ ക്യാബിനിൽ ഇനിയും ആള് വരുമോ?
0: ഒരു സീറ്റാണ് വേക്കൻ്റ്. ഗോവ ടു കല്യാൺ. ഒരു പാസഞ്ചർ ഉണ്ട്. അല്ല, അത് നിങ്ങളറിയില്ല. ഉറക്കം തുടങ്ങിയാലാ വരിക. ഉണരും മുമ്പേ ഇറങ്ങും.
2: സാറിന് ഈ സീറ്റ് ആർക്കെങ്കിലും അലോട്ട് ചെയ്യണമെങ്കിൽ?
0: വേണ്ട മിസ്റ്റർ ജയദേവൻ. ആ പിന്നെ ഞാൻ മംഗലാപുരത്തിറങ്ങും.
2: സാറിൻ്റെ നാടെവിടെയാ?
0: തൃശ്ശൂരാ. അല്ല, നിങ്ങൾ കപ്പിളല്ലേ?
1: അതെ സർ. എന്താ ചോദിച്ചത്?
0: സെയിം ഏജ്.
2: അതാണോ? പ്രായവ്യത്യാസം നിർബന്ധമല്ലല്ലോ സാർ.
0: ഐ തിങ്ക് ഇറ്റ് ഈസ് ലവ് മാരേജ്. പ്രണയ വിവാഹമായിരിക്കാനാണ് സാധ്യത അല്ലേ?
2: അത്
1: അതെ.
0: അമ്മ?
2: എൻ്റെ അമ്മയാ.
0: ടിക്കറ്റ് ഡൽഹിക്കാണല്ലേ. എവിടേക്കാണ് യാത്ര?
2: ഹരിദ്വാർ. അവിടെ ആരതി ഒഴിയണമെന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു.
0: നേരത്തെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ആദ്യമായിട്ടാണ് പോകുന്നേ.
0: ആ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗംഗയിൽ നിമജ്ജനം ചെയ്യാനും മറ്റും കുറേ ഏജൻസീസ് ഉണ്ടാകും. വലിയ റേറ്റാണ്. അവരാണ് നമുക്ക് വേണ്ടി ഗംഗയിൽ മുങ്ങുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊള്ളയടിക്കും.
2: ആണോ?
0: പിന്നെ പലതരം വഴിപാടുകൾ, ഹോട്ടൽസ്, ലോഡ്ജ്, പർച്ചേസ്, എല്ലാറ്റിലും ഏജൻറ്റുമാരാ.
1: അപ്പോൾ നമ്മളെന്താ ചെയ്യുക?
0: ആ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അവിടെ കുറേ സ്വാമിമാരുണ്ട്, ചെറിയ ചെറിയ ആശ്രമങ്ങളും. ഏതെങ്കിലും ഒന്നിൽ പോവുക, കാര്യങ്ങൾ പറയുക. അവരിലൂടെ ആയാൽ കുറേ മെച്ചമായിരിക്കും.
2: ആ അങ്ങനെ ചെയ്യാം.
0: ഋഷികേശിലേക്ക് പോകുന്നുണ്ടോ? അതും സെയിം സ്റ്റേറ്റിലാ, ഉത്തരാഖണ്ഡ്.
2: ഹിമാലയത്തിൻ്റെ താഴ്വാരമല്ലേ, നോക്കാം.
0: മക്കളൊക്കെ സെറ്റിൽഡ് ആയിരിക്കും അല്ലേ? ഏതായാലും നാട്ടിൽ നിന്നിറങ്ങിയതല്ലേ, തിരിച്ചെത്താൻ തിരക്കില്ലെങ്കിൽ തീർത്ഥയാത്ര നീളട്ടെ.
1: നോക്കാം.
0: അപ്പോൾ ശരി, പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ശുഭയാത്ര നേരുന്നു. ഹരിദ്വാറിലും ഋഷികേശിലും ബദരിനാഥിലുമൊക്കെയുള്ള തീർത്ഥയാത്ര ഒരിക്കലും മറക്കാനാവില്ല. നിങ്ങൾക്ക് വലിയ അനുഭവങ്ങൾ തരും. സന്യാസിമാരുടെ കൂട്ടത്തിൽ ദിവ്യന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് കാണാനിട വരട്ടെ.
2: വളരെ സന്തോഷം. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു, അനുഗ്രഹവും സന്തോഷം.
1: ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉണ്ടാവും സാർ.
0: നന്ദി. അപ്പോൾ ശരി, എന്നാൽ ഞാൻ
2: ആയിക്കോട്ടെ.

0: മല്ലികേ, അനുഭവങ്ങൾ എത്ര ആശ്ചര്യം അല്ലേ?
1: അതെ, നല്ല ടിടിആർ. ജയദേവ, എന്തായി ആലോചിക്കുന്നേ?
0: ഒന്നുമില്ല.
1: ഹരിദ്വാറിലെ തിരക്കുകളെ കുറിച്ചാ?
0: അല്ല,
1: പിന്നെ
0: ബ്രഹ്മകുണ്ട്, അവിടെ മതി. അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുക, അവിടെയായിരിക്കുമ്പോഴാ.
1: പാപനാശിനി അല്ലേ ഗംഗ, പുണ്യനദി.
0: ഭക്തി അല്ലേ,
1: വിശ്വാസം.
0: ആ, ഗോവയിൽ നിന്ന് കയറുന്നയാൾ ആരായിരിക്കും?
1: ആരായാലും രാത്രിയല്ലേ, അതുകൊണ്ട് സംസാരമൊന്നും അധികം ഉണ്ടാവില്ല.
0: ബോംബെയിലെത്തുമ്പോ നേരം പുലരും.
1: രണ്ടു പേർക്ക് മാത്രമായിട്ട് ക്യാബിൻ ഉണ്ടാവില്ലല്ലോ.
0: മൂന്ന് പേർക്ക്. ഇത് നാലുപേരുടെ ക്യാബിനാണ്.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഞാനൊന്ന് ചോദിച്ചാ വിഷമിക്കോ?
1: നീ ചോദിക്കടോ.
0: 4 സീറ്റ് ബുക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ
1: മല്ലിക?
0: നമ്മുടെ മകള്.
1: പക്ഷേ ആ കടലൊന്നും തിരിച്ചു തന്നില്ലല്ലോ നമുക്ക്.
0: ജയദേവ, സങ്കടായോ?
1: പിന്നെ നമ്മുടെ മോള്.
0: പ്രാർത്ഥിക്കാം അവളുടെ ആത്മാവ് ശാന്തമാകട്ടെ.

0: ഡി ടി ആർ പറഞ്ഞില്ലേ ദിവ്യന്മാരായ ഒരുപാട് സന്യാസിമാരുണ്ടാവുന്ന്? അവരോട് പറഞ്ഞ് പൂജയോ മറ്റോ ചെയ്യണം. അമ്മ മാത്രമല്ല, അവളും നമ്മുടെ കൂടെ ഉണ്ട് ജയദേവ.
1: അതെ, അവളെ കാണാം എനിക്ക്. അവളേത് വേഷത്തിലാണെന്നറിയോ? നീ അവളുടെ അമ്മ സമ്മാനിച്ച് പട്ടുപാവാടി ഉടുത്ത്.
0: നമ്മുടെ മോള്.

0: നീ വിളിക്ക്, ചെല്.
1: ശരി, ഞാനിപ്പോ വിളിക്കാം. അമ്മയിരുന്നോ?
0: എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഒരിക്കലും സംഭവിക്കൂലെന്ന് കരുതിയതാ. ദൈവമേ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാക്കല്ലേ. ആ മോളുവാ, ഇരിക്ക്.
1: റോജയുടെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാല് നാളെ മുതൽ അത് ഉണ്ടാക്കാം കേട്ടോ.
0: പുതിയതൊക്കെ ടേസ്റ്റ് ചെയ്യട്ടെ അല്ലേ മോളെ? അല്ല, നീ ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ?
2: ആ ചിലതൊക്കെ.
0: ദാ, അത് കണ്ണിമാങ്ങ അച്ചാറാ.
2: റെഡ് ചില്ലി?
1: ആ നല്ല എരിവാ, പക്ഷേ നല്ല ടേസ്റ്റാ.
0: മല്ലികേ, നീ ഒരിക്ക.
1: ശരി അമ്മേ.
0: ദാ, ഇതാന്ന് സംഭാരോ. കറിവേപ്പിലയും ഇഞ്ചിയും കാന്താരിമുളകോ ഒക്കെ ഉണ്ട്.
1: പക്ഷെ ഊണ് തീരാറാവുമ്പോഴാ കഴിക്കുക കേട്ടോ.
2: പുളിയും എരിവും അല്ലേ, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ട.
0: എന്നാ കഴിക്ക്. കഴിക്ക്.
2: കഴിക്ക.
1: ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് അധിക നേരം ഇരിക്കരുതെന്നാ, റോജ കഴിച്ചോളൂ.
2: അത് പിന്നെ
0: എന്താ മോളെ, മോക്കിതൊന്നും ഇഷ്ടായില്ലേ?
2: അതല്ല.
1: പിന്നെന്താ?
2: അത് പിന്നെ.
1: ആ പറഞ്ഞു.
2: ഒരു പ്ലേറ്റ് കൂടെ വേണ്ടേ? വിളിക്കരുതോ
1: മോളെ?
0: ജയ മോനെ, വാടാ വാടാ, വന്ന് കഴിക്കേ. മോള് വിളിക്കുന്നടാ.
1: അമ്മേ, കുഴച്ചു വെച്ചതല്ലേ, കഴിച്ചോ. ജയദേവം വന്നോളൂ.
2: ഞാൻ എന്താ വിളിക്കേണ്ടത്? അച്ഛമ്മന്നല്ലേ
1: മോളെ?
2: ശരിയല്ലേ അച്ഛമ്മേ. ആ കുഴച്ചു വെച്ചത് ഇങ്ങോട്ട് തന്നോളൂ.
0: എന്റെ പൊന്നു മോളെ.

0: ദിനേശേട്ടാ.
1: എന്താ ഗീതേ?
0: നിങ്ങൾ മോക്ക് ക്യാഷ് അയച്ചു കൊടുത്തിനാ?
1: അത് പിന്നെ രാത്രി തന്നെ അയച്ചു കൊടുത്തില്ലേ? എന്തേ മോള് വിളിച്ചിനാ?
0: ഇല്ല, ചോദിച്ചതാ.
1: അല്ലപ്പാ, കൃത്യമായിട്ട് ഫീ അടക്കുന്നില്ലേ നമ്മള്? പിന്നെ അടക്കിടക്ക് ഇങ്ങനെ പൈസ ചോദിക്കുന്ന എന്തിനാ?
0: ഇത് ഫീസിനൊന്നുമല്ല, ഓൾക്ക് എന്തോ വാങ്ങാനെന്നല്ലേ പറഞ്ഞേ.
1: ശരി, ഞാൻ ഇറങ്ങാന്നേ. അല്ല, എന്തെങ്കിലും സാധനം മേടിക്കണോ?
0: വേണ്ട, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചോളാം. നിങ്ങൾ വാങ്ങിയാലൊന്നും ശരിയാവൂല.
1: ശരിയാവാണ്ട്.
0: കാരറ്റിന് പറഞ്ഞാൽ ബീട്രൂട്ട്, ഉള്ളിക്ക് പറഞ്ഞാലോ ഉരുളക്കിഴങ്ങ്, അതല്ലേ ശീലോ?
1: അല്ല, അതും വേണ്ടത് തന്നെയാണല്ലോ.
0: നിങ്ങൾ അടികൂടാൻ നിൽക്കാണ്ട് പോകാൻ നോക്കുന്നുണ്ടാ?
1: ഓ, പോയേക്കാമേ.
0: ഇന്ന് നേരത്തെ വരുവാ?
1: ഇല്ല, മേടിക്കണ്ട. വരിയേ വേണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടാ.
0: ഓ ദിനേശേട്ടാ, നേരത്തെ വരുന്നുണ്ടെങ്കിലേ ഒന്ന് ഗായത്രിന്റെ അടുത്ത് പോയാലോന്ന്.
1: കോഴിക്കോട്? അതിപ്പം വൈകുന്നേരം പോയാലൊന്നും ശരിയാവൂല.
0: അല്ല, ഗായത്രി കോഴിക്കോടാണോ ഉള്ളത്?
1: ആ, സുരേഷനെ കണ്ടിരുന്നു, കുറച്ചു ദിവസം കോഴിക്കോടാന്ന് പറഞ്ഞു.
0: അപ്പോ സുരേഷനോ എവിടെയാ?
1: അല്ല, സുരേഷൻ നാട്ടിലാ, കോൺട്രാക്ടർ വർക്കല്ലേ.
0: എന്തിനാ പിന്നെ ഗായത്രി പോയേ?
1: നീ അതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിക്ക്, ഞാനിപ്പ ഇറങ്ങ.
0: ശരി. അതെന്നാപ്പ ഈ കൂലങ്കഷായം?
2: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ ആദ്യ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ,

ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ടി ടി ആർ, സൂര്യ ഇടവന, ഗീത, അശ്വിനി കവണശ്ശേരി, മല്ലിക, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ശാന്ത ടീച്ചർ, അർഷിത, റോജ, നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സംവിധാന സ

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം വി കെ ദിവാകരൻ മാവിലായി എഴുതിയ കവിത ആദ്യാനുരാഗം. ആലപിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ പരിയാരം.

0: വി കെ ദിവാകരൻ മാവിലായി എഴുതിയ ആദ്യാനുരാഗം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. സർഗജാലകത്തിൽ അടുത്തതായി സി പി ജാഷർ എഴുതിയ കഥ ഈ രാത്രി മഴ തോരാതിരുന്നെങ്കിൽ അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: നേരം പുലർന്നെങ്കിലും രാത്രിയിൽ പെയ്ത മഴയുടെ കുളിര് വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും ചെറുതായി മഴ ചാറുന്നുണ്ട്. ശരത്ത് പുതപ്പൊന്നൂടെ തലവഴി മൂടി കിടന്നു. അപ്പോഴാണ് ആ വിളി കാതിൽ മുഴങ്ങുന്നത്.
2: നേരം വെളുത്തു, എഴുന്നേക്കടാ, പോത്തുപോലെ കിടന്നുറങ്ങാതെ.
1: മനുഷ്യനെ സമാധാനമായി ഉറങ്ങാനും സമ്മതിക്കില്ല. അവൻ പിറുപിറുത്തുകൊണ്ട് ഉണർന്നു. മേശയിൽ ചായ എടുത്തു വച്ചിരിക്കുന്നു. അത് കുടിച്ച ശേഷം പതിയെ വീടിന്റെ ഇറയത്തേക്ക് ഇറങ്ങി. മഴ ചെറുതായി നിന്നിട്ടുണ്ട്. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. മുറ്റത്ത് നട്ടിരുന്ന ആ പട്ടുമുല്ല നിറയെ പൂവിട്ടിരിക്കുന്നു. ഓടിച്ചെന്ന് അതിനടുത്തു നിന്നു. അവൻ അറിയാതെ വിളിച്ചു, ലക്ഷ്മി. തിരികെ പോയി കസേരയിലിരുന്ന് കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ചു. പെട്ടെന്ന് റൂമിൽ പോയി കുളിച്ചൊരുങ്ങി ശരത്ത് ഒരു യാത്രയ്ക്ക് പോകാനിറങ്ങി.
2: നീ എവിടെ പോകുന്നു?
1: അമ്മ ചോദിച്ചു. ഞാൻ ഒരിടം വരെ പോകുക, ചിലപ്പോ നാളെയെ തിരിച്ചെത്തുള്ളൂ. അവൻ യാത്ര പറഞ്ഞിറങ്ങി. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. ജനലിനടുത്ത് തന്നെ സീറ്റ് കിട്ടി. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉള്ളിൽ ചില കാര്യങ്ങൾ വീഞ്ഞുപോലെ നുരച്ചു പൊന്തി. മനസ്സ് 4 വർഷം പിറകിലോട്ട് സഞ്ചരിച്ചു. അന്നൊരിക്കൽ ഒരു ജോലിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു ട്രെയിൻ യാത്രയിലാണ് അവളെ കണ്ടുമുട്ടിയത്. കാണാൻ അത്യാവശ്യം സുന്ദരിയായിരുന്നു. അന്ന് ശരത്തിന്റെ നേരെ അപ്പുറത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു കള്ളച്ചിരി അവരുടെ ഇടയിൽ കടന്നു വന്നു. പരസ്പരം പരിചയപ്പെട്ടു. തന്റെ പേരെന്താ?
2: ലക്ഷ്മി.
1: വീടെവിടെയാ?
2: വയനാട്. ജോലിയുണ്ടോ?
1: ഞാൻ ചെന്നൈയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാ. ലീവായി നാട്ടിലായിരുന്നു, ഇപ്പൊ തിരിച്ചു പോകുന്നു.
2: എന്റെ പേര് ശരത്. തൃശൂരാണ് വീട്. ഞാൻ ചെന്നൈയിലൊരു ജോലി നോക്കി പോവുകയാ.
1: കല്യാണം കഴിഞ്ഞിട്ടില്ല.
2: തന്റെ കല്യാണം കഴിഞ്ഞോ?
1: അവന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവൾ മിണ്ടാതെയിരുന്നു. ആ ചമ്മല് മാറാൻ അതിലെ പോയ ചായക്കാരന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ചു. ലക്ഷ്മിയോട് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. അങ്ങനെ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് സ്ഥലമെത്താറായി. ഇറങ്ങുവാനുള്ള ഒരുക്കത്തിൽ അവർ ബാഗെല്ലാം എടുത്തുകൊണ്ട് വാതിലിനടുത്തേക്ക് വന്നു. ട്രെയിൻ നിർത്തിയതും വേഗമിറങ്ങി അവളുടെ ബാഗ് പിടിക്കാൻ ശരത് സഹായിച്ചു. യാത്ര പറഞ്ഞു പോകുന്നേരം അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ നമ്പർ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാലോ, എനിക്കറിയാത്ത സ്ഥലമല്ലേ. ഒരു ഓക്കെ പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. ഇന്റർവ്യൂവിലൂടെ ശരത് ജോലിയിൽ പ്രവേശിച്ചു. ആ സന്തോഷം വിളിച്ചു പറയാൻ ചെന്നൈയിൽ ലക്ഷ്മിയെക്കുറിച്ച് മാത്രമേ അവൻ അറിയുള്ളൂ. പിന്നീടൊട്ടും വൈകിച്ചില്ല. ആദ്യ റിങ്ങിൽ തന്നെ അവൾ ഫോണെടുത്ത് സംസാരിച്ചു. ആദ്യ സംഭാഷണമെങ്കിലും സമയം കഴിഞ്ഞു പോയത് രണ്ടുപേരും അറിഞ്ഞില്ല. ഏകദേശം 2 മണിക്കൂറോളം സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ചൊന്നും രണ്ടുപേർക്കും പറയാനില്ലെങ്കിലും ഫോൺ വയ്ക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് മുതൽ ശരത്ത് ജോലിക്ക് പോയി തുടങ്ങി. ജോലി കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് സംസാരത്തിനിടയിൽ കല്യാണം കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ലെന്ന കാര്യം അവൻ അവളെ ഓർമ്മപ്പെടുത്തിയത്. മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഡിവോഴ്സ്ഡാണ്. അതിനുവേണ്ടിയാ ലീവെടുത്ത് നാട്ടിൽ പോയത്. അടുത്തതായി ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണത്തെപ്പറ്റിയാണ് ശരത് ചോദിച്ചത്. അതിന് മറുപടിയും കൊടുത്തു. വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നതിനു ശേഷം ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ആളായിരുന്നു ലക്ഷ്മി. അവളുടെ മനസ്സിൽ ശരത്തിന്റെ സംസാരവും തമാശയും ഒരുപാട് സന്തോഷമുണ്ടാക്കി. ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ പകർന്നുകൊടുത്തു. അങ്ങനെ അങ്ങനെ രണ്ടുപേരും മനസ്സുകൊണ്ട് വളരെ അടുത്തു. ഒഴിവു ദിവസങ്ങളിൽ അവർ തമ്മിൽ തമ്മിൽ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ മനസ്സിൽ അവന്റെ മുഖം മാത്രമായി വന്നതും അവരുടെ സൗഹൃദം വഴിമാറി പ്രണയത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നതും വളരെ പെട്ടെന്നായിരുന്നു. സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു പിന്നീടങ്ങോട്ട്. ഇരുവരുടെയും ജീവിതത്തിലും മനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്തു. പരസ്പരം കാണുമ്പോഴെല്ലാം അവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നെ ഉപേക്ഷിച്ചു പോകരുത്, അഥവാ ഉപേക്ഷിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അതിന് ശരത്തിന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. അത് അവളുടെ മനസ്സിൽ നേരിയ സങ്കടം

0: ഉണ്ടാക്കുമെങ്കിലും വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും പറയാതിരുന്നു. പിന്നീടുള്ള നാളുകളിൽ ജോലി കഴിഞ്ഞ് ഇരുവരും പതിവായി കാണാൻ തുടങ്ങിയിരുന്നു. ഒരിക്കൽ ജോലിക്ക് ശേഷം വഴിയിലൂടെ സംസാരിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ഒരാൾ ചെടികൾ വിൽക്കുന്നത് കണ്ടു. അവിടെ നിന്ന് അവളാണ് ഒരു പട്ടുമുല്ലയുടെ കമ്പ് വാങ്ങിയത്. എന്നിട്ട് ശരത്തിന് കൊടുത്തു.
1: നീ നാളെ വീട്ടിൽ പോവുകയല്ലേ? പോകുമ്പോൾ ഇത് കൊണ്ടുപോയി വീട്ടിൽ നടണം. ഇതിൽ പൂക്കളുണ്ടാവുമ്പോൾ നീ എന്നെ ഓർക്കുമല്ലോ.
0: കൗതുകത്തോടെയാണ് ശരത്ത് ആ മുല്ലക്കമ്പ് കയ്യിലേക്ക് വാങ്ങിയത്. പിറ്റേന്ന് നാട്ടിലെത്തിയ ഉടനെ വീടിന്റെ വടക്ക് ഭാഗത്ത് മതിലിനോട് ചേർന്ന് ശരത്ത് ആ മുല്ലത്തൈ നട്ടുപിടിപ്പിച്ചു. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കണ്ടുമുട്ടലുകളും സംസാരങ്ങളും പതിവായി. എന്നാൽ അവരറിയാതെ തന്നെ ഇരുവരിലും ഒരകൽച്ച ഉടലെടുത്തു. സംസാരത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു, കണ്ടുമുട്ടലുകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ശരത്ത് ലക്ഷ്മിയിൽ നിന്നും പതിയെ അകന്നു തുടങ്ങി. ശരത്തിന്റെ പൂർണമായ അഭാവം ലക്ഷ്മിയെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ ഒരുപാട് മുറിവുകളുണ്ടാക്കി. അവൾ പിന്നെയും പിന്നെയും അവന്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. തിരക്കാണ് എന്ന കാരണം കൊണ്ടാണ് ആ കോളുകളെല്ലാം ശരത്ത് ഒഴിവാക്കിയത്. പ്രതീക്ഷയുടെ പുതുതുരുത്തിലേക്ക് എത്തിയെങ്കിലും വീണ്ടും നിരാശ അവളുടെ ജീവിതത്തെ ബാധിച്ചു. അവളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ശരത്ത് നാട്ടിലേക്ക് പോയി. പിന്നീട് ദീർഘകാലത്തിന് ശേഷമാണ് ശരത്ത് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച കാര്യം ലക്ഷ്മി അറിയുന്നത്. എന്നാൽ അധികകാലം നീണ്ടു നിൽക്കാത്ത ദാമ്പത്യ ബന്ധമായിരുന്നു അവരുടേത്. ശരത്തിന്റെ സുഹൃത്ത് വഴി എല്ലാം ലക്ഷ്മി അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലും ഇടപെടാതെ പുറം ലോകവുമായുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് തന്നെ തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ലക്ഷ്മി മാറിക്കഴിഞ്ഞിരുന്നു. ജീവിതം പൂർണമായും പരാജയപ്പെട്ടു പോയപ്പോൾ കൈപിടിച്ചു കയറ്റിയ കരങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന ചിന്തയാണ് അവളെ ആകെ ഉലച്ചത്. എന്നാൽ ഇതേ സമയം തന്നെ ശരത്ത് ഒരു വർഷത്തോളം ജോലിക്കൊന്നും പോകാതെ കടുത്ത നിരാശയിലും വിഷമത്തിലും വീട്ടിൽ തന്നെയായിരുന്നു. പിന്നീടൊരിക്കലും തന്റെ ജോലിയിലേക്ക് അവൻ തിരിച്ചുപോയതേയില്ല. ചെറിയ ചെറിയ കൂലിപ്പണികൾ ചെയ്തു തുടങ്ങി. അതോടൊപ്പം തന്നെ വീടിന്റെ വടക്കേ കോണിൽ നട്ട പട്ടുമുല്ല പടർന്നു പന്തലിച്ചു. എങ്കിലും പൂക്കളുണ്ടായില്ല. അവനതിലേക്ക് ശ്രദ്ധിക്കാറുമില്ല. പിന്നീടെപ്പോഴോ മഴ പെയ്തു തോർന്ന ഒരു രാത്രിയിലാണ് ശരത്തിന്റെ മനസ്സിലേക്ക് കുറ്റബോധത്തിന്റെ ആദ്യ കണങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത്. ലക്ഷ്മിയോട് താൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. അവളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഇനി പഴയതുപോലെ അവളെ തിരികെ ലഭിക്കുമോ? അവളുടെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോ? ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ശരത്തിന്റെ ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നാണ് ഉറക്കത്തിൽ ഉണർന്നതുപോലെ ചാടിയെഴുന്നേറ്റ് അവൻ സ്ഥലം നോക്കിയത്. എത്താറായിരിക്കുന്നു. ബാഗുമായി പുറത്തേക്കിറങ്ങിയ അവൻ അന്ന് നടന്ന അതേ വഴിയിലൂടെ ആ ഓർമ്മകളിലൂടെ മുന്നോട്ടു പോയി. അവൾ താമസിച്ചിരുന്ന വീടിന് മുൻപിലെത്തി. പക്ഷേ അതടഞ്ഞുകിടക്കുകയാണ്. മുറ്റത്ത് ഉണക്കിലകൾ മെത്ത തീർത്തിരുന്നു. തൊട്ടടുത്ത വീട്ടുകാരോട് ശരത്ത് കാര്യം തിരക്കി. അവര് പറഞ്ഞപ്പോഴാണ് തനിക്ക് ശേഷം എന്തെല്ലാം സംഭവിച്ചുവെന്ന് ശരത്ത് അറിയുന്നത്. അവൻ ചെന്നൈയിൽ നിന്നും തിരിച്ചുപോയതിന് ഒരു വർഷത്തിന് ശേഷം ലക്ഷ്മിയുടെ ജീവിതം പൂർണമായും വീട്ടിൽ മാത്രമായി ഒതുങ്ങി. മനസ്സിന് സുഖമില്ലാത്ത അവളിപ്പോ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണത്രേ. അവന്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. എങ്ങനെയൊക്കെയോ അവരോട് അഡ്രസ്സ് ചോദിച്ചറിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നിശബ്ദത തളം കെട്ടി നിന്ന ആശുപത്രിയുടെ ഏറ്റവും വലിയ ഹാളിലെ അങ്ങേ അറ്റത്ത് ഒരു കട്ടിലിൽ ആരോടും ഒന്നും മിണ്ടാതെ ചുരുണ്ടു കിടക്കുകയാണ് ലക്ഷ്മി. മൗനമായിരുന്ന അവളുടെ അടുത്ത് ചെന്ന് കാലുകൾ രണ്ടും കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി. അവളുടെ രണ്ടു കവിളത്തും മാറി മാറി ചുംബിച്ചു. ചേർത്ത് പിടിച്ചു കരഞ്ഞു. പക്ഷേ അവൾക്ക് ഒരനക്കവും ഉണ്ടായില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ശരത്ത് അവളുടെ കാലുകൾ മുറുകെ പിടിച്ചു. കാലിൽ മുഖമമർത്തി കിടന്നു. ഒരുപാട് നേരത്തെ ചിന്തകൾക്കൊടുവിൽ ശരത്ത് ഒരു തീരുമാനത്തിലെത്തി. ലക്ഷ്മിയെ തന്റെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. അവളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏക മാർഗം അതാണ്. പെട്ടെന്നാണ് അവന്റെ കയ്യിൽ ചൂടാറാത്ത ഒരിറ്റു നീർത്തുള്ളി വന്നു പതിച്ചത്. വേഗം മുഖമുയർത്തി നോക്കിയപ്പോൾ ഒഴുകുന്ന പുഴ പോലെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി വീഴുന്നത് കണ്ടു. ശരത്തിനെ ലക്ഷ്മിക്ക് മനസ്സിലായിരിക്കുന്നു. എന്നിട്ടും അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണടച്ചു കിടന്നു. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ ലക്ഷ്മിയെ ശരത്തിനോടൊപ്പം നാട്ടിലേക്ക് പറഞ്ഞയച്ചു. തിരികെ പോരുമ്പോൾ ട്രെയിനിൽ അവളെ ഒരു ചെറിയ കുട്ടിയെ എന്ന പോലെ മടിയിൽ കിടത്തി മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴും ഇരുവരും മൗനമായി തന്നെ ഇരുന്നു.
1: വീട്ടിലേക്ക് കടക്കുമ്പോൾ മതിലിനു മുകളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന പട്ടുമുല്ലച്ചെടിയെയാണ് ശരത്ത് ആദ്യം കണ്ടത്. ലക്ഷ്മിയുടെ കൈപിടിച്ചുകൊണ്ട് പൂവിട്ട പട്ടുമുല്ലയുടെ ചുവട്ടിൽ ചെന്ന് നിന്നു. ചെറിയൊരു കുളിർക്കാറ്റ് വീശിയതും പൂവിന്റെ ഇതളുകൾ അടർന്ന് അവളുടെ മുഖത്തും മുടിയിലേക്കും വീണു. ചെറിയൊരു ചാറ്റൽ മഴയും. വർഷങ്ങൾക്കിപ്പുറം ലക്ഷ്മി വീണ്ടും ചിരിച്ചു. ശരത്ത് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രണ്ടുപേരും ഒരുപാട് കരഞ്ഞു. അന്ന് പെയ്ത പുതുമഴ പോലെ ഇന്നും. ആ മഴയിൽ അവരുടെ കണ്ണുനീർ ആലിപ്പഴം പോലെ അടർന്നു വീഴുകയും പുതിയൊരു പുലർക്കാലത്തിന്റെ കാത്തിരിപ്പ് പോലെ പുതിയ ജീവിതത്തിലേക്ക് നടന്നു കയറുകയും ചെയ്തു. അപ്പോഴും ലക്ഷ്മിയുടെ കൈകളിൽ ശരത്ത് മുറുകെ പിടിച്ചിരുന്നു.
2: സി പി ജാഷിർ എഴുതിയ ഈ രാത്രി മഴ തോരാതിരുന്നെങ്കിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി അനിതാ മനോജ് എഴുതിയ കവിത. ആലപിക്കുന്നത് മണികണ്ഠൻ.

ഇരുളിൻ മറവിലായി പൊക്കിൽ കൊടി മുറിഞ്ഞ നേരം ഇറ്റുവീണൊരാരുധിരത്തിനൊപ്പം

അനിത മനോജ് എഴുതിയ കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് മണികണ്ഠൻ. ഇനി നമുക്കൊരു കവിത കേൾക്കാം. ആതിര കെ വി എഴുതിയ പുഴ എന്ന കവിത. ആലപിക്കുന്നു പ്രിയ സന്തോഷ്.

0: എഴുതിയ പുഴ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് പ്രിയ സന്തോഷ്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സർഗജാലകം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. കെ എസ് ആർ ടി സിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കും ബസ് ചാർജും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവൺമെന്റിന് കോടതി അല്പം സ്വാതന്ത്ര്യം നൽകണമെന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയോട് ബഹുമാനക്കുറവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും മുരളീധരൻ അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. നെന്മാറ പോത്തുണ്ടി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27 സംഭവം. അയോധ്യ രാമക്ഷേത്ര കാണിക്ക മോഷണ വിഷയത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും വേണുഗോപാൽ അറിയിച്ചു. KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉചിത സമയത്ത് ഉചിത തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി മുദ്രയോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്ര പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ വിതരണം ചെയ്യുന്ന E20 പെട്രോൾ BIS നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ, പെട്രോൾ എന്നിവ പൂർണ്ണമായും കലരുന്നവയാണെന്നും ഇന്ധനം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ വേർപെടുകയോ പാളികൾ രൂപപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യവ്യാപക നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടത്തിന് യുവജന കാര്യ കായിക മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിന് മേരാ യുവഭാരത് പോർട്ടലിൽ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നൃത്തം, സംഗീതം, റീൽസ്, ഹ്രസ്വചിത്രം, തെരുവുനാടകം, സ്ലാം പോയട്രി എന്നിങ്ങനെ 5 സർഗാത്മക വിഭാഗങ്ങളിലായാണ് മേരാ യുവഭാരത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800117800 ലൂടെ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ

0: GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. വിമാനയാത്രാ കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിയറ്റ്നാമിലെ ഫുക്വാക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും രാത്രി കൊട്ടാരക്കരയിലെത്തിക്കും. പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഏറ്റെടുത്തു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അടുത്തിടെ US നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമാണിതെന്നും IRGC അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിയോജകമണ്ഡലം MLA TO മോഹനന്റെ ഓഫീസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. K സുധാകരൻ MP, മേയർ P ഇന്ദിര എന്നിവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായ വീലൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. ഇതോടെയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പാലാ നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ LDF നൽകിയ അവിശ്വാസ പ്രമേയം ഈ മാസം 21 ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ 4 4 കൌൺസിൽ യോഗം നഗരസഭാധ്യക്ഷ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിനു മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. കുന്നംകുളം പഴഞ്ഞിയിൽ 4 കുടുംബത്തിലെ പിതാവും മകളും മരിച്ച നിലയിൽ. മാടക്കാപ്പറമ്പിൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആത്മഹത്യാ ശ്രമമാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. PN പണിക്കർ അനുസ്മരണ വായനാ ദിന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൗണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും കാൻഫഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 1040 താഴ്ന്ന് 1,04,800 ഗ്രാമിന് 13,100 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. പന്ത്രണ്ട് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 നന്ദാത്മജൻ കൊതേരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സ്പോൺസേർഡ് സന്ദേശഗാനങ്ങൾ. 2 ഒരുവട്ടം കൂടി ചാരുകസേരയിലൂടെ കേൾക്കാം സുബ്രഹ്മണ്യനെ കുറിച്ച്. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 വായനശാലയിലൂടെ കേൾക്കാം മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം അവതരണം ശിവന്യ. തുടർന്ന് പൂന്താനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഉഷാ പ്രദീപൻ ഇരിട്ടി. 9:30 ആർദ്രഗീതങ്ങൾ. 10 മധുര ഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കേൾക്കാം നാട്ടുവിശേഷം. മട്ടന്നൂർ നഗരസഭ നമസ്തേ ദിനാചരണം നാളെ രാവിലെ 10 മണിക്ക് CDS ഹാളിൽ മട്ടന്നൂർ നഗരസഭ ചെയർപേഴ്സൺ എൻ ഷാജിത്ത് മാസ്റ്റർ നിർവഹിക്കും. മട്ടന്നൂർ നഗരസഭയും മട്ടന്നൂർ നഗരസഭാ ലൈബ്രറിയും ചേർന്ന് ഒരുക്കുന്ന MT അനുസ്മരണ പരിപാടി ഈ മാസം 15 രാവിലെ 11 മണിക്ക് നഗരസഭാ CDS ഹാളിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. പരിമടം ദുർഗാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ ഉദയാസ്തമന പൂജ നടക്കും. ഗ്രന്ഥകാരനും മാപ്പിളപ്പാട്ട് രചയിതാവുമായിരുന്ന OR ആബു അനുസ്മരണവും അവാർഡ് സമർപ്പണവും നാളെ തലശ്ശേരി മാപ്പിള കലാകേന്ദ്രത്തിൽ നടക്കും. പെരളം ദേശീയ കലാസമിതി, പെരളം കൈരളി ഗ്രന്ഥാലയം എന്നിവ ചേർന്ന് ലോകകപ്പ് ഫുട്ബോൾ ക്വിസ് ഓപ്പൺ ടു ഓൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് 6:30 പെരളം കൈരളി വായനശാല പന്തലിലാണ് മത്സരം. കടന്നപ്പള്ളി മംഗലശ്ശേരി ധർമ്മശാസ്ത ക്ഷേത്ര നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബാലാലയ പ്രതിഷ്ഠാകർമ്മം ഇന്ന് നടക്കും. നരിക്കോട് കന്നിക്കുളങ്ങര ധർമ്മശാസ്ത ക്ഷേത്രം പ്രതിഷ്ഠാ ദിനോത്സവവും രാമായണ മാസാചരണവും ഇന്നു മുതൽ August 16 വരെ നടക്കും. ഇരിക്കൂർ കൂട്ടാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ മാസ സംക്രമ പൂജയ്ക്കായി ഈ മാസം 16 വൈകിട്ട് നട തുറക്കും. നായാട്ടുപാറ വെറ്റിനറി ഡിസ്പെൻസറി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് സേവനം ഇന്നു മുതൽ ഈ മാസം 16 വരെ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി

0: ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായ സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ myBharat.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ്

0: കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രത്യേക ആശംസാ ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ മലബാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവിന്റെ ജന്മദിനമാണ്. വാക്കുകൾ കൊണ്ട് ഒരുപാട് പേരെ സ്പർശിച്ച, കഥകളിലൂടെ സമൂഹത്തെ ചിന്തിപ്പിച്ച, കവിതകളിലൂടെ മനസ്സുകളിൽ മഴ പെയ്യിച്ച, സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ചിരപരിചിത മുഖമായ, ഇന്ന് റീൽസുകളിലൂടെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം നേടിയ നമ്മുടെ മട്ടന്നൂരിന്റെ സ്വന്തം എഴുത്തുകാരൻ ശ്രീ നന്ദാത്മജൻ കൊതേരിയുടെ ഷഷ്ടിപൂർത്തി ദിനമാണ് ഇന്ന്. ഈ അസുലഭവേളയിൽ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളുടെ കൂട്ടായ്മയായ മധുരവാണി ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം ചേർന്ന് നിരവധി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്, പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ അസുലഭ നിമിഷത്തിൽ പ്രിയപ്പെട്ട നന്ദേട്ടന് മധുരവാണി ടീം അംഗങ്ങളുടെയും റേഡിയോ മലബാർ നിലയാംഗങ്ങളുടെയും 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ആരോഗ്യവും ആയുസ്സും സന്തോഷവും നിറഞ്ഞ ഒരുപാട് വർഷങ്ങൾ നമ്മോട് ചേർന്ന് നിൽക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.

റേഡിയോ മലബാറിനൊപ്പം നന്ദേട്ടന്റെ ഈ ജന്മദിന വേളയിൽ ഒരുപാട് ശ്രോതാക്കളും നന്ദേട്ടന്റെ റിലേറ്റീവ്സും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട്. ആദ്യം നമുക്ക് വായിക്കാം രാഘാ പൂവത്തൂർ അയച്ച സന്ദേശം. പാട്ടിന്റെ പല്ലവിപ്പടിയിലിരുന്ന് പണ്ടൊരുനാൾ ശ്രീകുമാരൻ തമ്പി കാലത്തിന്റെ കാതോരം ചോദിച്ചു, സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം? അതെ, കാലം പോലും ഈ ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. സ്വന്തം എന്ന പദത്തിന് മിഥ്യ എന്ന ഉത്തരം പറയാൻ കാലത്തിന് പോലും മടി കാണും. ചില കാഴ്ചകൾ, ചില കേൾവികൾ, ചില അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതുതന്നെയാണ്. സ്വാർത്ഥതയുടെ ആയുധമെടുത്ത് കൂടപ്പിറപ്പുകൾ തമ്മിൽ തല്ലി എന്തിനോ വേണ്ടി വേർപിരിയുന്നു. പരസ്പരം സ്നേഹിച്ച് മനവും തനവും ഒന്നായവർ പോലും കൃത്രിമത്വം സൃഷ്ടിച്ച പുഞ്ചിരിയുടെ മറവിലെ വഞ്ചനയുടെ കയത്തിൽ ജീവിതം തിരയുന്നു. പക്ഷേ ഇതൊക്കെ ജീവിതത്തിന് പോറലേൽപ്പിച്ച് പ്രാണനാളം ഊതിക്കെടുത്തി നമ്മുടെ ഇമകളെ എന്നേക്കുമായി അടയ്ക്കുമ്പോൾ ഒരു നിമിഷം കാലം മനുഷ്യന്റെ മണ്ടത്തരങ്ങളെ ഓർത്ത് ദീർഘനിശ്വാസം വിട്ടുകാണും. എങ്കിലും ഇന്നും ഹൃദയാകാശത്ത് നന്മയുടെ സൂര്യനെയും സ്നേഹത്തിന്റെ തിങ്കളെയും ചേർത്ത് വെച്ച് നടക്കുന്ന ഇത്തിരി പേരുള്ളത് പ്രകൃതിക്കും മാനവരാശിക്കും ഒത്തിരി ആശ്വാസമാണ് നൽകുന്നത്. ഇത്തരക്കാരുടെ സ്നേഹ വെളിച്ചമില്ലായിരുന്നുവെങ്കിൽ വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും സാന്ത്വനത്തിന്റെ വഴി കാണാത്ത ഇരുട്ടിൽ നിലംപതിച്ചു പോയെന്നെ. എല്ലാവരെയും സ്നേഹിക്കാനും അവരുടെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കുചേരാനും കഴിയുക എന്നത് വലിയൊരു കാര്യമാണ്. സൗഹൃദം എനിക്കും നന്മയുള്ള സ്നേഹമുള്ള ഒരു ചേട്ടനെ സമ്മാനിച്ചു. ഇന്ന് അവരുടെ പിറന്നാൾ ദിനമാണ്. മട്ടന്നൂരിന്റെ പ്രിയ എഴുത്തുകാരൻ നന്ദാത്മജൻ കൊതേരിക്ക് ഈ സഹോദരന്റെ 1000 പിറന്നാൾ ആശംസകൾ. അവർക്ക് പിറന്നാൾ സമ്മാനമായി ഭൂമിയിൽ സ്വർഗം പണിതുയർത്തിയിടും പൂർണമിയല്ലോ സ്നേഹം എന്ന് തുടങ്ങുന്ന യേശുദാസും സുശീലയും ചേർന്നു പാടിയ ഇവനെന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ ഗാനം സമർപ്പിക്കുന്നു. അതിമനോഹരമായ വാക്കുകളിലൂടെയാണ് രാഘാ പൂവത്തൂർ നന്ദേട്ടനെ ജന്മദിനാശംസകൾ അറിയിച്ചത്. ഈ സ്നേഹാശംസയ്ക്കൊപ്പം അദ്ദേഹം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനോഹര ഗാനം ഇതാ നിങ്ങൾക്കായി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാവ്, നന്ദേട്ടന്റെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് ശ്രോതാക്കളും റിലേറ്റീവ്സും അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ആശംസാഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേട്ടു, മനോഹരമായിട്ടുള്ള സന്ദേശവും വായിച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ്, സ്നേഹമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അത്തരത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് മറ്റൊരു സന്ദേശം നമുക്കിപ്പോൾ വായിക്കാം. 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മട്ടന്നൂരിന്റെ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും സർവോപരി റീൽസ് നിർമ്മാതാവുമായ ശ്രീ നന്ദാത്മജൻ കൊതേരിക്ക് ഇനിയും ഇനിയും ഒരുപാട് കാലം മട്ടന്നൂരിന്റെ സമസ്ത മേഖലകളിലും തെളിഞ്ഞു നിൽക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് ആശംസിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആരാണ് ഈ സന്ദേശം അയച്ചത് എന്ന് ചേർത്തിട്ടില്ല. അപ്പോ നന്ദേട്ടനെ സ്നേഹിക്കുന്ന ഒരു അജ്ഞാതന്റെ സന്ദേശമാണ്. ആശംസ അറിയിച്ചതിന് ഒത്തിരി സന്തോഷം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് അടുത്ത സന്ദേശത്തിലേക്ക് കടക്കാം. ആരാണ് നന്ദേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ അടുത്തതായി സന്ദേശം അയച്ചത്? സുനിത ചേച്ചിയാണ്, സുനിത അശോക് മരുതായി. സന്ദേശത്തിൽ ആദ്യം തന്നെ ബർത്ത്ഡേ വിഷാണ് ഹാപ്പി ബർത്ത്ഡേ നന്ദേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലം പരിചയമുള്ള നന്ദേട്ടൻ മലബാർ റേഡിയോ തുടങ്ങിയതു മുതൽ നമ്മുടെ ഗ്രൂപ്പ് അംഗമായ മധുരവാണിയുടെ എല്ലാമെല്ലാമായ നന്ദേട്ടന്റെ ഇന്ന് 60-ാം പിറന്നാൾ ആണല്ലോ. അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കഥയും കവിതകളും വിരൽത്തുമ്പിൽ കൂടി ശ്രോതാക്കൾക്കായി ശ്രവ്യമാധ്യമങ്ങളിൽ ഉൾക്കൊള്ളിച്ച് ശ്രവിക്കുന്ന ശ്രോതാക്കളാണ് ഞങ്ങൾ. ഇനിയും കഥയും കവിതയും എഴുതുവാനും ഉയരങ്ങളിൽ എത്തുവാനും സാധിക്കട്ടെ. നന്ദേട്ടന്റെ 60-ാം പിറന്നാൾ ദിനത്തിൽ എന്റെയും കുടുംബത്തിന്റെയും 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം സുനിതേച്ചി മനോഹരമായ ഈ സന്ദേശത്തിന്.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നമ്മൾ അതിമനോഹരമായ പാട്ടുകളും അതിമനോഹരങ്ങളായ സന്ദേശങ്ങളും നന്ദേട്ടിനു വേണ്ടി കേട്ടു. അടുത്തതായി വായിക്കുന്നത് ബാബു ആണിക്കേരി അയച്ച ഒരു മെസ്സേജാണ്. ജൂലൈ 13, അതായത് ഇന്ന് 60 പിറന്നാൾ ആഘോഷിക്കുന്ന മധുരവാണി കൂട്ടായ്മയിലെ അംഗവും കഥയുടെയും കവിതകളുടെയും ഇഷ്ടത്തോഴനും വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയുമായ ശ്രീ നന്ദാത്മജൻ കൊതേരിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം കേൾപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ഇതാ നിങ്ങൾക്കായി.
3: കുങ്കുമ

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായ ശ്രീ നന്ദാത്മജൻ കൊതേരിയുടെ ഷഷ്ടിപൂർത്തി ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സും സുഹൃത്തുക്കളും അയച്ചു തന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ആശംസാഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇരിട്ടി വിളമനയിൽ നിന്നും പ്രദീപ്, ഉഷ എന്നിവർ അയച്ച ഒരു മെസ്സേജാണ്. ജൂലൈ 13 തീയതി, അതായത് ഇന്ന് 60 പിറന്നാൾ ആഘോഷിക്കുന്ന നന്ദേട്ടന് വരും നാളുകളിലും അദ്ദേഹത്തിന്റെ കലാപരമായ എല്ലാ കഴിവുകളെയും വളർത്തിക്കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു നല്ല പാട്ട് കേൾപ്പിക്കണമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ഉഷേച്ചിയുടെയും പ്രദീപേട്ടന്റെയും പ്രാർത്ഥന പോലെ തന്നെ അദ്ദേഹം ഇനിയും ഒരുപാട് കാലം സാഹിത്യ ലോകത്ത് സജീവമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാ ഗാനലയം ജൂലൈ 17 മുതൽ

0: ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40
1: രാമ രാമ രാമ നീലിമേഘശ്യാമ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരതരമായ ആശംസകൾ ഇനിയും വായിക്കാനുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായ ശ്രീ നന്ദാത്മജൻ കൊതേരിയുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ആശംസാ ഗാന പരിപാടിയാണ്. അടുത്തതായി നമുക്ക് വായിക്കാം ചന്ദ്രഭാനുവേട്ടൻ തില്ലങ്കേരിയിൽ നിന്നും അയച്ച മെസ്സേജ്. ജൂൺ 13 ഇന്ന് 60 വസന്തങ്ങൾ പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട നന്ദാത്മജന് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈശ്വരാനുഗ്രഹവും നിറഞ്ഞ ഷഷ്ടിപൂർത്തി ആശംസകൾ. ചന്ദ്രഭാനുവേട്ടന്റെ വക ഷഷ്ടിപൂർത്തി ആശംസകൾ ഞങ്ങൾ നേരിട്ടറിയിക്കുകയാണ്. സ്നേഹവും ക്ഷമയും കരുതലും കൊണ്ട് ധന്യമായ താങ്കളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു നാളെ കൂടി ഈ വജ്രജൂബിലി വർഷത്തിൽ ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സുകൃതം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ എന്നോടൊത്തുണരുന്ന പുലരികളെ എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായ ഗാനമാണ് ചന്ദ്രഭാനുവേട്ടൻ നന്ദേട്ടനായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കേൾക്കാം നന്ദേട്ടന്റെ ഈ പിറന്നാൾ ദിനത്തെ അതിമനോഹരമായി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മനോഹരമായ പാട്ടുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ എത്രയെത്ര പാട്ടുകളാണ് നന്ദേട്ടന് വേണ്ടി ഓരോരുത്തരും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായി വായിക്കാം. കാഞ്ഞലേരിയിൽ നിന്നും പ്രേമവലിയേച്ചി അയച്ച മെസ്സേജ്. റേഡിയോ മലബാറിന്റെ എല്ലാമായ മധുരവാണി ഗ്രൂപ്പിലെ മുതിർന്ന അംഗവും കഥയും കവിതയും റീൽസും അവതരിപ്പിച്ച് നമ്മുടെ മനം കുളിർപ്പിക്കുന്ന നന്ദാത്മജൻ എന്ന നന്ദേട്ടന് 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചേർന്നേന്നാണ് പറഞ്ഞത്. ഒപ്പം എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരു പാട്ട് ഇപ്പോഴാസ്വദിക്കാം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. റേഡിയോ മലബാറിന്റെ ശ്രോതാവായ നന്ദേട്ടന്റെ 60th ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സന്ദേശഗാന പരിപാടി തുടരുകയാണ്. അടുത്തതായി മുയ്യം മനോജ് എഴുതിയ മെസ്സേജാണ്. ഇന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന എഴുത്തുകാരനും നടനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ നന്ദാത്മജൻ കൊതേരിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ദേ മറ്റുള്ള ഒരുപാട് പേരും സന്ദേശം അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് കേൾക്കാം, ശേഷം അടുത്ത ആശംസയിലേക്ക് പോവാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. നമുക്ക് സന്ദേശങ്ങൾ ഇനിയും ഇനിയും വായിക്കാനുണ്ട്. നന്ദേട്ടന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്തതായി വന്ന സന്ദേശം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട റേഡിയോ മലബാർ മധുരവാണി ടീമിന്റെ എല്ലാമെല്ലാമായ ശ്രീ നന്ദാത്മജൻ കൊതേരി എഴുത്തിന്റെ വിശാലമായ ലോകത്തിലേക്ക് തന്റേതായ ഒരിടം സൃഷ്ടിച്ച എന്റെ പ്രിയപ്പെട്ട നന്ദൻ മാഷ് ഒരു പുഞ്ചിരിയിലൂടെ ഹൃദയം കീഴടക്കി വിജയഗാഥയുമായി മുന്നോട്ട്. ഈ പിറന്നാൾ ദിനത്തിൽ നേരുന്നു 1000 ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും. ആശംസ അറിയിച്ചത് രമ്യശ്രീ പ്രജിത്താണ്. രമേശ് പറഞ്ഞതുപോലെ ജീവിതത്തിലുടനീളം സന്തോഷവും സൗഖ്യവും നന്ദേട്ടന്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.

0: ഇതേ ഈതേ അല്ല, കഴിഞ്ഞ ദിവസം നീ എവിടെയാ പോയത്?
1: എനക്ക് തോന്നിയെടുത്ത് പോകൂ, അതിന് നിങ്ങൾക്ക് എന്നാ?
0: ഒന്നുമില്ലപ്പാ, ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഒന്നുമില്ലേ, ഞാൻ എവിടെ പോലെ നിങ്ങൾക്കൊന്നുമില്ലേ?
0: അല്ല, അത് പിന്നെ നിനക്ക് പോകേണ്ടടുത്ത് പോണ്ടേ?
2: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ, ഭർത്താവ് ദിനേശനെയും.
0: ഇതാരാപ്പ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു?
1: അതെന്താ, എനക്കാരും മെസ്സേജ് അയച്ചൂടെ?
0: നോക്കട്ടെ.
1: എന്തിനി? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ടാ? എനക്ക് പലരും പലതും അയക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട.
0: ആയിക്കോട്ടപ്പ
1: ആയിക്കോട്ടപ്പ എന്നാ, നല്ല ഭർത്താവ് തന്നെ.
0: പിന്നെ ഞാനെന്താ വേണ്ടേ?
1: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
0: ഞാനെന്ത് തെറ്റ് ചെയ്തു?
1: ആ ശ്യാമിനെയൊക്കെ കണ്ട് പഠിക്കണം. മക്കളുടെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
0: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കിൽ, അതുകൊണ്ടാ അവൻ പോയത്.
1: ഓ, അപ്പൊ എനിക്ക് ജോലിയില്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
2: ഇപ്പോൾ അവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
1: എന്നാ പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയറേനുവാ, എനിക്ക് ജോലി വേണമെന്ന്. നിങ്ങളത് പറഞ്ഞിനാ, ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുകൂടേനുവാ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്ങനെ തുറന്ന് പറഞ്ഞല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്നെ സഹിക്കണ്ട, നിങ്ങൾ വക്കീലിനെ കണ്ടോ. എവിടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ടുതരാം.
2: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ രണ്ടാം ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 മറക്കാതെ കേൾക്കുക.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായ ശ്രീ നന്ദാത്മജൻ കൊതേരിയുടെ 60th പിറന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ആശംസാഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് ആശംസകൾ വായിച്ചു. ഇനി അടുത്തതായി വായിക്കുന്നത് വിജേഷ് നല്ലൂന്നി അയച്ച സന്ദേശമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും ഏറെ തിളങ്ങി നിൽക്കുന്നതും റേഡിയോ മലബാറിന്റെ കുടുംബാംഗവും ശ്രോതാക്കളുടെ കൂട്ടായ്മയായ മധുരവാണി ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായ നമ്മുടെ നന്ദാത്മജൻ കൊതേരി എന്ന നന്ദേട്ടന്റെ 60th പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും പിറന്നാൾ ആശംസകളും നേരുന്നു. 60th നിറവിൽ നിൽക്കുന്ന നന്ദേട്ടന് ദേവിജയേട്ടന്റെ വകയും ആശംസ എത്തിയിട്ടുണ്ട്. കേൾക്കാം ഒരു ഗാനം, ശേഷം മറ്റാശംസകളിലേക്ക്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. നന്ദേട്ടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമുക്ക് ലഭിച്ച സന്ദേശങ്ങളിൽ ആശംസകളിൽ അടുത്തതായി വായിക്കുന്നത് കൃഷ്ണൻ കാനലേരിയുടെ മെസ്സേജാണ്. കൃഷ്ണേട്ടന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ജീവിതയാത്രയിൽ എത്രയോ മുഖങ്ങൾ കണ്ടുമുട്ടുന്നു. എല്ലാവരും പ്രിയപ്പെട്ടവരാകാറില്ല, എന്നാൽ ചിലരുണ്ട് ജന്മങ്ങൾക്കപ്പുറമുള്ള ഏതോ ബന്ധത്തിന്റെ നൂലഴയാൽ കോർക്കപ്പെട്ടവർ. ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ ആരൊക്കെയോ ആയി മാറുന്നു. അതിലൊരാളാണ് നന്ദാത്മജൻ കൊതേരി. അദ്ദേഹത്തിന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുകയാണ് ഇന്ന്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂർത്തിഭാവമായ പ്രിയപ്പെട്ട നന്ദേട്ടന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നൽകണേയെന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതോ ജന്മകൽപ്പനയിൽ എന്ന ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
0: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111 933 600. CM വിസ്താര,
1: CM വിസ്താര നെല്ലൂന്നി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രീ നന്ദാത്മജൻ കൊതേരിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ആശംസാഗാന പരിപാടി തുടരുകയാണ്. അടുത്തതായി നമുക്ക് വായിക്കാം. കിക് സ്റ്റാർട്ടോ വീലർ ഗ്യാരേജ്, ഭഗവാൻ ടീ ഷോപ്പ്, യുവർ ചോയ്സ് ടെയിലർ ഷോപ്പ്, AJ ടയർ എന്നീ സ്ഥാപനങ്ങളിലെ ജോലിക്കാരായ അഭിജിത്ത് ശ്യാം, അരവിന്ദ് അക്ഷൻ, സുജിഷ, ഉത്തമൻ എന്നിവരയച്ച മെസ്സേജ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നന്ദേട്ടന് ആശംസകൾ നേർന്നുകൊണ്ട് ആശംസാഗാനം നേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചേരാം. നന്ദേട്ടന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്, ഒപ്പം മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകൂടെ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായ നന്ദേട്ടന് ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പ്രത്യേക ആശംസാഗാന പരിപാടിയിൽ അടുത്തതായി നമുക്ക് വായിക്കാം. സ്വാതി കൃഷ്ണ, യദുകൃഷ്ണ, സീന, അരവിന്ദ് എന്നിവരയച്ച മെസ്സേജ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നന്ദാത്മജൻ വലിയച്ഛന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം കേൾപ്പിച്ചേരണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചേരാം. ഒപ്പം നന്ദേട്ടനെ ഒരിക്കൽ കൂടി 60-ന്റെ നിറവിൽ ജന്മദിനാശംസകൾ നേരുന്നു. പാട്ട് കേൾക്കാം.

0: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
1: വിജയ മാഷ ഏത്?
0: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
1: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
0: നിങ്ങളൊരു കാര്യം,
1: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
0: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
1: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
0: സുരേഷേട്ടാ,
2: ഓർമ്മയില്ലേ സുരേഷിനെയും ഗായത്രിയെയും?
3: വല്ലിയ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
2: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
4: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
2: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
5: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
3: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്.
5: ജയദേവാ,
2: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
0: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരമ്മ, പിന്നെ കുറെ മക്കൾ.

0: അതിലൊരു മകളാ ഗായത്രി.
1: ഗായത്രി,
2: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
3: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട നന്ദേട്ടന് ആശംസ അറിയിച്ചുകൊണ്ട് അടുത്തതായി മഹേഷ് ഏട്ടനാണ് മെസ്സേജ് അയച്ചത്, കുറ്റ്യാട്ടൂരിൽ നിന്നും. റേഡിയോ മലബാറിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അമൂല്യ സുഹൃത്താണ് നന്ദേട്ടൻ. ഇന്ന് ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്ന അദ്ദേഹത്തിന് സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനിയും സാഹിത്യരംഗത്തും കലാരംഗത്തും റീൽസ് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പല മേഖലകളിലും ഒരു താരമായി ഉദിച്ചു നിൽക്കാൻ നന്ദേട്ടൻ എന്നും കഴിയട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ്.

എപ്പടി ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി പേപ്പറിൽ എഴുതി ഭംഗിയായി ഫോട്ടോ എടുത്ത് അയച്ച ഒരു മെസ്സേജാണ്. ഇത് സരസ്വതി ചേച്ചിയുടേതാണ്. സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരി. കത്തിങ്ങനെയാണ്, നമ്മുടെ മധുരവാണി ഗ്രൂപ്പ് അംഗമായ നന്ദേട്ടന്റെ 60-ാം പിറന്നാളാണ് ഇന്ന്. ജീവിതയാത്രയിലെ ഓരോ നിമിഷവും സന്തോഷവും സങ്കടവും ചേർന്ന് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ജീവിച്ച് ഷഷ്ടിപൂർത്തിയിലെത്തി. കൂട്ടിന് സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാൻ ജീവിത സഖിയായി ഷീനേച്ചിയും. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോയതറിയാതെ എന്ന ഗാനം പോലെ 60-ാം വയസ്സിലെത്തി എന്ന ചിന്ത നന്ദേട്ടന്റെ മനസ്സിനെ ഒരിക്കൽ പോലും തോന്നാത്ത വിധത്തിൽ ആകാശത്തെ പൊൻതാരകം മിന്നിത്തിളങ്ങുന്നത് പോലെ ഐശ്വര്യമാർന്ന ചിരി മാത്രം മുഖത്ത് കാണുന്ന നന്ദേട്ടന്റെ മുഖം എന്നും അങ്ങനെ തന്നെ ആയിരിക്കാൻ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്ദേട്ടന് നൽകട്ടെ. 60-ാം പിറന്നാൾ ദിനത്തിൽ സന്ദേശഗാനത്തിലൂടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം വെച്ചിരുന്നൊന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാം. എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. സരസ്വതി ചേച്ചിയോടൊപ്പം റേഡിയോ മലബാർ നിലയ അംഗങ്ങളും ആശംസകൾ അറിയിക്കുന്നു.

റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹവും ഓർമ്മകളും ആശംസകളും പാട്ടുകളും ഹൃദയത്തിൽ നിന്നുണർന്ന പ്രാർത്ഥനകളും നിറഞ്ഞ ഈ മണിക്കൂറുകൾ എങ്ങനെയാണ് കടന്നുപോയത് എന്ന് അറിയാൻ പോലും കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നന്ദാത്മജൻ കൊതേരി എന്ന എഴുത്തുകാരന് ലഭിച്ച ഈ സ്നേഹവർഷം അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്മാനങ്ങളിൽ ഒന്നായിരിക്കുമെന്നതിൽ സംശയമില്ല. സാഹിത്യലോകത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇന്ന് നവമാധ്യമങ്ങളിലെ റീൽസുകളിലൂടെയും സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയ നന്ദേട്ടന് റേഡിയോ മലബാർ കുടുംബത്തിന്റെയും മധുരവാണി കൂട്ടായ്മയുടെയും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെയും പേരിൽ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഷഷ്ടിപൂർത്തി ആശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് മനോഹരമായ കഥകൾ, ഹൃദയസ്പർശിയായ കവിതകൾ, ചിന്തിപ്പിക്കുന്ന എഴുത്തുകൾ, സ്നേഹത്തിന്റെ പുതിയ അധ്യായങ്ങൾ, ഇവയെല്ലാം നമ്മളിലേക്ക് എത്തിക്കാൻ ദൈവം ആരോഗ്യവും ദീർഘായുസ്സും സന്തോഷവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ആശംസകൾ അയച്ച എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും, പിറന്നാൾ ഗാനങ്ങൾ നിർദ്ദേശിച്ച എല്ലാവർക്കും, ഞങ്ങളോടൊപ്പം ഈ മനോഹര നിമിഷങ്ങൾ പങ്കുവച്ച എല്ലാവർക്കും റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേക ദിനങ്ങൾ കൂടുതൽ ആഘോഷമാക്കാൻ റേഡിയോ മലബാറിനൊപ്പം ചേരാം. കൂടുതൽ വിവരങ്ങൾക്കായി 9037008906 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തേക്ക് താൽക്കാലികമായി വിട പറയുന്നു. വീണ്ടും കേട്ടുമുട്ടാം മറ്റൊരു പരിപാടിയിലൂടെ. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര ഒരു വട്ടം കൂടി.
0: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമാണല്ലോ.
1: അതെ,
0: ഇന്നത്തെ പുതിയ കഥയും അതുപോലെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ചാരുകസേരയെ പറ്റിയിട്ടും ഒക്കെ പറയണ്ടേ?
1: വേണം,
0: നമുക്കൊന്ന് മാഷെടുത്ത് പോവാ. മാഷേ,
2: കഥ പറയണോ? അല്ലേ,
0: അതെ
1: അതെ.
2: നമ്മള് കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ചരിത്രത്തിലാണ് ഇങ്ങനെ വട്ടം പിടിച്ച് കറങ്ങുന്നത്, അല്ലേ? പൂന്താനം, ശങ്കരാചാര്യര്, സ്മാരക വിചാരം, അല്ലേ? നമുക്ക് ചരിത്രശാലയിലെ നമ്മൾ രണ്ട് വിഷയങ്ങളാണ്, ഒന്ന് പുരാണവും മറ്റൊന്ന്
0: ചരിത്രം.
2: നമുക്ക് അല്പം പുരാണത്തിലേക്ക് പോയാലോ. ശങ്കരാചാര്യ അറിവിന്റെ തമ്പുരാനാണ്. പൂന്താനമാണെങ്കിൽ തത്വശാസ്ത്രങ്ങളെ ലളിതമായി ജനങ്ങൾക്ക് അവതരിപ്പിച്ചു. ജ്ഞാന പാന, അല്ലേ? ജ്ഞാനം ഒരു പാനീയമായിട്ട് കുടിച്ചു ആസ്വദിച്ചു ജനങ്ങളെല്ലാം ഇന്നും. അപ്പൊ അതുപോലെ പുരാണത്തില് ഈ അറിവിന്റെ ഒരു മൂർത്തിയുണ്ട്, ആരാണത്?
1: സുബ്രഹ്മണ്യനാണ്.
2: പ്രാചീന വൈദ്യന്മാരുടെ, സിദ്ധവൈദ്യന്മാരുടെ ഒക്കെ ആരാധന മൂർത്തിയായിട്ട് കരുതപ്പെടുന്ന ആളാണ് ആര്?
1: സുബ്രഹ്മണ്യൻ.
2: സുബ്രഹ്മണ്യന്റെ അച്ഛനമ്മമാരെ അറിയില്ലേ? ശിവനും പാർവതി. അപ്പൊ നമുക്കിന്ന് സുബ്രഹ്മണ്യന്റെ കഥ പറയാം. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലേ? പ്രധാനപ്പെട്ട കഥകളിൽ ഉപകഥകളായിട്ടും വന്നിട്ടില്ല സുബ്രഹ്മണ്യൻ. ഒരു ശിവരാത്രി ദിവസം നമ്മൾ പറയുമ്പോൾ ഒന്ന് പരാമർശിച്ചതേ ഉള്ളൂ.
0: അപ്പൊ
2: സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. സുബ്രഹ്മണ്യന്റെ പല പേരുകളിലും നമ്മൾ ആരാധനയും ഒക്കെയുണ്ട്. നമുക്ക് കുറച്ച് പഴയ പുരാണത്തിലേക്ക് പോയാല്, കശ്യപന്റെ ഒരു മകനാണ് വജ്രാങ്കൻ. കശ്യപന് ഒരുപാട് ഭാര്യമാരുണ്ട്. ഭനു എന്ന പേരുള്ള ഭാര്യയുടെ അതിൽ പിറന്ന മകനാണ് വജ്രാങ്കൻ. വജ്രാങ്കൻ ഒരു അസുര ഗണത്തിൽപ്പെട്ടയാളാണ്, വജ്രാങ്കാസുരൻ. വജ്രാങ്കൻ വിവാഹം കഴിച്ചത് വരാങ്കി എന്ന പേരുള്ള ഒരു സ്ത്രീയാണ്. എന്താണ് പേര്?
0: വരാങ്കി.
2: വരാങ്കി നല്ല പേരാണല്ലേ. വജ്രാങ്കന് വിവാഹ ശേഷം തന്റെ അസുര ഗുണങ്ങൾ അല്ലെങ്കിൽ അസുരാംശങ്ങൾ മാറ്റി ഒരു അല്പം മാന്യനായിട്ട് ജീവിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ അസുരൻ എന്ന പേര്, ആ ശീലം, സ്വഭാവം മാറ്റാൻ വേണ്ടി അദ്ദേഹം തപസ് ചെയ്യുകയാണ്. ദീർഘമായ തപസ് ചെയ്തു. തപസ്സൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്കും ഭാര്യയെ കാണാനില്ല, വരാങ്കിയെ കാണാനില്ല. വരാങ്കിയെ, ഒരുപക്ഷെ വരാങ്കിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്നും ആയിരിക്കണം എന്നില്ല വജ്രാങ്കൻ തപസ് ചെയ്യാൻ പോയത്, സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അങ്ങനെ തിരിച്ചു വന്നു, ഭാര്യയെ അന്വേഷിച്ചു. അപ്പം തപസ് സഫലമായി. അദ്ദേഹം ഒരു മാന്യനായ അസുര ഗുണങ്ങളെല്ലാം വിട്ട്, നമുക്കറിയാം അസുര ഗുണവും ദേവഗുണവും ഉണ്ടല്ലോ, ദേവന്മാരുടെ ഒരു സാത്വിക ഭാവത്തോടുകൂടിയുള്ള വജ്രാങ്കനായിട്ടാണ് തിരിച്ചു വരവ്. വരാങ്കിയെ തേടി തേടി കൊടുങ്കാട്ടിലേക്ക് വരാങ്കിയെ അന്വേഷിച്ചെത്തിയുമ്പോൾ അവിടെ കൊടുങ്കാട്ടിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആകെ തളർന്ന് അവശയായിട്ടാണ്, കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് തൻ്റെ ഭാര്യ ഇരിക്കുന്നത്. വരാങ്കി തൻ്റെ ഭർത്താവായ വജ്രാങ്കനെ കണ്ട ഉടനെ ഓടി വന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. എന്തായിരുന്നു സങ്കടം? ദേവേന്ദ്രന്റെ തുടർച്ചയായുള്ള ഉപദ്രവം, ഒരുപാട് നാളുകളായിട്ട് പീഡിപ്പിക്കുകയാണ് ദേവേന്ദ്രൻ. പല രൂപത്തിൽ വന്നിട്ട്, ഭർത്താവില്ല, ഭർത്താവ് തപസ് ചെയ്യാൻ പോയ തക്കം നോക്കിയിട്ട് ദേവേന്ദ്രൻ വന്നിട്ട് പല രൂപത്തിലും, മാനിന്റെ വേഷം, സിംഹത്തിന്റെ വേഷം, പാമ്പുകളുടെ, പക്ഷികളുടെ വേഷത്തിലും വല്ലാതെ ആക്രമിക്കുന്നു നമ്മുടെ വരാങ്കി. സങ്കടങ്ങളെല്ലാം ഉണർത്തിച്ച ശേഷം നമ്മുടെ വജ്രാങ്കനെ വല്ലാതെ ദേഷ്യം പിടിച്ചു. ദേവാംശമായിട്ടാണ്

0: ആണ് തിരിച്ചു വന്നത്. പക്ഷേ തൻ്റെ ഭാര്യയോട് ഇത്തരം ഒരു ക്രൂരത കാണിച്ച ദേവേന്ദ്രനോട് പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്ന് നിശ്ചയിച്ചിട്ട് അവിടെ നിന്ന് ഭാര്യയും കൂട്ടി പോവാണ്. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ദീർഘമായ തപസ്സാണ്. നേരത്തെ തപസ്സിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? തൻ്റെ അസുരാംശങ്ങൾ ഒഴിവാക്കി ദേവാംശമുള്ള സാത്വിക ഗുണമുള്ളൊരു മനുഷ്യനാക്കി തീർക്കണമെന്നായിരുന്നു. ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ്? തപസ്സിൻ്റെ ലക്ഷ്യം ഇന്ദ്രനെ കൊല്ലണം, ഇന്ദ്രനെ പരാജയപ്പെടുത്തണം. അതിന് ഇന്ദ്രനോടുള്ള അടങ്ങാത്ത പകക്ക് കാരണം തൻ്റെ ഭാര്യ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ്. കുറേ കാലത്തിന് ശേഷം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താ ചോദിച്ചത്? ഒരു ശക്തനായ പുത്രൻ വേണം, അവൻ ദേവേന്ദ്രനെ പരാജയപ്പെടുത്തുന്ന ഒരു പുത്രൻ വേണം. ബ്രഹ്മാവ് സമ്മതിച്ചു. കുറച്ച് നാൾ മുമ്പാണ് ബ്രഹ്മാവ് മറ്റൊരു വരം കൊടുത്തത്. ബ്രഹ്മാവ് ദീർഘ തപസ്സായതുകൊണ്ട് തന്നെ ഒരു വരം കൊടുക്കുകയും അങ്ങനെ വജ്രാംഗനും വരാംഗിക്കും ഒരു പുത്രൻ ജനിച്ചു. പുത്രന്റെ പേരൊരു പക്ഷെ നിങ്ങൾക്കറിയായിരിക്കും, ആരാണ്?
1: താരകാസുരൻ.
0: താരകാസുരൻ. താരകാസുരനെ വധിച്ചയാളാണ് ആര്?
1: സുബ്രഹ്മണ്യൻ.
0: നമ്മുടെ കഥാനായകനായ
1: സുബ്രഹ്മണ്യൻ.
0: ഒരുപക്ഷെ താരകാസുരന്റെ ജന്മമാണ് സുബ്രഹ്മണ്യന്റെ പിറവിക്ക് പിറകിൽ. നമ്മളങ്ങനെയല്ലേ, അസുരന്മാരെ നിഗ്രഹിക്കാനാണ് പരിത്രാണായ സാധുവിനാം അല്ലേ? അതിനുവേണ്ടിയാണ് അസുരന്മാരെ നിഗ്രഹിക്കാനാണ്, ദുഷ്ടരെ ശിക്ഷിക്കാനാണ് അവതാരങ്ങൾ ഉണ്ടാവുക. ഈ സുബ്രഹ്മണ്യന്റെ അവതാരം, സുബ്രഹ്മണ്യൻ ജനിക്കുന്നതിന്റെ പിറകിലും താരകാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി താരകാസുരൻ വളരെ പെട്ടെന്ന് തന്നെ വലുതായി. ഉടനെ തന്നെ ശക്തി, ദേവേന്ദ്രനെ പരാജയപ്പെടുത്തേണ്ട ശക്തി ലഭിക്കണമല്ലോ. അതിനെന്താ ചെയ്യുക? ശക്തി ലഭിക്കാൻ വേണ്ടി ജിമ്മിൽ പോവുകയോ
1: തപസ്
0: ചെയ്യും. ദീർഘമായ തപസ് ചെയ്തു. തപസ്സിന്റെ ശക്തി കൊണ്ട് ബ്രഹ്മാവും മറ്റൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് വരങ്ങൾ വാങ്ങിച്ചു. അതിശക്തനാവണം, കാരണം ദേവേന്ദ്രനെയും ഇന്ദ്രലോകത്തേക്ക് കീഴ്പ്പെടുത്തണ്ടേ. ഈ താരകാസുരൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ട ഒരു പ്രത്യേക തരം വരാണ്. എന്താണെന്നറിയോ? തനിക്ക് മരണം പാടില്ല എന്ന വരം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല അല്ലേ. ജനിച്ചാൽ ഒരിക്കൽ
1: മരിക്കണം.
0: അതറിയുന്ന താരകാസുരൻ പറഞ്ഞു, ഞാൻ മരിച്ചോട്ടെ, പക്ഷെ എന്നെ കൊല്ലുന്ന ആൾക്ക് 7 ദിവസത്തിലധികം പ്രായം ഉണ്ടാകാൻ പാടില്ല. 7 ദിവസത്തിലധികം പ്രായമില്ലാത്ത കുഞ്ഞായിരിക്കെ കുഞ്ഞ് മാത്രമേ എൻ്റെ ഘാതകനാക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു വരം ചോദിക്കുന്നതിൻ്റെ പിറകിൽ എന്തായിരിക്കും? ഒരിക്കലും 7 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ് 7 മാസമോ 7 വയസ്സോ ആയാലും പോലും പ്രാപ്തനല്ലല്ലോ. പിന്നെ 7 ദിവസം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അത്ര ഒരു ആ ചോരക്കുഞ്ഞ് തൻ്റെ വധത്തിന് കാരണമാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ താൻ അവധ്യനാണ് എന്നുള്ള വരം തന്നെയാണ് ബ്രഹ്മാവിൽ നിന്ന് നേടിയിരിക്കുന്നത് എന്ന അഹങ്കാരത്തോടുകൂടി താരകാസുരൻ തിമിർത്താടുകയാണ്. 3 ലോകങ്ങളും കീഴടക്കി. ദേവേന്ദ്രനെ അടിച്ചോടിച്ചു. തൻ്റെ അമ്മയെ ഉപദ്രവിച്ച ദേവേന്ദ്രനെ അവിടുന്ന് ദേവലോകത്തു നിന്ന് ഓടിക്കുകയും ദേവേന്ദ്രൻ അപ്സരസ്സുകളോടുകൂടി തനിക്ക് ദാസ്യവേല ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ദേവേന്ദ്രൻ ഇപ്പം താരകാസുരൻ്റെ വേലക്കാരനാണ്. അത്രക്ക് ദേഷ്യമുണ്ട് ദേവേന്ദ്രനോട്. കാരണം ആ ദേവേന്ദ്രനാണ് തൻ്റെ അമ്മയെ പല രൂപത്തിൽ ഉപദ്രവിച്ചത് അല്ലേ. അങ്ങനെ താരകാസുരൻ അതിശക്തനായി 3 ലോകങ്ങളും അടക്കി വാഴുകയാണ്. ആർക്കും രക്ഷയില്ലാതെ എല്ലാ താപസന്മാരെയും ഉപദ്രവിച്ച് യജ്ഞങ്ങളും പൂജകളും ഒന്നും നടക്കാതെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അസുരനായി താരകാസുരൻ വാഴുന്നു. ദേവേന്ദ്രന്മാരും അതുപോലെ ത്രിമൂർത്തികളും എല്ലാവരും കൂടി ഒരു ആലോചന നടത്തും, യോഗം ചേരും അല്ലേ. ഈ അസുരനിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണം, 3 ലോകങ്ങളെയും രക്ഷിക്കണം. അതിന് നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, ദേവന്മാർക്ക് താരകാസുരനെ പോലത്തെ മകനൊന്നുമില്ലല്ലോ. അപ്സരസ്സുകളിൽ ദേവന്മാർക്ക് മക്കളിൽ അതിനൊരു കഥയുണ്ട്, ശാപത്തിൻ്റെ ഒരു കഥയുണ്ട്. അവിടെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടെന്ത് കാര്യം? ഇവന് കൊല്ലാൻ ഒരു മകൻ പിറക്കണം, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. അതുകൊണ്ട് ചെന്ന് പറ ശിവനോട്, പരമശിവനോട് പറ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി പരമശിവൻ്റെ അടുത്ത് കൈലാസത്തിൽ അഭയം തേടിപ്പോയി. ഈ സമയത്ത് ശിവൻ സതിയുടെ മരണശേഷം സതിയുടെ പുനർജന്മമായ പാർവതിയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പാർവതിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഉടനെയാണ് ഈ ദേവന്മാരൊക്കെ തങ്ങളുടെ ആഗ്രഹം അവരോട് ഉണർത്തിക്കുന്നത്. ശിവപാർവതിമാർ ദീർഘമായ മധുവിധുവിലാണ്. എത്ര വർഷം എന്നറിയാം? 30,000 വർഷം. അത് 100 ദിവ്യവർഷമാണ്. ഈ 30,000 വർഷം നീണ്ടു നിൽക്കുന്ന, അതായത് 100 ദിവ്യവർഷം നീണ്ടു നിൽക്കുന്ന മധുവിധുവിലാണ് നമ്മുടെ ഉമാമഹേശ്വരന്മാർ, ശിവപാർവതിമാർ. ദേവകള് എങ്ങനെയെങ്കിലും ഇവരെ കർമ്മോന്മുഖരാക്കാൻ, അതായത് താരകാസുരനെ കൊല്ലാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണമല്ലോ, ഇങ്ങനെയെങ്കിലും കൊല്ലണമല്ലോ. അതിന് ശിവനും പാർവതിയും സഹകരിക്കണം. അതിന് പല വഴിക്ക് നോക്കി. അങ്ങനെ ശിവൻ്റെ ഈ തുടർച്ചയായ ദീർഘ സഹസ്രാബ്ദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിന് ഇവർ തടസ്സം നിൽക്കുകയും ശിവനെ ഉണർത്തുകയും ചെയ്തു. അതായത് തൻ്റെ കർമ്മം, താരകാസുരനെ കൊല്ലാനുള്ള ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ പ്രശ്നം, ദേവകൾ ശിവനെ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞതോടുകൂടി ഇത് ആർക്കിഷ്ടപ്പെട്ടില്ല?

0: പാർവതിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാർവതി ശിവനും വളരെ ആഘോഷത്തോടുകൂടി സല്ലപിച്ച് കഴിയുകയല്ലേ. അപ്പോൾ ആ സല്ലാപത്തിന് വിഘ്നം വരുത്തി ദേവകളോട് ആർക്ക് ദേഷ്യം? പാർവതിക്ക് ദേഷ്യം. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും?
1: ശപിക്കും.
0: ഇവിടുത്തെ ശാപം എന്താണ്? കളുണ്ടാകാതിരിക്കട്ടെ, അപ്സര സ്ത്രീകളിൽ നിങ്ങൾക്ക് പുത്രന്മാർ ജനിക്കാതിരിക്കട്ടെ എന്ന ശാപം കൊടുത്തു. അങ്ങനെയാണ് ദേവലോകത്ത് എന്തില്ല, ഇന്ദ്രാദികൾക്ക് മക്കളില്ല.
2: മാഷെ, അപ്പൊ ഒരു സംശയം. നമ്മൾ ആദ്യം പറഞ്ഞത് താരകാസുരനെ വധിക്കാൻ ഒരു കുഞ്ഞു വേണല്ലോ ദേവന്മാരുടേതായിട്ട്. പക്ഷേ ദേവന്മാർക്ക് അപ്സരസുകളിൽ കുട്ടി ഉണ്ടാവില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ശിവന്റെ അടുത്തേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് പാർവതി ഇവരെ ശപിക്കുന്നത് കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഒരു വൈരുദ്ധ്യം ഇല്ലേ?
0: അവിടൊരു ചേരായ്മയുണ്ടല്ലേ. പാർവതി ശപിക്കുന്നതിന് മുമ്പേ നമ്മൾ ആ ശാപം യഥാർത്ഥത്തിൽ ദേവന്മാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിന്റെ കഥയിൽ മറ്റൊരു പ്രത്യേകത, ഈ താരകാസുരന്റെ വധത്തിന് വേണ്ടി ശിവന്റെ മകനിലൂടെ മാത്രമേ, ശിവന് ഒരു കുട്ടി ജനിച്ചാൽ മാത്രമേ വധിക്കപ്പെടൂ എന്നുള്ളൊരു വരമാണ് താരകാസുരൻ വാങ്ങിയത് എന്നൊരു കഥ കൂടിയുണ്ട്. ശിവൻ വൈരാഗിയായിട്ട് നടക്കുകയാണ്, കാരണം സതി മരിച്ചു. സതി സാധാരണ ഒരു മരണമല്ലല്ലോ. അതിന് ദേഷ്യം പൂണ്ട് ശിവൻ കപാലീശ്വരൻ എന്ന് പറയും, ബ്രഹ്മചാരിയായി രവിശംഭു താപസ രൂപത്തിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ആ സമയത്താണ് ശിവനിൽ കാമം ജനിപ്പിക്കാൻ വേണ്ടി കാമദേവൻ ശ്രമിക്കുകയും കാമദേവനെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കുകയൊക്കെ ചെയ്ത കഥ നമുക്കറിയാം. പിന്നീടാണ് പാർവതിയുടെ നിതാന്തമായ തപസ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ശിവനെ മനസ്സിലാക്കുകയും പാർവതി വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. പാർവതി പരമേശ്വരന്മാരെ സംഗമിക്കേണ്ടതിൻ്റെ ആവശ്യം ദേവന്മാർക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ സംഗമിച്ചാൽ ഉണ്ടാകുന്ന കുഞ്ഞിലൂടെ മാത്രമേ താരകാസുരൻ വധിക്കപ്പെടൂ എന്നുള്ളൊരു വരം വാങ്ങിയിരുന്നു. അപ്പോൾ ശിവൻ വിവാഹം കഴിക്കുകയില്ല എന്ന് തീരുമാനിച്ച് നടക്കുന്ന സമയത്താണ് താരകാസുരൻ വരം വാങ്ങുന്നത്. ശിവന് ജനിക്കുന്ന കുഞ്ഞിലൂടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശിവന് കുഞ്ഞ് ജനിക്കില്ല എന്നുള്ള ഉറപ്പെന്ന് താരകാസുരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഥയുണ്ട്. നമ്മളിപ്പം ഈ പുരാണ വിചിത്ര കഥാസാഗരം എന്ന പുസ്തകത്തിൽ പറയുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കഥ. അതിൽ ഇങ്ങനെയാണ് ബ്രഹ്മാവ് പറയുന്നുണ്ട് ദേവന്മാരോട്, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. അതിന് പക്ഷേ അതുകൊണ്ടാണ് ശിവന്റെ അടുത്ത് പോകുന്നത്, അവിടെ നിന്നാണ് ശാപം കിട്ടുന്നത്. അപ്പൊ ആ വൈരുദ്ധ്യം അവിടെ തീർച്ചയായിട്ടുണ്ട്. നമുക്ക് ആ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലേക്ക്
1: പോവണ്ട
0: തൽക്കാലം. എന്തായാലും പാർവതിയുടെ ഒരു ശാപം കിട്ടി. പിന്നീട് ഈ ശിവരേതസ് ഭൂമിയിൽ പതിച്ചു, പർവ്വതങ്ങളും വനങ്ങളൊക്കെ മൂടപ്പെട്ടു. ഇത് അഗ്നി വിഴുങ്ങി. അഗ്നി വിഴുങ്ങിയതോടുകൂടി അഗ്നിയുടെ നിറക്ക് മാറി, അത് ചാരമാവുകയും ബ്രഹ്മാവിനോട് സങ്കടം പറയുകയും ചെയ്തു. അങ്ങനെ അത് ഗംഗയെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ബ്രഹ്മാവ്. ശിവരേതസ് ശിവചൈതന്യം ഗംഗയെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഗംഗ അത് വളരെ സന്തോഷത്തോടുകൂടി, കാരണം പാർവതിക്ക് സാധിക്കാത്തതാണല്ലോ എനിക്ക് സാധിക്കുന്നത് എന്നുള്ള അഹങ്കാരത്തോടുകൂടി ഗംഗ അത് ഏറ്റു. 5000 വർഷക്കാലം ശിവന്റെ ചൈതന്യം കൊണ്ട് നടന്ന അഗ്നിയുടെ നിറം സ്വർണ്ണ നിറമായി. അതിനുശേഷമാണ് ഹിരണ്യരേതസ് എന്നുള്ളൊരു പര്യായം പേര് അഗ്നിക്ക് വരാൻ കാരണം. ഗംഗയും 5000 വർഷം ഈ ശിവരേതസ്സും വഹിച്ചു കഴിഞ്ഞു. ഇവിടെ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇനി ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു 5000 കൊല്ലായില്ലേ, എന്തെങ്കിലും ഒരു വ്യവസ്ഥയാക്കണ്ടേ. അപ്പം അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇതൊരു പർവ്വതത്തിൽ നിക്ഷേപിച്ചോളൂ. പർവ്വതത്തിൻ്റെ പേര് ഉദയാദ്രി എന്നാണ്. ഉദയാദ്രി, അവിടെ ഒരു കാടുണ്ട്, ശരവണക്കാട്ട്. ശരവണക്കാട്ടിൽ കൊണ്ട് നിക്ഷേപിച്ചു, വിശാലമായ കാടാണ്. അങ്ങനെ ശരവണക്കാട്ടിൽ ആ ഗർഭം വിസർജിച്ചു എന്നാണ് പറയുന്നത്. ശിവന്റെ ഗർഭം, ശിവരേതസ് ചുമന്ന് നടന്ന ഗംഗയിലുണ്ടായ ഗർഭം അവിടെ വിസർജിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ശരവണക്കാട്ടിൽ ഒരു കുട്ടി ജനിച്ചു. ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് ശരവണൻ അല്ലേ, ഒരു കുഞ്ഞ് ചെറിയ ശിവപുത്രനായ സുബ്രഹ്മണ്യൻ അവിടെയാണ് ജനിക്കുന്നത്. അവിടെ കാടാണ്, കുഞ്ഞ് പിറന്നു കഴിഞ്ഞ ഉടനെ അതിന് മുലപ്പാൽ കൊടുക്കണമല്ലോ. അതിന് ദേവലോകത്തുനിന്ന് 6 കൃത്തികമാർ, കൃത്തികമാർ എന്ന് പറയും നമ്മൾ ഗന്ധർവ കിന്നര അപ്സരസ് എന്ന് പറഞ്ഞ പോലെ, കൃത്തികമാർ വന്ന് അവിടെ അയച്ചു. ഇവരിപ്പോൾ ആരാണ് ആദ്യം ഈ കുഞ്ഞിന് മുല കൊടുക്കേണ്ടതെന്നുള്ള തർക്കമുണ്ടായി. കുഞ്ഞാണെങ്കിൽ 6 പേരെയും മാറി മാറി നോക്കി, നോക്കിയിടത്തെല്ലാം ഓരോ തല മുളച്ചു. അങ്ങനെ 6 തലയായി, 6 മുഖങ്ങളായി, 6 മുഖനായി.
1: സുബ്രഹ്മണ്യൻ
0: അറുമുഖൻ എന്ന് കൂടി പേരുണ്ട്. ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ ഷഡ്, 6 അറുമുഖം തന്നെ, 6 മുഖമുള്ളവൻ തന്നെയാണ് ഷൺമുഖൻ. സുബ്രഹ്മണ്യന്റെ ഒരു പര്യായമാണല്ലോ. അങ്ങനെ ഇവിടെയാണ് കൃത്തികമാര് വളർത്തിയത് കൊണ്ട് സുബ്രഹ്മണ്യന് മറ്റൊരു പേര് കൂടി കിട്ടി, കാർത്തികേയൻ. അപ്പൊ പേരത്രയായി ശരവണനായി, ഷൺമുഖനായി,
1: അറുമുഖൻ,
0: കാർത്തികേയൻ. പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഇവിടെ ഈ സുബ്രഹ്മണ്യന്റെ യഥാർത്ഥത്തിൽ സൃഷ്ടി ആരുടെ മകനാണെന്നുള്ള തർക്കം പലരും തമ്മിലുണ്ടായി.

0: ശിവനാണോ പാർവതിയാണോ ഗംഗയാണോ അഗ്നിയാണോ എന്നുള്ള തർക്കം വന്നു. ശിവനും പാർവതിയാണ് അതിൻ്റെ തുടക്കം. പക്ഷേ പിന്നീട് ശിവരേതസ് അഗ്നി വഹിച്ചു കൊണ്ടുപോയി 5000 കൊല്ലം, ഗംഗ വഹിച്ചു കൊണ്ടുപോയി 5000 കൊല്ലം. അപ്പോൾ ഗംഗക്ക് അവകാശപ്പെട്ടതാണോ അഗ്നിക്കാണോ അവകാശം എന്നുള്ളൊരു തർക്കമുണ്ടായി. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി ശിശുവിൻ്റെ അടുത്ത് വന്നു. ആരെയാണ് ആദ്യം ഈ ശിശു നോക്കുന്നത്? അവനായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും യഥാർത്ഥത്തിൽ ഈ സുബ്രഹ്മണ്യൻ്റെ ശിശുവിൻ്റെ ഉടമ എന്ന തീരുമാനം വന്നു. പക്ഷേ ശിശു എന്ത് ചെയ്തു? 4 രൂപങ്ങളായി, 4 പേരെയും ഒരേ സമയത്ത് നോക്കി. ആ 4 രൂപങ്ങളാണ് കുമാരൻ, വിശാഖൻ, ശംഖൻ, നൈഗമേയൻ എന്ന 4 രൂപങ്ങളെടുക്കുകയും 4 പേരെയും ഒരേ സമയത്ത് നോക്കുകയും ചെയ്തു. അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ആരെയാണ് ആദ്യം നോക്കുന്നത് അയാളാണ് യഥാർത്ഥ പിതാവ് അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന് തീരുമാനിക്കാൻ പറ്റുമായിരുന്നു. ഇതും സാധിച്ചില്ല. അങ്ങനെ ശിവൻ വീതിച്ചു കൊടുക്കലാണ്. ആ ഓരോ ഭാവങ്ങളും കുമാരൻ എന്നത് ശിവൻ്റെ പുത്രനായിട്ടും വിശാഖൻ പാർവതിയുടേതും ശംഖൻ ഗംഗയുടേതും നൈഗമേയൻ അഗ്നിയുടെയും പുത്രന്മാരായിട്ട് ശിവൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ടു തന്നെ, ഒരാൾക്ക് സ്വന്തമായിട്ടുള്ള എല്ലാവർക്കും തുല്യ അവകാശം കൊടുത്തു. 4 രൂപങ്ങളിലായിട്ട് സുബ്രഹ്മണ്യൻ അവർ സ്വീകരിക്കാൻ തുടങ്ങി. നമുക്കറിയാം സുബ്രഹ്മണ്യൻ്റെ ജനനം എന്തിനു വേണ്ടിയാണ്?
1: താരകാസുരനാണ്.
0: 7 ദിവസം ആയിട്ടില്ല അപ്പോഴത്തേക്കും. ഭഗവാന്റെ മകനായതുകൊണ്ടും അതുപോലെ 10,000 വർഷം അഗ്നിയും ഗംഗയും ഏറ്റുവാങ്ങിയ ശിവരേതസ്സായതുകൊണ്ട് തന്നെ അത്ഭുത സിദ്ധിയുള്ള ഒരു കുഞ്ഞായിരുന്നു. ഗരുഡനാണ് ഈ സുബ്രഹ്മണ്യനൊരു വാഹനം കൊടുക്കുന്നത്. സുബ്രഹ്മണ്യന്റെ വാഹനം എന്താണ്?
1: മയിലാണ്,
0: മയിൽ വാഹനൻ അല്ലേ മറ്റൊരു പേരായി. പിന്നെ ആയുധം എന്താണ്?
1: വേൽമുരുകൻ
0: മറ്റൊരു പേരായി. ഇങ്ങനെ കുറേ വേലായുധൻ, വേൽ ആയുധമായിട്ടുള്ളവൻ. അപ്പോൾ ഗരുഡനാണ് മയിലിനെ സമ്മാനിക്കുന്നത്. ഈ മയിലുമായിട്ട് വളരെ പെട്ടെന്ന് വളരുകയും 7 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ച, പൂർണ്ണമല്ല ഒരു ബാലകനായ സുബ്രഹ്മണ്യനാവുകയും താരകാസുരനുമായിട്ട് ഘോരയുദ്ധത്തിലൂടെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പോൾ താരകാസുര നിഗ്രഹം എന്ന അവതാര ലക്ഷ്യം സുബ്രഹ്മണ്യൻ നിറവേറ്റി. അങ്ങനെ ഇന്ദ്രന്മാരെയൊക്കെ മോചിപ്പിക്കുകയും ദേവലോകം ഇന്ദ്രന്മാർക്ക് വീണ്ടും കൊടുക്കുകയും ചെയ്തു.
1: സുബ്രഹ്മണ്യൻ വിവാഹം ചെയ്തിട്ടില്ലേ?
0: അതെ, സുബ്രഹ്മണ്യന് 2 ഭാര്യമാരുണ്ട്. ഒന്ന് ദേവസേനയാണ്, മറ്റൊന്ന് വള്ളി, വള്ളി ദേവി. 2 പേരുണ്ടെന്നാണ് വിശ്വാസം. ഈ സ്കന്ദപുരാണത്തിൽ സ്കന്ദൻ സുബ്രഹ്മണ്യനാണ്. സ്കന്ദപുരാണത്തിലാണ് സുബ്രഹ്മണ്യനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലാണ് കൂടുതൽ ആരാധനാമൂർത്തികൾ. ഒരുപക്ഷെ നമ്മുടെ വടക്കേ ഇന്ത്യയിലും ഒരുപക്ഷെ വടക്കൻ കേരളത്തിലും, അതായത് തെക്കേ ഇന്ത്യയിൽ ആദ്യകാല ആരാധനാമൂർത്തി സുബ്രഹ്മണ്യൻ തന്നെയാണ്. ഏറ്റവും പഴയപ്പോൾ പയ്യന്നൂർ പെരുമാൾ അല്ലേ, പയ്യനാണ്, സുബ്രഹ്മണ്യൻ പയ്യനാണ്, ശിവൻ്റെ മകൻ. അപ്പോൾ അതൊക്കെ ആദ്യകാല ഗോത്രവർഗത്തിൻ്റെ ഒക്കെ ആരാധന സമ്പ്രദായം തുടങ്ങുമ്പോൾ തന്നെ സുബ്രഹ്മണ്യൻ ഒരു പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയായിരുന്നു. അവിടെ തമിഴ്നാട്ടിലൊക്കെ ജ്ഞാനപ്പഴം എന്നൊക്കെ വിശേഷിപ്പിക്കും അല്ലേ. ജ്ഞാനം, അറിവിൻ്റെ ആളാണ്. ജ്യോതിഷം, ഭാരതീയ ജ്യോതിഷം രചിച്ചത്
1: സുബ്രഹ്മണ്യനാണെന്ന്
0: പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ നമ്മൾ പറഞ്ഞ വാഹനം മയിലാണെന്ന് പറഞ്ഞു. കുടിയടയാളം മറ്റൊരു പക്ഷിയാണ്, കോഴിയാണ്. ആയുധം നമ്മൾ പറഞ്ഞു എന്താണ്? വേൽ ആണ്, വേൽമുരുകൻ, വേലായുധം എന്നൊക്കെ പറയും. പഴയ തമിഴ് കൃതികളിലൊക്കെ പറയുന്നത് ചേയോൻ എന്നത് മുരുകൻ, ചേയോൻ എന്ന മുരുകൻ സുബ്രഹ്മണ്യനാണെന്ന് കരുതപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഏതാണ്?
1: പഴനിമല
0: അല്ലേ. അതുകൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലും ലോകത്തിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ, കാനഡ, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, ശ്രീലങ്ക, മൗറീഷ്യസ്, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മുരുകൻ എന്ന് പറയും, തമിഴിലൊക്കെ മുരുകാ മുരുകാന്ന് കേൾക്കുന്നില്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട അവരെ ഇഷ്ടമൂർത്തിയായിട്ട് മുരുകൻ ഉണ്ട്. പ്രധാനപ്പെട്ട മറ്റ് പേരുകളാണ് സ്കന്ദൻ, ഗുഹൻ, ഷൺമുഖനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വേലൻ, വേലായുധൻ, കാർത്തികേയൻ, ആറുമുഖൻ, കുമരൻ, കുമരനെന്നും കുമാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മയൂരവാഹനൻ, മയൂരം മയിലല്ലേ. ശരവണൻ പറഞ്ഞു വടിവേലൻ. വള്ളിമണാളൻ, വള്ളിമണാളൻ എന്ന് പറഞ്ഞാൽ വള്ളിയുടെ മണവാളൻ. അതുപോലെ ബാഹുലേയൻ എന്നൊക്കെ സുബ്രഹ്മണ്യൻ അറിയപ്പെടുന്നുണ്ട്. ഈ സുബ്രഹ്മണ്യനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ ഉത്സവമായതാണ്
1: തൈപ്പൂയം, പൊങ്കൽ.
0: അതെ അതെ, തൈപ്പൂയം അല്ലെങ്കിൽ പൊങ്കൽ തമിഴ്നാട്ടിലാണ്. മകരമാസത്തിൽ പൂയമാണ് ഈ സുബ്രഹ്മണ്യന്റെ ജന്മനക്ഷത്രമായിട്ട് കാണുന്നത്. ഈ ദിവസങ്ങളിലാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ആഘോഷം. പ്രധാനപ്പെട്ട ആഘോഷത്തിന് എന്താഘോഷമാണ്? കാവടിയാട്ടം, മയിൽ അല്ലെ, മയിലാട്ടം, കാവടിയാട്ടം. സുബ്രഹ്മണ്യന് വളരെ പ്രിയപ്പെട്ട ഒരു ഉപകരണമാണ്, പൂജാ ബിംബമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കാവടി. അതിൻ്റെ 2 ഭാഗത്തും മയിൽ പീലുകളൊക്കെ കുത്തിനിർത്തി കാവടിയാട്ടം, ശൂലം അല്ലേ, ഒരു കവിളിന്ന്

0: ഒറ്റ കവടിലേക്ക് ശൂലം കുത്തിക്കയറ്റി
1: നാരങ്ങ
0: വെച്ച്, പിന്നെ ഭസ്മമാണ് സുബ്രഹ്മണ്യന്റെ പ്രിയപ്പെട്ട ഒരു വഴിപാട്.
1: ഇതിനിടയിൽ മാഷെ കാർത്തികേയൻ വളർന്നത് കാട്ടിലാണ്, ശരവണക്കാട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോ തരകാസുരന്റെ അനുഗ്രഹത്തിന് ശേഷം കൈലാസത്തിലേക്ക് തിരിച്ചു ചെന്നപ്പോ
0: അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്.
1: അതെ, പക്ഷെ കാർത്തികേയനെ സംബന്ധിച്ചിടത്തോളം വളർത്തിയിട്ടുള്ള 6 കൃതികളാണ് മാതാവ് എന്ന് പറയുന്നത്, മാതാക്കൾ എന്ന് പറയുന്നത്.

0: പറ്റാത്തൊരവസ്ഥ വരികയും അതിനിടയിലാണ് പാർവതിയുടെ കാളീരൂപം കണ്ട് കാർത്തികേയൻ ഭയന്നു പോകുന്നത്. അപ്പോ മഹാദേവൻ അതിനെ പറ്റിയിട്ട് ഈ പാർവതിയുടെ മറ്റു രൂപങ്ങളെ പറ്റിയിട്ട് കാർത്തികേയനെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അപ്പോഴാണ് തന്റെ ജന്മാവതാര ലക്ഷ്യത്തെക്കുറിച്ചും താൻ ആരാണെന്നുള്ള സത്യത്തെക്കുറിച്ചൊക്കെ കാർത്തികേയൻ അറിയുന്നത് എന്ന് പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും സുബ്രഹ്മണ്യനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. ഒന്ന്, സുബ്രഹ്മണ്യൻ ശിവന്റെ മകനാണെന്ന് പറഞ്ഞു. സുബ്രഹ്മണ്യൻ കൂടാതെ മറ്റൊരു മകൻ കൂടി ശിവനുണ്ട്, അത് വിഘ്നേശ്വരനാണ്, ഗണപതിയാണ്. രണ്ട് മക്കളുടെയും വാഹനങ്ങൾ വൈരുദ്ധ്യങ്ങളാണ് അല്ലേ. ഗണപതിക്ക് എലിയാണ്, നമ്മുടെ മുരുകന് മയിലാണ്. ഇനി പിതാവായ അച്ഛൻ ശിവന്റെ കഴുത്തിൽ പാമ്പുകളുണ്ട്. ഈ പാമ്പുകൾ തൻ്റെ രണ്ട് മക്കളുടെ വാഹനങ്ങളുമായിട്ട് ബദ്ധവൈരികളാണ്. പാമ്പിന് ഇഷ്ടപ്പെട്ട ആഹാരം എലിയാണ്, അത് മറ്റൊരു ഒരു മകൻ്റെ, അതായത് ഗണപതിയുടെ വാഹനമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി പാമ്പിനെ ഇഷ്ടപ്പെട്ട ആഹാരമാക്കുന്ന ഒരു പക്ഷിയാണ് മയിൽ. ഇവർ മൂന്ന് പേരും കൈലാസത്തിൽ ഒരേ സ്ഥലത്ത് വളരെ സുഖമായി സ്വസ്ഥമായി കലഹരഹിതമായി കഴിയുകയാണ് അല്ലേ. അപ്പോൾ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമന്വയമാണ് ശിവസങ്കല്പം, ശിവം, ശിവസവിധം എന്ന് പറയാം. മയിൽ പാമ്പിനെ ആക്രമിക്കുന്നില്ല, പാമ്പ് എലിയെ ആക്രമിക്കുന്നില്ല. ഈ ശിവസങ്കല്പത്തിൽ നമ്മളന്ന് ശിവരാത്രി സമയത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാം. ഒന്ന് ഭസ്മമാണ്, തലയിൽ ജലമാണ്, അതായത് ഗംഗയാണ്. താഴെ നിലത്താണെങ്കിൽ കനലുകളുണ്ട്, ചുടലക്കളമാണ് ആത്മവിദ്യാലയം. എല്ലാ വൈരുദ്ധ്യങ്ങളും അവിടെ സമന്വയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരു ദിവസം ഭൂമി മൊത്തം, ലോകം മൊത്തം നടന്ന് അളന്ന് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് മക്കളോട് രണ്ടു പേരോട് അല്ലേ. സുബ്രഹ്മണ്യൻ തന്റെ വാഹനത്തിൽ കയറി ഒരാറ്റ വിടലാണ്, പക്ഷേ ഗണപതി പോയില്ല. എന്ത് ചെയ്തു?
0: അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് അച്ഛനെ
1: അമ്മയും പ്രദക്ഷിണം ചെയ്തു. അപ്പം ഈ തടിയും കൊണ്ട് ആനയുടെ തലയും വെച്ചിട്ട് എങ്ങനെ ഗണപതി ഓടുമെന്ന് സംശയിച്ചിട്ടാണ് സ്കന്ദൻ സുബ്രഹ്മണ്യൻ ഓടിയത്. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും ഈ അനുജനാ തിരിച്ചു വരുമ്പോഴേക്കും സഹോദരനായ ഗണപതി അവിടെ വിജയിച്ചിരിക്കുകയാണ്. അന്നേരം പറഞ്ഞ് അച്ഛനും അമ്മയും തന്നെയാണ് ലോകം, അവർ പ്രദക്ഷിണം ചെയ്താൽ ലോകത്ത് പ്രദക്ഷിണം ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ വേൽ എന്ന ശക്തമായ ആയുധം കൊണ്ട് നടക്കുകയാണ് സുബ്രഹ്മണ്യൻ. ഒരുപക്ഷെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്, തെക്കേന്ത്യയിൽ ധാരാളമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൽ പലയിടങ്ങളിലുണ്ട്. അത് പഴനിമല എന്നൊക്കെ പറഞ്ഞാൽ വളരെ മലമുകളിലാണ്, ഒരുപാട് പടികൾ കയറിയിട്ട് വേണം, പാറകൾക്ക് ഇടയിലുള്ളൊരു ക്ഷേത്രം, വലിയ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുക. ഓരോ ദിവസം ആയിരക്കണക്കിന് ഭക്തരാണ് അത് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇഷ്ടമൂർത്തിയായിട്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, അഭീഷ്ടകാര്യ സിദ്ധി അനുഗ്രഹിക്കുന്ന മൂർത്തിയായിട്ട് സുബ്രഹ്മണ്യൻ നിലകൊള്ളുകയാണ്. സ്കന്ദപുരാണത്തിൽ സുബ്രഹ്മണ്യനായിട്ട് ബന്ധപ്പെട്ട ധാരാളം കഥകളുണ്ട്. ശിവപുരാണത്തിലും സുബ്രഹ്മണ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. പാർവതി ഒരുപക്ഷെ സുബ്രഹ്മണ്യൻ്റെ വിവാഹം തന്നെ, ദേവസേന, ദേവയാനി എന്നും പറയപ്പെടുന്നുണ്ട്, വള്ളി ദേവി. അതിനു മുൻപ് കാർത്തികേയൻ കൈലാസത്തിൽ അല്പം തോന്നിയാസയായിട്ട് കഴിയുകയാണ്, അനുസരണശീലമില്ലാത്ത ഒരാളായിട്ട് കഴിയുകയായിരുന്നു. ഈ സമയത്താണ് അമ്മ, അതായത് ഒരുപാട് സ്ത്രീകളൊക്കെ വരുമ്പം അവരോട് നല്ലതല്ലാത്ത രീതികളിലൊക്കെ പെരുമാറുന്ന കണ്ടപ്പോൾ അമ്മയാണ് മകനെ എന്താണ് സ്ത്രീ, അമ്മ എന്താണ്, സാഹോദര്യം എന്താണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന പാർവതി ദേവിയാണ്. അതിനുശേഷം വളരെ മന്യനായൊരു മകനായിട്ട് മാറുകയാണ്. എല്ലാവരിലും മാതൃദർശനം, എല്ലാ സ്ത്രീകളിലും അമ്മ സങ്കല്പത്തെ ദർശിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് മാറുകയാണ് സുബ്രഹ്മണ്യസ്വാമി. അപ്പോൾ അറിവിൻ്റെ ജ്ഞാനപ്പഴമായ സുബ്രഹ്മണ്യൻ്റെ കഥ പറയുന്നത് തന്നെ അല്പം ജ്ഞാനസമ്പാദകമാണ്
2: അല്ലേ. നമ്മുടെ ഇപ്പോൾ ആഴി പൂജ അങ്ങനത്തെ പറഞ്ഞ കുറെ പൂജകൾ ഉണ്ടല്ലോ മാഷേ. പണ്ട് ഈ പഴനിക്ക് പോകുന്നവരെ ഈ കാഷായ വസ്ത്രം ഇട്ടിട്ട് വന്നിട്ട് നമ്മുടെ ഭിക്ഷ, അതായത് അരി, അവർക്ക് എന്തോ അതിന് പറയും,
1: എന്നിട്ട് ഭസ്മം
2: കൊടുക്കും.
1: വഴിപാട്,
2: വഴിപാട്.
1: പഴനിയിലെ ഭസ്മം ഒരു പ്രത്യേകതയാണ്. വീടുകളിലൊക്കെ പൂജകൾ ഉണ്ടാവും, ആണ്ടവനുള്ള പൂജ, പഴനി ആണ്ടവൻ അല്ലേ. അപ്പൊ അത് എന്നിട്ട് ആ പൂജകളൊക്കെ കഴിഞ്ഞ്, വ്രതങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പഴനിയിലേക്കുള്ള തീർത്ഥയാത്ര നടത്തുക. ഇന്നത്തെ പോലെയല്ല, വളരെ കഠിനമായ യാത്രയാണ്. മാത്രമല്ല അവിടെ തലമുണ്ഠനം ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. പൂക്കളൊക്കെ ഒരുപാട് അവിടെ അർച്ചിക്കുന്നുണ്ട്, പുഷ്പങ്ങൾ. മറ്റൊന്ന് ഇതാണ്, തലമുണ്ഠനം ചെയ്ത് തലയില് മഞ്ഞളൊക്കെ വെച്ചിട്ട് പോവാം.
0: നമ്മളെ മഴവിൽക്കാവടിയില് അതുപോലെ
2: ഉർവശിയും
1: തീർത്ഥാടകര് തലമുണ്ഠനം ചെയ്യാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുന്നുണ്ടല്ലേ. മോഷ്ടിച്ചെടുത്ത ഈ ഷേവിംഗ് ഉപകരണങ്ങൾ കൊണ്ട് ജയറാമ തൊഴിൽ ചെയ്യുന്നുണ്ട്. അവിടത്തേക്കാണ് തന്റെ കാമുകിയുടെ അച്ഛനായ ഇന്നസെന്റ് വരുന്നു. രസകരമായ ഒരു സിനിമയായിരുന്നു. ഇന്നും ആ ക്ഷേത്ര ദർശനം നടത്തുന്നവര് ഒരു വഴിപാട് പോലെ

0: എന്നൊരു കാര്യമാണ്. അത് സ്ത്രീ പുരുഷ ഭേദം തന്നെ എല്ലാവരും തലമുണ്ടനം ചെയ്ത് മഞ്ഞ തേച്ച് പ്രാർത്ഥനയായിട്ട് പോകുന്നുണ്ട്. ഏതായാലും പുരാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ദൈവികതയുള്ള പുരാണ കഥാപാത്രം, നമ്മളിപ്പോൾ മഹാഭാരതത്തിലെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ പോലെയല്ല, ഇത് ശിവപുരാണവും സ്കന്ദപുരാണത്തിലെയും ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ആരാധകരുള്ള ഭക്തരുള്ള ഒരു ദൈവമായിട്ടാണ് സുബ്രഹ്മണ്യനെ കാണുന്നത്. ഒപ്പം പുരാണത്തിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രവും അസുരനിഗ്രഹത്തിനായി ജന്മമെടുത്തവരാണ്. നമ്മുടെ ഭൂമിയിലും ജനങ്ങളുടെ മനസ്സിലുമുള്ള താരകാസുരന്മാരെ നിഗ്രഹിക്കുവാൻ ഈ സുബ്രഹ്മണ്യൻ്റെ കഥ അല്ലെങ്കിൽ ആ വിജ്ഞാനം, വിവരം, വികാരം സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക്
1: ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക്
1: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ്.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

സന്മയം.

0: അത് പിന്നെ പ്രമോ സോങ് ആണ് അമ്മച്ചി, പ്രമോ സോങ്.
1: പ്രമോ സോങ് ആ?
0: അതെ, മറിയം എന്ന് വിളക്കൂതിയുടെ.
1: അതൊക്കെ അവന്മാര് നോക്കിക്കൊള്ളും, പോയി കിടന്നേ.
2: ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എന്നെ പറഞ്ഞാ മതി.
3: മറിയം വന്ന് വിളക്കുതീ ഫു ഫു ഫു.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. നിരവധി സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ ആറളം. റേഡിയോ മലബാർ നിലയാംഗങ്ങൾ ആറളം മേഖല സന്ദർശിക്കവേ മാർഗനിർദ്ദേശങ്ങൾ തന്നത് കുഞ്ഞിരാമൻ എന്ന ഗൈഡായിരുന്നു. ആറളം വനമേഖലയെക്കുറിച്ചുള്ള കുഞ്ഞിരാമേട്ടന്റെ അനുഭവങ്ങൾ കേൾക്കാം ഇന്ന് ജനകീയം.

പേര് കുഞ്ഞിരാമൻ. ഞാൻ 2 വർഷമാകുന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന. പാടിൻ്റെ ശരിക്കുള്ള ഇതറിയില്ല, എന്നാലും കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ കാരണം നമ്മൾ പാലക്കാട് വയനാട് ഒക്കെ പോയിട്ട് അവിടെ തന്നെ EDC കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരോട് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഞങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓടൽ എന്ന് പറയുന്നൊരു വള്ളിയുണ്ട്, അതൊരു ഔഷധ ഗുണമുള്ളതാണ്. അതിന് കഴിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യമെങ്കിലും അതിൻ്റെ നീര് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് പാടെ ഇല്ലാണ്ട് തന്നെ ആവും. അത്രയും ഇതൊരു ശക്തിയുള്ളൊരു മരുന്ന്, ഔഷധ ഗുണമുള്ള മരുന്നാണിത്. ഇവിടുന്ന് യാതൊന്നും ഇങ്ങനെ നശിപ്പിച്ച് കളയാനോ യാതൊരു വിധത്തിലുള്ള ഇതോ ഉണ്ടാകുന്നില്ല. ഈ കാണുന്ന ഇത്രയും തെളിഞ്ഞു കാണുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ വരുന്നതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറച്ച് അകലെ വന്യമൃഗങ്ങളെ കാണാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്രയും അകലം ഈ റോഡിൻ്റെ സൈഡ് തെളിച്ചിരിക്കുന്നത്. ഓരോ സൈഡും 30 മീറ്ററാണ്, 20 മീറ്റർ അകലമുണ്ട്. പിന്നെ ഇവിടുന്ന് അത് 2 കിലോമീറ്റർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ഓഫ് റോഡാണ്. പിന്നെ 5 മീറ്ററേ ഉള്ളൂ റോഡിൻ്റെ 2 സൈഡും, 5 മീറ്ററേ ഉള്ളൂ. അങ്ങനെ നടന്നു പോകാനും പറ്റില്ല, കാരണം അത്രയും ഇതുള്ള കൂടിച്ചൊരു ഏരിയ അത്. അപ്പോൾ ആനയോ മറ്റ് വന്യമൃഗങ്ങളോ എന്തെങ്കിലും ഉണ്ടായി പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുകയും നമുക്ക് ഓടി മറിയാനുള്ളൊരു സമയം കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് അങ്ങനെ വാഹനത്തിലല്ലാതെ ആൾക്കാർ അങ്ങോട്ട് വിടാത്തത്. അതൊരു ലക്കിയാണ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ ഒന്നാമത് തിക്ക് ഫോറസ്റ്റാണ്, ഇത് സൈഡിലേക്ക് ഇതേ 10 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു വന്യമൃഗം അനങ്ങാണ്ട് നിന്നാൽ, ആന നിന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മറ്റുള്ള വനങ്ങൾ പോലെ അല്ല ഇത്. നമ്മൾ എന്തുകൊണ്ട് വയനാട് മുത്തങ്ങ പോലുള്ള വനങ്ങളല്ല ഇത്, ഇത് കാട് മഴക്കാടാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാം ഉണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെയൊക്കെ എത്തൊരു പ്രാവശ്യം ആന തന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫറോ മറ്റു ആൾക്കാരോ എന്തെങ്കിലും സെർച്ചിന് വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ആനയുടെ മുമ്പ് പെട്ടിട്ടുണ്ട്. ആനയെ കാണുന്ന തന്നെ നമ്മൾ എന്തെങ്കിലും മരത്തിന് മേലെ എങ്ങാനും ഹനുമാൻ കുരങ്ങോ അല്ലെങ്കിൽ സിംഹകാലം കുരങ്ങിനെ കണ്ടാൽ മേലോട്ട് നോക്കി നമ്മളത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് നോക്കുമ്പോൾ അന്നേരത്തായിരിക്കും ആന താഴെ ചിഹ്നം വിളിക്കുന്ന നമ്മൾ ശ്രദ്ധപ്പെടുക. എന്തോ

0: ഭാഗ്യത്തിനാ നമ്മളൊന്നും ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായി ആന അങ്ങനെ വാഹനം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടാനാവില്ല. അതാണ് ഹനുമാൻ കുരങ്ങ്, അതാണ് ഹനുമാൻ ആ കാണുന്ന കറുത്ത് കാണുന്നത്.
1: സിംഹ
0: ഉണ്ടാത്ത വെച്ചാൽ അത് ഈ കുരങ്ങിനെ പോലെ അല്ലാതെ കുറച്ചും കൂടി ആൾക്കാരായിട്ട് അത്ര ഇതില്ലാത്തതാണ്. ഓടിക്കളി ആൾക്കാരെ കാണുമ്പോൾ അതുപോലെ തന്നെ സിംഹാലും കുരങ്ങും അങ്ങനെ
1: തന്നെയാണ്.
0: ഈ സാധാ കുരങ്ങിനെ പോലെയല്ല, കുറച്ചും കൂടെ ശക്തിയും എല്ലാം ഉള്ള ഒരു കുരങ്ങ് തന്നെയാണ്. വന്യമൃഗങ്ങൾ കടുവയെ കണ്ടിട്ടുണ്ട്. ഇത് എത്രയും കാലം ഞാൻ ഇതാ വരുന്ന ആൾക്കാരോട് പകൽ സമയങ്ങളിൽ കടുവയോ പുലിയോ ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ കടുവയെ കാണാനുണ്ടായി. അന്ന് മുതൽ പിന്നെ ഞാൻ കടുവയെ പകൽ കാണില്ല എന്നുള്ള വാക്കി ഞാൻ നിർത്തി. കാരണം അത് തെറ്റാണെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായത്. കാരണം ഏത് സമയത്തും ഇറങ്ങും ഈ കാടിനകത്ത്, മൃഗത്തിന് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. രാവിലെ പാവലൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു കാടായത് ഇതിനകത്ത്. എത്ര വന്നാലും നമ്മൾ എത്രയോ ഇപ്പോൾ രണ്ട് വർഷമായി നടന്നിട്ടും നമുക്ക് ഈ കാടിലെ കൂടി ഇതിൽ എത്രയോ പ്രാവശ്യം ഇങ്ങനെ വാഹനം അല്ലാതെ തന്നെ നടന്നു പോകുന്നുണ്ട്. എത്രയോ 4-5 ട്രിപ്പ് ഇങ്ങനെ നടക്കും. എന്നാലും നമുക്ക് ആ ഒരു മടുപ്പ് തോന്നുന്നില്ല ഈ വനത്തിലെ കൂടി സഞ്ചരിക്കുമ്പോൾ. ഭയമുണ്ട്, കാരണം ഞാൻ മാത്രമല്ല നമ്മളെ കൂടെ വരുന്ന ആളെയും കൂടി നമുക്ക് സംരക്ഷിക്കേണ്ട അല്ലെ അവരെ ഇതാക്കേണ്ട ഒരു കടമ നമുക്കുണ്ടല്ലോ ഗൈഡായിട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ആനയോ മറ്റങ്ങനെ ഇത് നേരെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു 2 സെക്കൻഡെങ്കിലും നമ്മൾ നിൽക്കും, എന്നിട്ട് അവരോട് ഓടാൻ വേണ്ടി നിൽക്കും. എന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കടുവയെ കണ്ടു. നമ്മളിത് ഈ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കടുവയെ കാണുന്നു. അന്നേരത്തെ നമ്മൾ പെട്ടെന്നൊരു ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ നിന്നുപോയി. അപ്പോൾ നമ്മളെ പുറകിലുള്ളവർ ഓടി, ഞാനും എൻ്റെ കൂടെ വേറൊരാളും കൂടി അങ്ങനെ നിന്നു. ഇപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത്, എങ്ങനോട്ടാ ഇത് പോകുന്നത്, എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറേ ഒരു 10-15 മീറ്ററോളം ഇതങ്ങ് നടന്നു പോയിട്ട് ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങളിത് കണ്ടപ്പോൾ ഇതിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു, പക്ഷേ ഞങ്ങൾ ആ പേടി കൊണ്ട് ക്യാമറ മൊബൈലിലെടുത്തപ്പോൾ നമുക്ക് അതൊന്നും 2 ഫോട്ടോക്കും അത് നമ്മളെ ക്യാമറ പതിഞ്ഞില്ല. അപ്പോൾ വീഡിയോ കിട്ടിയില്ല നമുക്ക്, കാരണം വീഡിയോ പ്ലേ ചെയ്തില്ലായിരുന്നു. അപ്പം ആ പേടി കൊണ്ട് അത് മറന്നുപോയി സത്യത്തിൽ. അത്രയും ഒരു 2 മിനിറ്റ് കണ്ടു നമ്മളെ ചാടിയത്. നമ്മളെ ഇങ്ങനെ നോക്കി കുറച്ച് സമയം ഇതിങ്ങനെ നോക്കി ഞങ്ങളെ ആരാന്ന് അറിയാമായിരിക്കും, ഒറ്റക്കാണോ എന്താ അറിയാൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആ പൊതുവെ അങ്ങനെ തന്നെയാണ്, കടുവയും പുലിയൊക്കെ ആ രീതിയിൽ തന്നെയാണ്. ചെന്നായി ആയാലും ഈ ഒറ്റയ്ക്ക് ഒരാളുള്ളപ്പോഴാണ് കൂടുതലും അത് കൂട്ടത്തോടെ ആൾക്കാരുള്ളായിരിക്കുമ്പോൾ അത് നിൽക്കില്ല. ആനയ്ക്ക് പിന്നെ അതൊന്നുമില്ല, ആനയ്ക്ക് എത്ര ആളുണ്ടായാലും എങ്ങനെ ഉണ്ടായാലും ആനക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. എന്നിട്ട് ഇത് എടുത്ത ഒരൊറ്റ ചാട്ടത്തിന് അതാ റോഡിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്ന് ചാടിയിട്ട് അപ്പുറത്തേക്കൊരു 8-10 മീറ്റർ കുറയാണ്ട് ഒറ്റ നിന്ന് നിപ്പിളി ചാടിയിട്ട് അത്രയും അത് പോയിട്ട് കടന്നു. എന്നിട്ട് തന്നെ നമുക്ക് തോന്നി ഇത് ഓടിയിട്ടാകുമ്പോഴുള്ള ചാട്ടു നിന്ന് നിൽപ്പ് നിന്ന് ചാടിയ ചാട്ടത്തിൻ്റെയും ഒരു വ്യത്യാസം. ഓടിയിട്ടാകുമ്പോൾ അത്രയും തന്നെ ഒരു 10-20 മീറ്റർ എങ്കിലും അത് ചാടും.
2: ഇപ്പോൾ പലയിടത്തും കാണാൻ പറ്റാതെ പലതരം സസ്യങ്ങളും ജന്തുക്കളും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി വരുന്ന ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ? നിങ്ങളിതിനെപ്പറ്റി മുന്നേ പഠിച്ചിട്ടുണ്ടോ? അല്ലേ
0: ഇതിനെ പറ്റി അങ്ങനെ പക്ഷിയെക്കുറിച്ചൊന്നും അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അത്രയും അറിവില്ല. അതിനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്, അങ്ങനെ വരുന്ന ആൾക്കാർ, കുട്ടികളൊക്കെ ഇവിടെ ക്യാമ്പിന് വരുന്ന സമയത്ത് സ്കൂൾ കുട്ടികളും ഇതാ കോളേജിൽ നിന്നാകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, പിന്നെ അല്ലാതെ തന്നെ ഈ പക്ഷി നിരീക്ഷണം മറ്റും മൃഗങ്ങളുടെ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർ ക്ലാസ് എടുക്കും. ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ വരുന്ന അടുത്തുണ്ട് അതിൻ്റെ പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ള അറിയുന്ന ആൾക്കാരുണ്ട്, ക്ലാസ് എടുക്കുന്ന ആളുണ്ട്. സ്കൂളിലോട്ട് പോയിട്ടും കോളേജിൽ പോയിട്ടൊക്കെ ക്ലാസ് എടുക്കുന്ന ആൾ ഇതിനകത്തുണ്ട്. ഇവിടെ നമ്മൾ 6 ആൾക്കാരുള്ളൂ ഇവിടെ, ഇത് വളയഞ്ചാൽ. പിന്നെ ഉള്ളത് സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകണം എൻ്റെ ഉള്ളിലെ കൂടെ. 10 കിലോമീറ്റർ പോയാൽ അവിടെ 10-27 ആൾക്കാരുണ്ട് സ്റ്റാഫായിട്ട്. അത് സ്റ്റേഷൻ, ഇതതിൻ്റെ ബാക്കി ഇങ്ങനെ ടൂറിസ്റ്റ് ഫോറസ്റ്റിൻ്റെ ആൾക്കാർക്ക് വരാനും ബന്ധപ്പെടാനും ഏറ്റവും കൂടുതൽ അടുത്ത സ്ഥലം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങോട്ട് പ്രത്യേക ആച്ചർമാരൊക്കെ ഉണ്ട്. ആച്ചർമാർ കൊണ്ടുപോകും ഇവിടെ വന്ന്. അവർ ആളുടെ ഒന്നോ രണ്ടോ ദിവസം, രണ്ടോ മൂന്നോ ദിവസമൊക്കെ അവരങ്ങനെ ആളുടെ ആയാലുണ്ട്. നിരീക്ഷകർ എല്ലാത്തിനും, എലിഫൻ്റ് ആയാലും ടൈഗറിൻ്റെ ആയാലും പിന്നെ പുലിയുടെ ആയാലും എല്ലാത്തിൻ്റെ ആയാലും അങ്ങനെ നിരീക്ഷണത്തിന് ആൾക്കാർ വരുന്ന മാസം മുതൽ തുടങ്ങും. പകുതി തൊട്ട് അതിൻ്റെ ഒരു ഗവേഷണത്തിൽ വരുന്ന ഇതിനെ പഠിക്കാൻ വരും, സെർച്ചിന് വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ അതിനുള്ള സൗകര്യം ഉണ്ട്, ഡോർമെറ്ററി ഉണ്ട്, മറ്റു റൂംസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അവർ നേരത്തെ ബുക്കിംഗ് ആക്കിയിട്ടുണ്ടാവും, ഇപ്പം തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ടാവും, ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ആക്കി
3: ചെയ്തിട്ടുണ്ടാവും.
2: ആരളം മേഖലയെക്കുറിച്ചുള്ള ടൂറിസ്റ്റ് ഗൈഡ് കുഞ്ഞിരാമേട്ടൻ്റെ അനുഭവങ്ങൾ അടുത്ത ദിവസം ജനകീയത്തിൽ തുടർന്ന് കേൾക്കും.

0: ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാനസിയുടെ മഞ്ഞിലെ പക്ഷി എന്ന കഥാസമാഹാരത്തിലെ മുരളീധരൻ നായരുടെ ഒരു ദിവസം എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു യാഗേഷ് ഇളയാവൂർ.
3: മുരളീധരൻ നായർ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ 9 മണിക്ക് ഓഫീസിലേക്ക് പോകാനൊരുങ്ങി. അമ്മയുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ നമസ്കരിച്ചു തിരിഞ്ഞപ്പോഴാണ് ജലദോഷമുള്ള മൂക്ക് ഒന്നുകൂടി വലിച്ചു കയറ്റി ചോറ്റുപാത്രം സഞ്ചിയിലാക്കി ഭാര്യ അയാളെ ഏൽപ്പിച്ചത്. തൻ്റെ മുഖത്തു നോക്കാൻ കൂട്ടാക്കാതെ അകത്ത് കരയുന്ന കുട്ടിയെ ശ്രദ്ധിക്കാതെ ഒരു കുറ്റി കണക്കെ നിന്ന ഭാര്യയെ അവഗണിച്ച് മുരളീധരൻ നായർ അകത്തേക്ക് പോയി. അച്ഛൻ വേഗം വരാം, കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുരളീധരൻ നായർ പറഞ്ഞു. വരുമ്പോൾ പമ്പരം കൊണ്ടുവരാം. ഓ, ഒരു ഉത്തരവാദിത്വം, പുറത്തുനിന്ന് മുരളീധരൻ നായരുടെ ഭാര്യ ചീറി. ഒരു ദിവസം ഓഫീസിൽ ചെന്ന് പേനയുന്തിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. പിന്നെ എൻ്റെ മൂക്കൊലിക്കുന്നു, തല വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യ. മകൾക്കാണെങ്കിൽ തന്തയുടെ വാശിയാണ്. ആപ്പീസിനോടുള്ള ഉത്തരവാദിത്തത്തിനേക്കാൾ കുറവാണോ നിങ്ങൾക്കെന്നോട്? 4 നേരവും നിങ്ങൾ കുമ്പിട്ടു തൊഴുന്ന ഈ ദൈവം അങ്ങനെ നിങ്ങളോട് പറഞ്ഞു? ഓഫീസ് സംബന്ധമായ കടലാസുകളും കുടയും കയ്യിലെടുത്ത് പുറത്തേക്കുള്ള വാതിൽക്കൽ മുരളീധരൻ നായർ തിരിഞ്ഞു നിന്നു. അമ്മിണി, അയാൾ പറഞ്ഞു, എനിക്കിന്ന് പോകേണ്ട അത്യാവശ്യം ഉള്ളതിനാലാണ് ഞാൻ പോകുന്നത്. അതും നിങ്ങളോടുള്ള ഉത്തരവാദിത്വവും കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ കഴിയുന്നതും വേഗം വരാം. പുറത്തെ വെയിൽ റോഡിന് മുകളിൽ എത്തിയിരിക്കുന്നത് കണ്ട് മുരളീധരൻ നായരുടെ മുഖം മങ്ങി. ഇനി രാമസ്വാമിയുടെ മുമ്പിൽ ചെന്ന് വേണം മസ്റ്ററിൽ ഒപ്പിടാൻ. രാമസ്വാമി ഒരു ചിരി ചിരിക്കും. ചുമതലകളെക്കുറിച്ചു പറഞ്ഞു തരേണ്ട പ്രായമല്ലല്ലോ നമുക്കൊക്കെ. മസ്റ്റർ മുന്നിലേക്ക് നീക്കിവെച്ചു രാമസ്വാമി പറയും, എന്തെങ്കിലും തക്ക കാരണം കാണും. ആഫീസിൽ വൈകിയെത്തുന്നതോ തൻ്റെ ചുമതലകളെക്കുറിച്ച് പറയാൻ ആർക്കെങ്കിലും ഇടം കൊടുക്കുന്നതോ അത്തരം ചിരികളോ ഒന്നും മുരളീധരൻ നായർക്കിഷ്ടമായിരുന്നില്ല. ആ ചിരി തെളിയുമ്പോഴൊക്കെ മുരളീധരൻ നായർക്ക് അമ്മയെ ഓർമ്മ വരും. നന്നായി ജീവിക്ക്, അമ്മയെ ഉദ്ധരിച്ച് മുരളീധരൻ നായർ പറയാറുണ്ട്. അതേ നമ്മളൊക്കെ ചെയ്യേണ്ടു. ആർക്ക് നന്നായി? അമ്മിണി ചോദിച്ചു. ഇരുന്നിടത്തു നിന്നും തട്ടിത്തെറിപ്പിക്കും പോലെയുള്ള ആ ചോദ്യം മുരളീധരൻ നായരെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. അതൊന്നമർന്നപ്പോഴാണ് അമ്മിണി ചോദിച്ചാൽ ഇനി ആ വാക്കിനെന്തർത്ഥം പറയുമെന്ന് മുരളീധരൻ നായർ ആലോചിച്ചത്. പക്ഷേ അമ്മിണി ചോദിച്ചില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്വഭാവം അമ്മിണിയെപ്പോലെ മുരളീധരൻ നായർക്കും പൊതുവെ കുറവായിരുന്നു. അമ്മ ഒരിക്കലും തനിക്ക് വിരോധമായി പ്രവർത്തിക്കാതിരുന്നതിനാൽ അതിൻ്റെ ആവശ്യം മുരളീധരൻ നായർക്ക് അനുഭവപ്പെട്ടിരുന്നതേയില്ല. ആകെ ഒരിക്കൽ ദേഷ്യവും സങ്കടവും തോന്നിയത് അടുത്തിരുന്ന കുട്ടിയുടെ പേന കട്ടു എന്ന കുറ്റത്തിന് ഹെഡ്മാസ്റ്റർ തല്ലിയപ്പോഴാണ്. വല്ലാതെ വേദനിച്ചോ? അമ്മ തുടയിൽ തടവി ചേർത്തിരുത്തി ചോദിച്ചു. എന്തിനാ പേന കട്ടത്? ഞാൻ കട്ടില്ല, മുരളീധരൻ നായർ പറഞ്ഞു. പിന്നെ എന്തേ മാഷ്കങ്ങനെ തോന്നാൻ? അത് അന്നു മുതൽ മുരളീധരൻ നായരെയും

കുഴക്കിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ദേഷ്യമാണോ ജാള്യതയാണോ തോന്നേണ്ടത് എന്ന പരിഭ്രമത്തിനിടയിൽ മുരളീധരൻ നായർ പറഞ്ഞു, അറിയില്ല. എന്നിട്ട് അമ്മ ചോദിച്ചു, കുട്ടി മാഷോട് പറഞ്ഞോ? ഒരു കാരണത്തിൻ്റെ പിൻബലമില്ലാതിരുന്നതിനാൽ പറയപ്പെടാതിരുന്ന ആ ഉത്തരവും വലിച്ചിഴച്ച് ഇത്രത്തോളം എത്തിയ മുരളീധരൻ നായരുടെ മനസ്സിൽ ആ ചോദ്യം അമ്മയുടെ ചിതക്ക് തീ കൊളുത്തുമ്പോൾ ഒരു അപ്രസക്തിയുടെ അരിശത്തിൻ്റെ ചുവയോടെ തികട്ടി. പിന്നെ ചിലപ്പോഴൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഊണ് കഴിക്കുമ്പോൾ എല്ലാം കയ്യിൽ തിരിപ്പിടിച്ചു കൊണ്ടു നടക്കുന്ന ഒരു കുപ്പിക്കഷ്ണം പോലെ അതു മനസ്സിൽ കോറി. നേരം വൈകിയ കാരണം വണ്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. രാമസ്വാമി ചിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അര ദിവസത്തെ ലീവ് എഴുതി കൊടുക്കണം, മുരളീധരൻ നായർ തന്നോട് തന്നെ പറഞ്ഞു. ചുമതലകൾ വഴികാട്ടികളാണ് എന്നാണ് രാമസ്വാമി പറയാറ്. തൻ്റെ അടുത്തിരുന്ന 15-കാരൻ വണ്ടിയിൽ ഇരുന്നതോടെ സ്വന്തം കയ്യിലുള്ള നോട്ടുപുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങിയിരുന്നു. അയാളുടെ ഏകാഗ്രത തടസ്സപ്പെടുത്താതെ വിധം മുരളീധരൻ നായർ ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു, കഴിയുന്നതും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ഗുണം അവനവനു തന്നെയാണ്. അമ്മ പറയും, കിടന്നാൽ ഉറക്കം വരും. പൊടുന്നനെ ഭാര്യയുടെ ജലദോഷം വന്ന് വീർത്ത മുഖം മുരളീധരൻ നായരുടെ മനസ്സിൽ തെളിഞ്ഞു. തനിക്കാണ് ഈ ജലദോഷമെങ്കിൽ ഇന്ന് ഓഫീസിൽ വരുമായിരുന്നു. തനിക്ക് ഓഫീസിലെ അത്യാവശ്യ കാര്യം വേണമെങ്കിൽ മാറ്റിവെക്കാമായിരുന്നില്ലേ എന്ന ചിന്ത മുരളീധരൻ നായരെ ആകെ പരിഭ്രമിപ്പിച്ചു. ചെറിയ ചോദ്യങ്ങളാണ് ആകെ കുഴക്കുന്നത്. ആൾക്കാരുമായി സംസാരിച്ചിരിക്കുമ്പോഴും അവരെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും മുരളീധരൻ നായർ ആലോചിക്കുന്നത് അയാൾ ആ വാചകം പറയുമ്പോൾ എന്തിനു ചിരി വന്നോ എന്നോ, വഴിയിലെ പിച്ചക്കാരൻ കുട്ടിക്ക് 10 പൈസയെങ്കിലും കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെയാവും. അതൊരു ചീത്തശീലമായി മാറുന്നതും അയാൾ അറിഞ്ഞിരുന്നു. തന്മൂലം സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അത്ര നേരവും എന്തിനെപ്പറ്റിയാണ് പറഞ്ഞിരുന്നതെന്ന് മുരളീധരൻ നായർ മറന്നുപോകും. ഇത് വിരുന്നുകാർക്കും സുഹൃത്തുക്കൾക്കും വല്ലാതെ മടുപ്പും അസൗകര്യവും ഉണ്ടാക്കി. വല്ലാതെ ജാള്യതയോടെ പക്ഷേ സംസാരം തുടങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ പിച്ചക്കാരൻ കുട്ടിയും ധർമ്മപുത്രരും അമ്മണിയുടെ ജലദോഷവും ഒക്കെ ഒരു പുറ്റുപോലെ നിറയും. അവയ്ക്ക് മീതെ ഒരു കാര്യവുമില്ലാതെ ചലിക്കുന്ന ചോദ്യങ്ങൾ കുമിഞ്ഞു. അങ്ങനെ പുഴുക്കൾ മൂടിയ ചപ്പുകൂന പോലെയായി അയാളുടെ മനസ്സ്. കുട്ടി, ഒന്നെഴുന്നേൽക്ക്. 2 മാന്യന്മാരാണ് മുരളീധരൻ നായരുടെ തൊട്ടുമുന്നിൽ നിന്നിരുന്നത്. 15-കാരൻ നോട്ടുപുസ്തകത്തിൽ നിന്നും മുഖമുയർത്തി നോക്കി. ഒന്നെഴുന്നേൽക്കൂ. എന്തിനാ? കുട്ടി ചോദിച്ചു. അത് ശരി, ഒരാൾ പറഞ്ഞു. 1 മിനിറ്റ് ഒന്നെഴുന്നേൽക്കൂ. എല്ലാവരുടെ മുഖത്തും മാറി മാറി നോക്കി കുട്ടി മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു. പെട്ടെന്നാണ് മാന്യരിൽ ഒരാൾ ആ സ്ഥലത്ത് കയറിയിരുന്നത്. അതാ, അവിടെ അകലെ വെയിൽ തട്ടുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു, അവിടെ ഇരുന്നോളൂ. മുരളീധരൻ നായർ തൻ്റെ അടുത്ത് സ്ഥലം പിടിച്ച ആളുടെ മേലിൽ തട്ടാതിരിക്കാൻ ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു. എന്നിട്ട് ചുറ്റുമുള്ള എല്ലാവരെയും നോക്കി. അവരൊക്കെ ചെറുപ്പക്കാരനെയും മറ്റു 2 പേരെയും ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്. വേണ്ട, ചെറുപ്പക്കാരൻ പറഞ്ഞു, അവിടെ നിങ്ങളിരുന്നോളൂ. അതിനു മറുപടി പറയാതെ 2 ആൾക്കാരും സ്വന്തം വർത്തമാനങ്ങളിൽ മുഴുകുകയാണ്. ചെറുപ്പക്കാരൻ്റെ മുഖം ചുവന്നു. അതുവരെയും നിവർത്തി പിടിച്ചിരുന്ന നോട്ടുപുസ്തകം അയാൾ ശബ്ദത്തോടെ അടച്ചു. എന്നിട്ട് തൻ്റെ സ്ഥലത്ത് കയറിയിരുന്ന ആളുടെ കയ്യിൽ തോണ്ടി ഗൗരവത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. കണ്ണട നേരെ വെച്ച് ചെറുപ്പക്കാരൻ്റെ നേരെ അയാൾ ഇമവെട്ടാതെ നോക്കി. അകലെ വെയിൽ വീണ സീറ്റിലേക്ക് അയാൾ വീണ്ടും ചൂണ്ടി. അവിടെ, അയാൾ പറഞ്ഞു. നിങ്ങളെൻ്റെ സ്ഥലത്തു നിന്നും എഴുന്നേൽക്കൂ. ചെറുപ്പക്കാരൻ്റെ ശബ്ദത്തിൽ അത്ര കടുപ്പം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ലെങ്കിലോ, എല്ലാവരുടെ മുഖത്തുകൂടെയും ഒന്ന് കണ്ണോടിച്ച് ഒരു ചെറു ചിരിയോടെ അയാൾ ചോദിച്ചു. മുട്ട പൊട്ടി പുറത്തു വന്നിട്ടില്ല. അപ്പോഴേക്കും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ചെറുപ്പക്കാരനോട് തൻ്റെ സ്ഥലത്തിരുന്നോളൂ എന്ന് പറയണോ

മുരളീധരൻ നായർ ആലോചിച്ചു. കാര്യങ്ങൾ അതാത് ആൾക്കാർ തമ്മിൽ തീർക്കട്ടെ എന്ന ഭാവത്തിൽ. പക്ഷേ എല്ലാവരും പുറത്തേക്കും സ്വന്തം പുസ്തകങ്ങളിലേക്കും ഒക്കെ നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അനാവശ്യമായ ഇടപെടൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയേക്കുമോ എന്നയാൾ പേടിച്ചു. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് മുരളീധരൻ നായർ വല്ലാതെ അത്ഭുതപ്പെട്ടു. ചെറുപ്പക്കാരൻ്റെ മുഖം ചെവിത്തട്ടുകൾ വരെ ചുവന്നു. വികാരം കൊണ്ട് അവിടവിടെ മുറിയുന്ന ശബ്ദത്തിൽ തന്നോട് ചെയ്ത മര്യാദകേടിനെപ്പറ്റി അയാൾ പറയാൻ ശ്രമിച്ചു. നിങ്ങൾ എന്നോടാണ് അന്യായം ചെയ്തത്, അയാൾ പറഞ്ഞു. ഒരു വടിക്കു കീഴിൽ പിടയുന്ന പാമ്പുകളെന്ന പോലെ അന്യായം എന്ന വാക്കിന് കീഴേ നിർത്തി മുരളീധരൻ നായർ അവരെ രണ്ടുപേരെയും നോക്കി. അവർ ചിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വാ, ഒരാൾ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു തരാം. ഇരുന്നിടത്തു നിന്നും മുരളീധരൻ നായർ ഒന്നനങ്ങി. എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇത്ര ചെറിയ കാര്യങ്ങൾ എന്ന ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്തും. ഇത്ര പോന്നിട്ടും തൻ്റെ നിയന്ത്രണമില്ലായ്മയിൽ പെട്ടെന്ന് മുരളീധരൻ നായർക്ക് ജാളിത തോന്നി. അത് മറയ്ക്കാൻ മുരളീധരൻ നായർ ധൃതിയിൽ അവരോടൊക്കെ ഒപ്പം പുറത്തേക്ക് തന്നെ നോക്കി. അപ്പോഴായിരിക്കണം ചെറുപ്പക്കാരൻ സ്വന്തം സ്ഥലത്തിരുന്ന ആളുടെ മടിയിൽ കയറിയിരുന്നത്. പ്രതീക്ഷിച്ച പോലെ അയാൾ ചെറുപ്പക്കാരനെ ആഞ്ഞു തള്ളി. മുരളീധരൻ നായരുടെ കാൽക്കൽ ഒരു ചെറിയ ശബ്ദത്തോടെ ചെറുപ്പക്കാരൻ കമിഴ്ന്നു വീണു. കയ്യിൽ നിന്നും തെറിച്ച നോട്ട് പുസ്തകം കുറച്ചകലെ ആൾക്കാരുടെ കാൽക്കൽ തുറന്നുവിടുന്നു. ഏതാണ്ട് ഇതേ നേരത്താണ് വണ്ടി സ്റ്റേഷനിൽ നിന്നതും. എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരന് മുകളിലൂടെ ആൾക്കാർ ഇറങ്ങാൻ ധൃതി കൂട്ടി. 2 മിനിറ്റാണ് വണ്ടി സ്റ്റേഷനിൽ നിൽക്കുക. നിരവധി കാലുകൾക്കിടയിലൂടെ വീണുകിടക്കുന്ന കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഹെഡ്മാസ്റ്ററുടെ മുന്നിൽ തല്ലും പ്രതീക്ഷിച്ച് ചുവട്ടിലേക്ക് നോക്കി നിന്ന സ്വന്തം മുഖമാണ് മുരളീധരൻ നായർക്ക് ഓർമ്മ വന്നത്. ധൃതിയിൽ ഒരു തെറ്റുതിരുത്തലിൻ്റെ ഭവ്യതയോടെ ചെരുപ്പുകൾക്കും ഷൂസുകൾക്കുമിടയിൽ അകലെ കിടന്ന പുസ്തകം ഊളിയെടുത്തിട്ട് അയാൾ ചെറുപ്പക്കാരന് നീട്ടി. കുട്ടി അയാളുടെ കയ്യിൽ നിന്നും പുസ്തകം തട്ടിപ്പറിക്കും പോലെയാണ് വാങ്ങിയത്. ഒരു ശരിക്ക് വിധേയനായതുപോലെ മുരളീധരൻ നായർക്ക് സന്തോഷം തോന്നി. അതുതന്നെ എന്ന് ചെറുപ്പക്കാരനോട് പറയണമെന്ന് പോലും തോന്നിയതാണ്. വണ്ടിക്കകത്തേക്ക് അലയടിച്ച തിരക്കിൽ പക്ഷേ എല്ലാം മുങ്ങി മറിഞ്ഞു. ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മുതിർന്ന ആ രണ്ടുപേരുടെ നേരെ തിരിയുന്നതും അവർ കുട്ടിയുടെ തല ട്രെയിനിൻ്റെ ഭിത്തിയോട് ചേർത്ത് വെച്ചടിക്കുന്നതും ആണ് മുരളീധരൻ നായർ പിന്നെ കണ്ടത്. കുട്ടിയുടെ മുഖം ചോരയിൽ ഉറഞ്ഞു. വണ്ടി വിടാൻ ഇനി 2-3 സെക്കൻഡ് കൂടിയേ ഉണ്ടാവൂ എന്നാലോചിക്കുമ്പോൾ വിസിലിൻ്റെ ശബ്ദം ഒരു നിലവിളി പോലെ മുരളീധരൻ നായരുടെ കാതിലെത്തി. ഭാര്യയുടെ ജലദോഷമുള്ള മുഖം, രാമസ്വാമി, അമ്മ, എല്ലാവരും കൂടി പടപടയെന്ന് മുരളീധരൻ നായരുടെ മനസ്സിലേക്ക് ഒരു ഭയങ്കര ശബ്ദത്തോടെ തട്ടിമറിഞ്ഞു വീണു. ഒരു നേർത്ത നിലവിളിയോടെ അയാൾ ഇളകിത്തുടങ്ങിയിരുന്ന വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. അമ്മേ, തന്നെ പിന്നിലാക്കി പായുന്ന വണ്ടിയെ നോക്കി പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കെ മുരളീധരൻ നായർ പറഞ്ഞു. അമ്മ പറയും ചെറുപ്പക്കാരന് അവർ കാണിച്ചു കൊടുത്ത സീറ്റിൽ ഇരിക്കാമായിരുന്നു എന്ന്. അത് അവർക്കും ആവാമായിരുന്നു. നിറഞ്ഞ വെയിലിനു കീഴിൽ തൻ്റെ ഇരുഭാഗങ്ങളിലും ചാട്ടവാറുകൾ പോലെ പുളഞ്ഞ റെയിൽപാളങ്ങളെ നോക്കി മുരളീധരൻ നായർ പിന്നെ നടന്നു. എന്നിട്ട് മുരളി വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. ഊൺപാത്രം ശബ്ദത്തിലടച്ച് കസേര തട്ടിമാറ്റി എഴുന്നേറ്റ് ഓഫീസിൽ ഗീത പറയും. എന്തു പറയാൻ? അമ്മയാണെങ്കിൽ എന്തുത്തരം പറയും? ഗീതയെ അമ്മയ്ക്കറിയില്ല. തീനാളങ്ങളുടെ അറ്റങ്ങളിൽ ആയുന്ന ചുവപ്പ് നിറവും മുഖത്തേന്തി അവൾ ഹേ മുരളി എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂൾ മുറ്റത്ത് സർവസമക്ഷം തല്ലേറ്റുവാങ്ങാൻ അനങ്ങാതെ നിന്ന കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നാറ്. അവിടെ നിന്ന് ഞാൻ വളർന്നിട്ടേയില്ല എന്നും പൂച്ച എലിയെ പിടിക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെ നിൽക്കും എന്നാണ് രവീന്ദ്രൻ ചോദിച്ചത്. അമ്മ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ചെറിയ ചോദ്യങ്ങൾ എല്ലാവരുടെ വായിലും നിറച്ചു വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വല്ലാതെ വയറു നിറഞ്ഞവൻ്റെ ഏമ്പേക്കം പോലെ അപശബ്ദത്തോടെയാണ് അതൊക്കെ ക്ഷണത്തിൽ പുറത്തു ചാടുന്നത്. ചെള്ളി

0: രോമങ്ങളെപ്പോലെ തൊട്ടടുത്താകുമ്പോൾ വിഷമം ഏറുകയാണെന്ന് അമ്മയോട് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനത് പറയുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. ഗീത ചിരിക്കുകയാണ് ചെയ്യുക. ഭാര്യയുടെ ജലദോഷത്താൽ നമുക്ക് ലീവെടുക്കാമോ? എടുക്കുമോ? എനിക്ക് കുളിക്കാൻ അമ്മ നിറച്ചിട്ട കുട്ടകത്തിലെ വെള്ളത്തിൽ വീണ പൂറയെ രക്ഷിക്കണോ കൊല്ലണോ എന്നാലോചിച്ച് നിൽക്കുമ്പോൾ അത് മുങ്ങിച്ചത്തു. കണ്ണ് പൊത്തിയിട്ടെന്താ കാര്യം? ഗീതയുടെ മുഖം എൻ്റെ കൈക്കും കണ്ണുകൾക്കും ഇടയിലെവിടെയോ ആണ്. ഇപ്പോൾ മുരളീധരൻ നായർ റെയിലിനു സമാന്തരമായി പോകുന്ന റോഡിലൂടെ ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു. ഊണ് കഴിക്കുമ്പോൾ ഇന്ന് ഇക്കഥ ഗീതയോട് പറയേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു. അപ്പോഴാണ് രണ്ട് പോലീസുകാർക്കൊപ്പം സ്ട്രെച്ചറിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരവുമായി രണ്ടു പേർ റോഡിലേക്ക് കയറി വന്നത്. വണ്ടിയിൽ നിന്ന് വീണുപോയ ആ ശരീരത്തിൻ്റെ സാധ്യത മുരളീധരൻ നായർ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് അതാരാണെന്ന് മുരളീധരൻ നായർക്ക് ആലോചിക്കേണ്ടി വന്നില്ല. റോഡിൽ കൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പ്രതിജ്ഞ നിറവേറ്റുന്നത് പോലെ അയാൾ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് എത്തി നോക്കി. ഈ ആളെ താൻ അറിയുമോ? പോലീസുകാരൻ ചോദിച്ചു. തീരെ പ്രതീക്ഷിക്കാതെ ആ ചോദ്യം കേട്ട് മുരളീധരൻ നായർ ഞെട്ടി. അപ്പോൾ ആ പോലീസുകാരനെ തുറച്ചു നോക്കി. ചോദ്യങ്ങൾ എപ്പോഴും തനിക്കു നേരെ വരുന്നതെന്താണ്? ആവർത്തിക്കപ്പെടുന്ന ആ ചോദ്യത്തിൻ്റെ അസംബന്ധത്തിനും അപ്രസക്തിക്കും നടുവിൽ നിന്ന് ആ കിടക്കുന്നതാണോ അവിടെ നിൽക്കുന്നതാണോ താനെന്ന് മുരളീധരൻ നായർ ആലോചിച്ചു. അവസാനം ഗീത പറഞ്ഞു, ഇല്ല, ഞാൻ ശരിയാണ് പറഞ്ഞത്. ചോറ്റുപാത്രം ശബ്ദത്തിലടയ്ക്കുമ്പോൾ മുരളീധരൻ നായർ ഗഞ്ചി. ഞാൻ ആ ചെറുപ്പക്കാരനെ ഒട്ടും ദ്രോഹിച്ചില്ല. അതെ, ഗീത പറഞ്ഞു. മുരളി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാവരെയും പോലെ. രവീന്ദ്രൻ ചിരിച്ചു. എല്ലാവർക്കും ദൈവങ്ങളെയാണ് വേണ്ടത്. ഒരു നിമിഷം കൊണ്ട് വിരൽ ഞൊടിച്ച് ശത്രുക്കളെ നിർവീര്യമാക്കുന്ന ദൈവമല്ല ഞാനെന്ന് എന്താ ഗീതയ്ക്ക് മനസ്സിലാവാത്തത്? ശരിക്കും മുരളി, ഗീത പറഞ്ഞു, ദൈവമാണെങ്കിൽ ഒരുത്തനെ വണ്ടിയിൽ നിന്ന് തള്ളിയിടുമ്പോൾ അത് തടയുകയും നമുക്ക് കൂട്ടത്തിൽ വീഴാതിരിക്കുകയും ചെയ്യാമായിരുന്നു. വൈകുന്നേരം ഡിസ്പെൻസറിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ മുരളീധരൻ നായർക്ക് എന്തെന്നില്ലാതെ ആശ്വാസം തോന്നി. അങ്ങനെ ഒരു ദിവസം അവസാനിക്കുന്നു. വണ്ടിയിലെ കഥ അറിഞ്ഞ കാരണം അര ദിവസത്തെ ലീവ് എഴുതേണ്ടെന്ന് രാമസ്വാമി പറഞ്ഞിരുന്നു. തുറന്ന വാതിലിലൂടെ സന്ധ്യയിലെ ഇരുട്ട് അകത്തേക്ക് കിനിയാൻ തുടങ്ങിയത് മുരളീധരൻ നായർ കണ്ടു. മരുന്ന് വാതിക്കൽ നിന്നിരുന്ന ഭാര്യയുടെ കയ്യിലേൽപ്പിച്ച് കാലും മുഖവും കഴുകി അയാൾ വിളക്ക് കൊളുത്തി. ദൈവമേ, മനസ്സുറയ്ക്കുന്നതിനു മുമ്പേ പറഞ്ഞു ശീലിച്ച ആ ശീലിൽ മുരളീധരൻ നായർ വിളിച്ചു. ചുമതലകൾ നിറവേറ്റി നേരാം, മാർഗം കാണിച്ചു തരണേ. ഓ എന്ന് ആരെങ്കിലും പറഞ്ഞു എന്ന് ഇത്രയും കാലത്തെപ്പോലെ അന്നും മുരളീധരൻ നായർ ചോദിച്ചില്ല. ചോദ്യങ്ങൾ വല്ലാതെ കൂടുന്നു. മുങ്ങിച്ചാവാൻ അനുവദിച്ച കൂറ മുതൽ പകരം ചോദിക്കലിൻ്റെ പരിവേഷത്തോടെ ഗ്രാമമധ്യത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട വെട്ടിയ തലയും നാസ്വാദ്വാരങ്ങൾ അടിച്ചുകൊന്ന ആടിൻ്റെ അകിടിൽ നിന്ന് വേദോചാരണങ്ങൾക്കൊപ്പം ചുരന്ന മഴയും കുരിശിൻ്റെ മുകളിലൂടെ ചീറിപ്പോകുന്ന മിസൈലുകളും ഒക്കെ വളക്കൂനയിലെ കൃമികളെപ്പോലെ മനസ്സിൽ പുളയ്ക്കുകയാണ്. ഇനി പറഞ്ഞാൽ തന്നെ അത് അമ്മയുടെ ചില്ലിട്ട ഫോട്ടോയോ ദൈവമോ അതോ ഗീതയോ എന്ന ശങ്ക ബാക്കിയാവും. മുരളീധരൻ നായർ നിലവിള കൂതിക്കെടുത്തി അടുത്തുണ്ടായിരുന്ന ചാരുകസേരയിൽ ഒരു ദിവസം മുഴുവൻ സമ്പാദിച്ച തളർച്ചയോടെ മലർന്നുകിടന്നു. അതോടെ നിലവിളക്കിൻ്റെയും അയാളുടെ ചുറ്റുമുണ്ടായിരുന്ന ഇരുട്ട് സമാധാനം പോലെ പതുക്കെ മുരളീധരൻ നായരെ മൂടി.
1: ഇപ്പോൾ കേട്ടത് മാനസിയുടെ മഞ്ഞിലെ പക്ഷി എന്ന കഥാസമാഹാരത്തിലെ മുരളീധരൻ നായരുടെ ഒരു ദിവസം എന്ന കഥ. അവതരിപ്പിച്ചത് യാഗേഷ് എളയാവൂർ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായന

0: ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന വസന്തം.
1: ഒരു പാട്ട് പിന്നെയും

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വായനശാല. ഇതിൽ എം മുകുന്ദന്റെ മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന കഥ അവലോകനം ചെയ്യുന്നു ശിവന്യ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ലഘുപ്രഭാഷണം, അവതരണം ഉഷാ പ്രദീപ് വിളമന. 9:30 സംഗീത നിശ, 10:00 മധുരഗീതങ്ങൾ, 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ ONV യുടെ കോതമ്പുമണികൾ എന്ന കവിത, ആലപിക്കുന്നു സികല ജിജേഷ് ചിറ്റാരിപ്പറമ്പ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ജനകീയം. ഇതിൽ ആറളം വന്യജീവി സങ്കേതത്തിലെ ടൂറിസ്റ്റ് ഗൈഡായ ശ്രീ കുഞ്ഞിരാമേട്ടൻ സംസാരിച്ചതിന്റെ 2 ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനാവസന്തം, 8:00 സ്മൃതിഗീതങ്ങൾ, 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, 9:15 ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 വായനശാല, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 വായനാവസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
4: ആദൌ മുഖ്യ വാർത്താഹ. സർവോച്ച ന്യായാലയേന ഉക്തം യത് നാഗരികതാ നിർണയഃ ഉതവാ വിദേശിത്വ ഘോഷണ നിഷ്പക്ഷയാ വിധിസമ്മതയാ യുക്തിയുതയാ ച പ്രക്രിയയാ ഇവ ഭവേത്. സമമേവ ന്യായാലയേന സപ്തവിംശതി യാചികാകർത്തൃണാം വിദേശിത്വം സമർത്ഥനയുതഃ ഗുവാഹാട്ടി ഉച്ചന്യായാലയസ്യ നിർണയഃ അപി നിരസ്തഃ. സർവോച്ച ന്യായാലയേന അയോധ്യായാഃ രാമജന്മഭൂമി മന്ദിരസ്യ ദാനവിഷയെ ആരോപിത ദുരുപയോഗസ്യ അന്വേഷണരതായ വിശേഷാന്വേഷണദലായ അന്വേഷണവിഷയെ പ്രതിവേദനം ഉപസ്ഥാപയിതും നിർദ്ദേശഃ പ്രദത്തഃ. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ തമിഴ്നാടു രാജ്യേ അമോനിയ ഗ്യാസ് സ്രാവേന പ്രഭാവിതാനാം ഝാർഖണ്ഡ് രാജ്യസ്യ ശ്രമികാണാം പ്രകരണസ്യ സംജ്ഞാനം ഗൃഹീതവതി തഥാ ച ശീഘ്ര കാര്യ സമ്പാദനായ നിർദ്ദേശാൻ പ്രദത്തവതി. ഭാരത ജാപാന ദേശയോഃ മധ്യേ അദ്യ പ്രചലിതെ പ്രാദേശിക വൈശ്വിക സുരക്ഷാ പരിദൃശ്യേ വ്യാപക വിമർശഃ അഭവത്. അപി ച ടെന്നിസ് ക്രീഡായാം ഇറ്റലി ദേശസ്യ യാനിക് സിനർ ഇത്യേഷഃ ജർമ്മനി ദേശസ്യ അലക്സാണ്ടർ ജവേരേവ് ഇത്യമും പരാജിത്യ സ്വസ്യ വിംബിൾഡൺ പുരുഷ ഏകൽ ഉപാധിം യഥാവദേവ ധാരയതി. അഥ വാർത്താഹ വിസ്തരേണ. സർവോച്ച ന്യായാലയേന അദ്യ നിർണീതം യത് കസ്യചിത് വ്യക്തേഃ നാഗരികതാ നിർണയഃ അഥവാ തസ്യ വിദേശിത്വസ്യ ഘോഷണ നിഷ്പക്ഷ വിധിസമ്മത യുക്തിയുത പ്രക്രിയയാ ഇവ ഭവേത്. സർവോച്ച ന്യായാലയേ അസമ രാജ്യസ്യ വിദേശി ന്യായാധികരണൈഃ വിദേശിനഃ ഇതി ഘോഷിതാനാം സപ്തവിംശതി ജനാനാം യാചികാനാം ശ്രവണം അഭവത്. ന്യായാലയേന ഗുവാഹാട്ടി ഉച്ചന്യായാലയസ്യ സഹ നിർണയഃ നിരസ്തഃ യേന ഏതേ സപ്തവിംശതി യാചികാകർത്താരഃ വിദേശിനഃ ഇതി നിർണയഃ സമർത്ഥിതഃ ആസീത്. വിക്രമനാഥ് സന്ദീപ് മെഹ്ത ഇത്യേതാഭ്യാം ന്യായമൂർത്തിഭ്യാം ഉക്തം യത് യേ ഭാരതീയ നാഗരികതായാഃ അയോഗ്യാഃ സന്തി തേ മിഥ്യാ പ്രതിപാദനൈഃ ന്യായപ്രക്രിയയാഃ ദുരുപയോഗേന ഉതവാ പ്രക്രിയാ വിളംബസ്യ ലാഭം ഉപയുജ്യ ഭാരതീയ നാഗരികതാം ന പ്രാപ്നുയുഃ. എതസ്യ സുനിശ്ചിതീകരണം രാജ്യസ്യ ന്യായോചിതം മഹത്വപൂർണം ച കർത്തവ്യമസ്തി. തഥാപി ന്യായപീഠേന വിധിസമ്മത പ്രക്രിയായാഃ പാലനസ്യ ആവശ്യകത പുനഃ പ്രതിപാദിത. ന്യായപീഠേന നിർദ്ദേശഃ പ്രദത്തഃ യത് യാവത് വിദേശീ ന്യായാധികരണൈഃ ഏതേഷാം പ്രകരണാനാം പുനഃ ശ്രവണം ന ക്രിയതേ താവത് യാചികാകർത്തൃഷു കിമപി ദണ്ഡാത്മക ഉപക്രമം ന ക്രിയതാം. യാചികാകർത്തൃഭിഃ വിദേശീ ന്യായാധികരണസ്യ ആദേശാഃ പ്രഥമം ഗുവാഹാട്ടി ഉച്ചന്യായാലയേ തതഃ പരം സർവോച്ചന്യായാലയേ ച പ്രത്യാഹൂതാഃ. സ്വീയ ഭാരതീയ നാഗരികതായാഃ സമർത്ഥനായ തൈഃ ഏകസപ്തത്യധിക ഊനവിംശതി ശത വർഷാത് പ്രാക്കാലീനാഃ വംശപരമ്പരാ സംബദ്ധാഃ അഭിലേഖാഃ മതദാതൃസൂചയഃ ഭൂമ്യഭിലേഖാശ്ച പ്രമാണരൂപേണ പ്രസ്തുതാഃ. സർവോച്ച ന്യായാലയേന അദ്യ ഉത്തരപ്രദേശ പ്രശാസനേന നിർമ്മിതായ വിശേഷാന്വേഷണദലായ അയോധ്യായാഃ ശ്രീരാമ ജന്മഭൂമി മന്ദിരസ്യ പ്രാപ്തദാനസ്യ അഭിശങ്കിത ദുരുപയോഗസ്യ അന്വേഷണവിഷയെ പ്രതിവേദനം ഉപസ്ഥാപയിതും നിർദ്ദേശഃ പ്രദത്തഃ. സമമേവ ന്യായാലയേന അസ്മിൻ പ്രകരണെ അനുചിത വിനിയോഗസ്യ ആരോപവിഷയെ കേന്ദ്രീയാന്വേഷണവിഭാഗേന അന്വേഷണസ്യ യാചനാം കുർവതീഷു യാചികാസു കേന്ദ്രപ്രശാസനായ ഉത്തരപ്രദേശ പ്രശാസനായ തഥാ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ന്യാസായ ച സൂചനാ പത്രാണി പ്രഖ്യാപിതാനി. എതാസാം യാചികാനാം

0: ഭാരതസ്യ മുഖ്യ ന്യായാധീശസ്യ അധ്യക്ഷതായാം സമ്മിലിതൈഹ് സൂര്യകാന്ത ജോയമാല്യ ബാഗജി വി മോഹന ഇത്യതൈഹ് ന്യായമൂർത്തിഭിഃ കൃതം. ഇതഃ പ്രാക് ജൂൺ മാസസ്യ ത്രയോദശേ ദിനാങ്കേ ഉത്തരപ്രദേശ പ്രശാസനേന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ന്യാസസ്യ അനുരോധേന മന്ദിരസ്യ ദാനവിഷയേ അഭിശങ്കിത ദുരുപയോഗസ്യ അന്വേഷണാർത്ഥം ത്രിസദസ്യാത്മികം വിശേഷാന്വേഷണദലം വിനിർമ്മിതം. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ജാർഖണ്ഡ് രാജ്യസ്യ രാമഗഢ ജനപദസ്യ പ്രശാസകീയ അധിവക്തുഃ സഞ്ജീവ കുമാർ അംബഷ്ഠസ്യ യാചികായാഃ അനന്തരം തമിഴ്നാടുരാജ്യ അമോനിയ ഗ്യാസസ്രാവേന പ്രഭാവിതാനാം ജാർഖണ്ഡസ്യ കർമ്മചാരിണാം വിഷയെ രാഷ്ട്രപതിപദാസീനയാ ദ്രൗപദി മുർമു ഇത്യനയാ സംജ്ഞാനം ആദത്തം. രാഷ്ട്രപതി സചിവാലയേന ആജീവികാശ്രമ സചിവാഃ തക്ഷണം ആവശ്യകം കാര്യാചരണായ കൃതാനാം പദാക്ഷേപാണാം വിഷയെ പ്രതിവേദനം സമർപ്പണായ ച നിർദ്ദിഷ്ടാഃ. യാചികായാം പ്രഭാവിതാനാം ശ്രമികാണാം ജാർഖണ്ഡ് രാജ്യം പ്രതി സുരക്ഷിതം പുനരാഗമനം ആർത്ഥിക സഹായം ക്ഷതിപൂർത്തിം പുനരവസനം ച പ്രാർത്ഥിതമസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ കൊളംബിയ ദേശസ്യ നഗരെ ആയോജിതേ ഷഡ്പഞ്ചാശത്തമേ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ അന്താരാഷ്ട്രീയ ഭൗതികശാസ്ത്ര ഒളിമ്പിയാഡ് സ്പർധായാം സ്വർണപദകവിജയായ ഭാരതീയദലസ്യ അഭിനന്ദനം കൃതം. സാമാജികാന്തർജാലീയേ പട്ടലേ ശ്രീമോദി അവദത് യത് തേഷാം ഉപലബ്ധിഃ രാഷ്ട്രസ്യ യുവശക്തേഃ അനന്തക്ഷമതായാഃ വിജ്ഞാനം തഥാ ശോധനം പ്രതി തേഷാം ഉത്സാഹസ്യ ച അന്യതമം ഉദാഹരണം പ്രതിബിംബയതി. ബിഹാരസ്യ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി അദ്യ പട്നാനഗരെ ബിഹാർ ഹെലിപര്യടനസ്യ തഥാ വിമാന പര്യടന സേവായോജനായാഃ ശുഭാരംഭം അകരോത്. അസ്മിന്നവസരെ അസ്യൈ സേവായൈ ആഭാസീയ മാധ്യമേന ആരക്ഷണ പടലസ്യാപി ഉദ്ഘാടനം അകരോത്. മുഖ്യമന്ത്രി ഉക്തവാൻ യത് ഏഷാ യോജന രാജ്യ പര്യടന സംവർദ്ധനായ തഥാ ജനേഭ്യഃ ബിഹാര രാജ്യസ്യ പര്യടനസ്ഥലാനാം സുഗമതയാ യാത്രാസൗവിധ്യ പ്രദാനായ ആരബ്ധാസ്തി.
1: ലോഗോ കോ ബിഹാർ ദർശൻ കരാനാ യേ സിർഫ് ഷോകേസ് മേ നീ രഖനാ യേ പൂരി തരഹ ഐസി വ്യവസ്ഥ കീജിയേ കി പർ ഡേ ഹം ബിഹാർ ദർശൻ കരാ സകേ ബിഹാർ കി അർത്ഥവ്യവസ്ഥ മേ ടൂറിസം കാ റോൾ ഹോ തബ് സമജേ ഗയാ കി ടൂറിസം കാ റാസ്ത ബദലാ.
0: യോജനായാഃ പ്രഥമേ ചരണേ പട്നാ വാൽമീകിനഗരം മാതാമുണ്ടേശ്വരി രാജഗീർ ഇത്യേതാനി സ്ഥാനാനി സമാവിഷ്ടാനി സന്തി. രാജ്യപ്രശാസനം പ്രത്യേകസ്മൈ യാത്രാനുമതിപത്രായ ദ്വാവിംശത്യധിക ചതുശ്ശതാധിക പഞ്ചദശ സഹസ്ര രൂപ്യകാണി യാവത് അനുദാനം പ്രദാസ്യതി. ഉദഗ്രയാന പര്യടന സേവാ ജുലൈ മാസസ്യ അഷ്ടാദശ ദിനാങ്കാദാരഭ്യ പ്രത്യേകസ്മിൻ ശനിവാസരെ രവിവാസരെ ച സഞ്ചാലിത ഭവിഷ്യതി. മധ്യപ്രദേശസ്യ ഭോപാലനഗരെ എം പി ടെക് ഗ്രോത്ത് കോൺക്ലേവ് 3.0 ഇത്യസ്യ ആയോജനം പ്രചലതി. മുഖ്യമന്ത്രി ഡോക്ടർ മോഹന യാദവഃ സമ്മേളനസ്യോദ്ഘാടനം അകരോത്. തഥാ അഷ്ടസപ്തത്യധികൈകശത ദശാംശോത്തര സപ്തകോടി രൂപ്യകാണാം നിവേശേന സ്ഥാപിതാനാം വിംശതി ഔദ്യോഗിക കേന്ദ്രാണാം ശുഭാരംഭം അകരോത്. അസ്യ സമ്മേളനസ്യ ഉദ്ദേശ്യം മധ്യപ്രദേശം ദേശസ്യ പ്രമുഖ പ്രൌദ്യോഗികീ ഔദ്യോഗിക കേന്ദ്രരൂപേണ വികസിതും അസ്തി. സമ്മേളനം സംബോധയൻ മുഖ്യമന്ത്രി അവദത് യത് വിഗത ദ്വാദശ വർഷേഷു ഭാരതം വിശ്വസ്യ ശീഘ്രതമ വികാസമാന ദേശേഷു അന്യതമം ജാതം. असौ अवदत् यत् पूर्वं मध्यप्रदेशः केवलं कृषेः कृते प्रसिद्धः आसीत् किन्तु अधुना राज्ये ड्रोनयानात् आरभ्य प्रक्षेपणास्त्रपर्यन्तं निर्माणं क्रियते. भारत जापान देशौ अद्य स्वतन्त्रं मुक्तं नियमाधारितं च हिन्द प्रशान्त प्रदेशं प्रवर्धयितुं स्वस्य प्रतिबद्धतां पुनः सुदृढीकृतवन्तौ. जापान देशस्य टोकियो नगरे आयोजिते अष्टमे

0: सुरक्षा नीति संवादावधौ उभौ देशौ विद्यमानस्य क्षेत्रीय वैश्विकयोः सुरक्षा पर्यावरणस्य विषये चर्चां कृतवन्तौ। टेनिस क्रीडायां इटली देशस्य यैनिक सिनर इत्येषः जर्मनी देशस्य अलेक्जेंडर जेवेरेव इत्यमुं पराजित्य स्वस्य विम्बल्डन पुरुष एकल उपाधिं यथावदेव धारयति इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: ആർബിഐ പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTC പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
6: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഡി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി കേൾക്കുകയാണ്. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
5: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം

0: കാര്യം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും പി എസ് സി അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഐഐടി റൂക്കി, കെ ഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ എസ് പി പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് സംസാരിക്കുന്നു ഭവാനി ഏച്ചി.
1: ചേച്ചി, നമ്മൾ മുയ്യത്തെ കൂടി ഒരുപാട് കടന്നു പോകാറുണ്ട്. അപ്പം പോകുമ്പോൾ പച്ചക്കറി ഉണ്ടോ ഉണ്ടോ നമ്മൾ ഓരോ തവണയും നോക്കും. നിങ്ങൾ വിളവെടുത്തിട്ട് അപ്പം തന്നെ ഇത് വിറ്റ് അഴിയുന്നുണ്ട് അല്ലേ? എന്തായാലും ഈ ഒരു മുയ്യത്ത് ഇത്രയും നല്ലൊരു കൂട്ടായ്മയുണ്ട്, കാർഷിക മേഖലയിൽ നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ ചേച്ചി എത്ര കാലമായി ഈ ഒരു ഇതിലേക്ക് വന്ന്?
2: എൻ്റെ പേര് ഭവാനി എം പി ആണ്. ഞാൻ കർണപ്പള്ളിയാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചു കൊണ്ടുന്ന നേടിയാണ്. ഇവിടെ അന്നേരം പണ്ട് പാടുന്നെല്ലും കൃഷിയെല്ലാം ഉള്ളതാണ്. അന്നേ പിന്നെ ഇത് പറയുമ്പോൾ നാട്ടിക്കെല്ലാം പോയി

0: കട്ട വിളിക്കാൻ പോയില്ല. അതെല്ലാം ചെയ്ത് ഇവരെ ഭർത്താവിൻ്റെ അച്ഛന് പാട് സ്ഥലമെല്ലാം ഇല്ലതാണ്. പിന്നെ അവരെ പിന്നെ കുറേ ആയി, പിന്നെ വീട്ടിലെടുത്ത് ഇങ്ങോട്ട് മാറി. മാറി പിന്നെ എല്ലാവർക്കും ഓരോരാൾക്ക് സ്ഥലം വീതം വെച്ച് കൊടുത്തുമല്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നെല്ലിൻ്റെ തന്നെ, അന്നേരം നെല്ലാണ് നെല്ലിൻ്റെ കൃഷി. ഇന്ന് വരെ നമ്മളെ വയലിൽ പിന്നെ ഹിന്ദിക്കാറെ കൊണ്ട് നാട്ടിയെടുപ്പിച്ചിട്ടാണ് ചേച്ചി. ഇപ്പോൾ 9 ദിവസം ചേച്ചി നാട്ടിയെടുത്തിന്. 5 ദിവസം ഒരു പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടാണ് ഈ 60-70 സെൻറ് നട്ടിന്. നല്ല നെല്ല് കിട്ടിന്. ഒരു കണ്ടത്തുനിന്ന് 98 കിലോ നെല്ലിട്ട് എൻ്റെ വീട്ടിൽ ത്രാസുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെയാകുമ്പോൾ എല്ലാവരും പച്ചക്കറി ഇടുമ്പോൾ ഞാനും വിചാരിച്ചു നമുക്ക് നട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഒറ്റക്കൊറ്റ കഴിഞ്ഞ് പിന്നെ ഭർത്താവ് അന്നൊരു അത്ര ഇതില്ല മറ്റെല്ലാന്ന് അടക്ക വിളിക്കുക അങ്ങനെയെല്ലാം പോലാന്ന്. ഞാനെന്നെ ധൈര്യത്തെ കിഞ്ഞു കിഞ്ഞ് അങ്ങനെ 6-7 കൊല്ലമായി. അന്നേരം റോഡ് സൈഡിനെല്ലാം വിറ്റു. നല്ല പൈസയുണ്ട്. 1 കൊല്ലം എൻ്റെ മോനും 2 മക്കളിനടുത്ത് 10 ക്വിൻ്റൽ കക്കിരി വിറ്റിന് 30,000 റുപ്യ. അവരിന്നും 2 ആൾ നമ്മളപ്പുറം ഉണ്ട്, മക്കളെ അച്ഛനും ഉണ്ട്. 70 സെൻറ് കണ്ടത്തിൽ ഇപ്പം പച്ചക്കറി നടന്ന്. ഇപ്പം ഞാൻ 1.5 മാസമായി. ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയിട്ട് 5 മണിക്ക് എണീച്ചിട്ട് 6 മണിയാകുമ്പോൾ കണ്ടത്തിലെത്തും. ചായയെല്ലാം പോയിട്ട് ആക്കുമല്ലോ അവർ പോകാൻ. അപ്പം എന്നിട്ട് അമ്മ വെള്ളവും മുക്കി വന്ന് ഇപ്പം 8,000 റുപ്യയുടെ ചീര ഞാൻ ഒറ്റക്ക് ചെയ്തിട്ട് ഞാൻ കൊടുത്തു. 1 കണ്ടം കക്കിരി ഇട്ടിട്ടുണ്ട്, 1 കണ്ടം വെള്ളരി ഇട്ടിട്ടുണ്ട്, 1 കണ്ടം മത്തൻ, 1 കണ്ടം ഇളവൻ എല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇപ്പം ഇപ്പുറത്തുണ്ട് 10-50 സെൻറ് സ്ഥലം. അതുകൊണ്ട് ആർത്തേക്ക് ഇനി പുണയുടെ എല്ലാം തടലിട്ടുമല്ല, അതെല്ലാവരും തന്നെ അച്ഛനും മക്കളും എല്ലാവരും കൂടെ ചെയ്യാം. അത് നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും മോശമില്ല. നമ്മൾ തന്നെ ആകുമ്പോൾ ഒരു കൂട്ടായ്മ മറ്റേ ഇവരൊരു ജെ എൽ ജി ഗ്രൂപ്പെല്ലാമായിട്ട് ഒരാൾ തുടങ്ങുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് നെല്ല് ഇത്ര വരെ കൊടുത്തിട്ടില്ല. മറ്റെല്ലാവരും കയറ്റി കൊടുത്തിട്ട് അരി മണിക്കലാണ്, റേഷൻ വീടുന്ന അരി മണിക്കലാണ്. നമ്മൾ അതന്നെ പുഴുങ്ങുന്ന അതന്നെ കുത്തിയിട്ട് കൊടുക്കുന്നതായിട്ട് ഇപ്പം 5 ക്വിൻ്റൽ നെല്ല് പഴയത് ഇപ്പം വരുമ്പോൾ 5 ക്വിൻ്റൽ നെല്ലിടം മില്ലിൽ കൊണ്ട് കൊടുത്തു. നമ്മൾ ആവശ്യം കഴിച്ചിട്ട് ഇക്കൊല്ലത്ത് അങ്ങനെ അഴിയുണ്ട്. നല്ല നെല്ല് കിട്ടി ഇക്കൊല്ല. ഈ മിഷൻ മൂരാൻ മാത്രമേ പൈസ കൊടുക്കുന്നുണ്ട്. മറ്റേ നാട്ടിക്ക് ഇത്ര പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് 3,500 രൂപയ്ക്കെല്ലാം നമ്മളെ നാട്ടിൽ കൊടുത്തു. എല്ലാവരും ഹിന്ദിക്കാരെ കൂട്ടിയിട്ട് കളവരിക്കൽ 8-9 ദിവസം ഞാൻ ഒറ്റക്ക് പോയി. അത്തന്നെ അത്ത കഴിച്ചിട്ട് ഓടിയിട്ട് പിന്നെ കണ്ടെത്തിക്കുകയില്ല. അതായത് ഇപ്പം ഇക്കൊല്ലം പച്ചക്കറി എല്ലാവരും നടാൻ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല അങ്ങനെയായിട്ട് നല്ല ഒരാൾ ഇരുന്ന് പൈസ കിട്ടിയാൾ പറയില്ല. പച്ചക്കറി ഇട്ടിട്ട് മമ്മുഞ്ഞ് പറഞ്ഞ പോലെ നല്ല പൈസ കിട്ടുന്നുണ്ട്. ഞാൻ 60,000-70,000 ഒരു കൊല്ലം ബാങ്കിലിട്ട് നമ്മളെ കുടുംബത്തൂർ ബാങ്കിൽ അവൻ്റെ അമ്മ കൊടുത്തിട്ട് അവനെ ഇട്ടിട്ട് പുസ്തകമെല്ലാം കൊടുത്ത് ഞാൻ അങ്ങനെ ഈടി അങ്ങനെ ഞാൻ കിട്ടുന്നത് ഞാൻ പണിയെടുത്തത് ഞാൻ കളിയായില്ല. അവിടെ ബാങ്കിലാണ്ട് കൊണ്ടിടും. ഇതിപ്പോൾ ഇപ്പം പറയുമോ ഇവള് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് തന്നെ ഇപ്പോൾ ഇപ്പം ഞാനത് എടുക്കില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ. തൻ്റെ ഒരു മോൻ പിന്നെ റബ്ബർ ടേപ്പിങ്ങിന് പോകണം. ഓൻ ആടെ ഒരു മില്ലിൽ നെല്ല് പൊടിക്കുന്ന ഒരു മില്ലിലാണ് അരി പൊടിക്കുന്നത്. ഓൻ ആടെയും പോയി റബ്ബർ ടേപ്പിംഗ് എടുത്തിട്ട് 5 കണ്ടം ഒന്നടും രാവിലെ എണീച്ച് അത് എടുത്ത് വന്നിട്ടാണ് ഇതും ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞി ഇതിലേക്ക് പോലെ. അത് ഇക്കൊല്ലം പറഞ്ഞിട്ട് എനിക്ക് 3 കണ്ടേ വേണ്ടു എന്ന്. ഞാൻ നീ 3 കണ്ടം നട്ടാൽ മതി, ബാക്കി അമ്മ നട്ടോളാ വെള്ളേതായാലും വരുന്നല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനും മക്കളും കൂടെ ഇപ്പോൾ ആളെ ചെയ്യാൻ പോയിട്ടായില്ലത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം നല്ല നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുകയും ചെയ്യാം. പച്ചക്കറി എല്ലാം ഒന്നും പിടിന്ന് വാങ്ങയില്ല, വെള്ളരിക്കൊന്നും പിടിന്ന് വാങ്ങയില്ല. നമ്മളെ ചീര വെള്ളരി മത്തം കുമ്പളം ഒന്നും മണിക്ക് അതായാൽ നമുക്കതായില്ലേ. ഇന്നും കൂടെ ചീര കുറേ വെച്ചു വെള്ളായി നല്ല ഒരു രീതിയിൽ മുന്നോട്ട്. പക്ഷേ ഇവിടെ ഇതന്നെ ഒരു കനാൽ ഒരു കുണ്ട് നമുക്കിടി ഉണ്ട് നല്ലതാണ്. ആദ്യം വെള്ളരിക്കുമ്പോൾ അതിപ്പം ഇടിയില്ല, അതിൽ നല്ല ഇടിഞ്ഞ് തൂർന്നിട്ടായില്ല. അതെല്ലാവരും കൂടെ വിചാരിച്ചിട്ട് ആക്കി നമുക്ക് ആദ്യം പച്ചക്കറി നടുകയും ചെയ്യാം. പിന്നെ കപ്പി എല്ലാം ഉണ്ട്, ഒരു പറയുമ്പോൾ കപ്പിയുണ്ട്, ചോളം നട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളാവശ്യത്തിന് ചക്കരക്കേങ്ങ് എല്ലാം നട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലം നല്ല പൈസയായിട്ട് കിട്ടീന് നല്ല ഇതന്നെ. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു നല്ല കുത്തി ചെയ്തിട്ട്.
1: ഇതെല്ലാം ഓരോ സമയത്ത് വിളവെടുപ്പായിരിക്കും, എല്ലാം ഒരേ സമയത്ത് വരുന്നത്? ഇപ്പൊ ഈ പച്ചക്കറികളായിരിക്കും അല്ലെ? ഇപ്പൊ ചീരയായിരിക്കും ആദ്യം വിളവെടുപ്പ്.
0: ചീര ആദ്യം നമ്മൾ ഇട്ടു. ഈ വെള്ളരി തടത്തിലല്ലേ ഇക്കൊല്ലം ഞാൻ ഒരു കണ്ടത്തിൽ തന്നെ ഇപ്പൊ ഇത്ര പോലെ ചീര പറിച്ചു തടത്തിലിട്ടതും. പിന്നെ 4 വരമ്പിനും വേറും ചീര
1: പൊരിത്തി വെതറി അപ്പാട് പൊരിക്കോ അല്ല പൊരിച്ച് നടുവോ അങ്ങനെ
0: ഇല്ല. ഇപ്പം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ആര് പൊരിച്ച അടയില്ല. ഇങ്ങനെ ദൂരം ദൂരം പാറാൻ കഴിയും നട്ട പോലെ.
1: അതുപോലെ
0: നമ്മ ഈ പുഴിയിൽ ലക്ഷം ഈ ചീര പിറ്റോട്ട് ഇങ്ങനെ ഇങ്ങനെ വേറിയാല് ഒരേ ദൂരം ദൂരമായിട്ട് നിൽക്കും. ഇക്കലല്ല നല്ല ചീര എൻ്റെ ചീര. 2-3 ആൾ ഇപ്പോൾ ഒരാളെന്നെ 4 വട്ടം പോകുന്നു ചേച്ചിയിലെ ചീര എന്നും പറഞ്ഞിട്ട് ഒരാളെ ചീര ചീരയുടെ വളം ആദ്യം ഈ ആലവളും പിന്നെ കോഴി വളം കൂടെ പെരക്കിയിട്ട് ഇടും. പിന്നെ 2-3 ചപ്പ് വരുമ്പോൾ പിന്നെ ഇത് 18-18 ആ വളം ഇടും. ആ വളം ഇട്ടിട്ടാകുമ്പോൾ പിന്നെ വേണ്ടിക്കലേ കോഴി വളം പിന്നെ ഇടണ്ടോ. അപ്പൊ തന്നെ പൊന്തി വരും. പിന്നെ ചാണകം കലക്കുന്ന ചാണകം കലക്കി അത്ര രസം കിട്ടൂല.
1: എത്ര ദിവസം കറക്റ്റ്
0: എങ്ങനെ ഒരു മാസം നമുക്ക് വേണം നമ്മൾ നിൽക്കണ്ടെങ്കിൽ. വേം പൊങ്ങണമെങ്കിൽ അതിന് പാടിട്ടൊത്തും വേം പൊങ്ങും. നമ്മൾ ഒരു മാസം തന്നെ വേണം. അങ്ങനെ വെള്ളരി കക്കിരിയിലൊരു

0: മുപ്പത്തഞ്ചാം ദിവസമാകുമ്പോൾ കക്കിരിയല്ലോ നമ്മളിപ്പം പൂക്കലായി, കക്കിരി പൂക്കലായി, വളരി പൂക്കലായി, വളരി കുറച്ച് പെയ്യും.
1: ഇപ്പോ ആ സമയത്തൊക്കെ മഴ പെയ്തല്ലോ, അതിന് ഏതെങ്കിലും രീതിയിൽ കൃഷിനെ ബാധിച്ചിട്ടുണ്ടോ?
0: അന്നേരം നമ്മ നട്ടവാടാണ്, നട്ടവാട് മഴ പെയ്ത് നല്ല മണ്ണിന്റെ അടിയിലായി, അതെല്ലാം നല്ല ഇതായിട്ടായി,
1: അത് നല്ല ഗുണാവോ ചെയ്തു,
0: നല്ല ഗുണായിന്. മറ്റ് നല്ലവണ്ണം മഴ പെയ്തെങ്കിൽ അവിടെ അമർന്നു പോകുന്നു, അങ്ങനെ നല്ല മഴയായിട്ട് കിട്ടിയില്ല, നല്ല ഒരേപോലെ നല്ല ഗുണന്നെ. ചീരല്ലാതാന്ന് വേമ്പേ എണീസിന് നല്ല ഇതായിട്ട് ചീരയായി.
1: പിന്നെ ഒരു കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമം
0: തന്നെ. ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും അങ്ങനെ തന്നെ ചെയ്യുന്നു. അവര് ഒത്തിനിപ്പം വേറെ കടയിൽ പോയി വലിയ ഓന, ഇപ്പൊ അവിടെ ഇന്നലെ പിന്നെ അതെല്ലാം പോയി വൃത്തിയാക്കി അച്ഛൻ്റെപ്പുരം ഇന്ന് രാവിലെ ഓൻ പോയി വന്നിട്ട് ഞാൻ രാവിലെ രാവിലെ വെള്ളയിക്കാൻ പോയാൽ വെള്ളം നമ്മൾ ആടത്തിന്റെ കണ്ടത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്.
1: അല്ല, ഈ ശുദ്ധമായ പച്ചക്കറികളും ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ അസുഖവും നമ്മൾ അധികം ഉണ്ടാകില്ല.
0: അങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക്, അങ്ങനെ ഇപ്പൊ എന്താ കൂട്ടി വയറ് അങ്ങനത്തെ ഒന്നും നമുക്കില്ല. നമ്മൾ തന്നെ നമുക്ക് വെള്ളയിക്കല്ലോ, നമ്മൾ കുറേ നാളവിടെ വെച്ചേക്കും. നമ്മളെ വെള്ളയിക്ക കക്കിരിക്കല്ല അത് തന്നെ തിന്നല് പച്ച തന്നെ പച്ച വിൽക്കാൻ വരുന്ന അവർക്ക് വരുന്നവർക്കും കൊടുക്കും. ഓറ് ഇപ്പം കരിമ്പിൻ്റെ പറഞ്ഞില്ലേ എന്നാണൊക്കെ, നമ്മൾ ഈ 200 ഒന്നും പൈസ നമ്മൾ മേടിക്കൂല. നമ്മളിപ്പം 35 നമുക്ക് 200 അപേക്ഷയുടെ പോയില്ല. നമ്മൾ എന്തായാലും അവരോട് പറയും, നമ്മൾ അങ്ങനെ മേടിക്കുന്നില്ല, കടയിൽ പോയാലും അങ്ങനെയല്ലല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കണ്ടേ. ഒരാളെ നല്ല ഇതാണേ, ഒരാളെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരണം എന്നാ പറയല്ലേ. അധികം ഇപ്പം ഗൂഗിൾ പേ ചെയ്യലാണ്, മോൻ്റെ ഫോണിലേക്ക് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് അധികം ചെയ്യും. ഓനോട് വിളിച്ചു ചോദിച്ചാൽ അവരെല്ലാം നല്ല സത്യസന്ധതന്മാരാണേ. ചേച്ചി
1: ഇതാ കുറേ കസ്റ്റമർ
0: സ്ഥിരമായിട്ട് ചേച്ചി ആ വരും, നമ്മളത് നോക്കി നോക്കി തന്നെ വരും ആള്. ചീരയെല്ലാം കൊണ്ട് ഒരു ഇനിയെടുക്കുവാന്ന് ചോദിച്ചു, നല്ല ചീരയാന്ന്, നല്ല വേവുന്നുണ്ട്, നല്ല ചീരയാന്നെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ അവരോട് അങ്ങനെ കഴിക്കും, നമ്മൾ ഒന്നും കസർത്തിട്ടൊന്നും പറയില്ല. നമ്മളെ സാധനം പറയും, പിന്നെ എന്തെങ്കിലും ഓരോരാൾ കുറച്ച് കുടിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, ഞാനൊന്നും പറയില്ല അതിന് കേൾക്കായിട്ട്. പിന്നെ അവർ ഓരോരാൾ ഇങ്ങനെ തച്ച വഴിമ കയറും, ഓരോരാൾ കൺപനാക്കാൻ എന്നും നിൽക്കല്ല, ഇത്ര വരെ ഒന്നുമില്ല. നല്ല നല്ല രീതിയിൽ തന്നെ പോകും, ഇങ്ങനെ കൊയങ്ങാണ്ടാവട്ട്.
1: ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ? എങ്ങനെയാണ്
0: ആനുകൂല്യം? പിന്നെ പഞ്ചായത്ത് പിന്നെ കൃഷിയാവുന്ന പാടശേഖരക്കാരെ പുരുഷ നല്ല ഇത് തന്നെ, നടാനും ആക്കാനും ഇല്ല നല്ല ഇത് തന്നെ. പിന്നെ കുമ്മായം തരുന്നുണ്ട്, പിന്നെ നമുക്ക് നെല്ല് വിത്ത് തരുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ നെല്ല് വിത്തും. പിന്നെ അങ്ങനെ അല്ലാണ്ട് ആനുകൂല്യം പിന്നെ അത് അവർക്ക് ഉണ്ടാവുന്നുണ്ടാവൂലു. കുമ്മായം കിട്ടുന്നുണ്ട്, കുമ്മായം വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളെ കണ്ടത്തിലെല്ലാം ഒരാളെല്ലാം കുണ്ടലേ ഇടൂല്ലോ. നമ്മനെ നമ്മളെ കണ്ടലേച്ച് നമ്മ കണ്ട കൂട്ടുമ്പോൾ തന്നെ കണ്ടത്തിൽ വാരിയാൻ കിട്ടും.
1: പല ആളും സംസാരിക്കുന്നു കേട്ടോ പുതിയ കൃഷി രീതികൾ.
0: ഞാൻ കേബേജ് ചേട്ടന് നല്ലതായിട്ട് കിട്ടിന്, നമുക്ക് ഇഷ്ടംപോലെ കൂട്ടാൻ നല്ല രസം, പുറത്തുനിന്ന് വാങ്ങയില്ല. പിന്നെ കോളിഫ്ലവർ അത് നട്ടിട്ട് നല്ലോണം കിട്ടീന്, അത് നടന്നിട്ടെങ്കിൽ ആദ്യം ഈ സമയമൊക്കെ കുറച്ചാവണം.
1: ഇവിടുത്തെ കണ്ടത്തിന്റെ പ്രത്യേകത എപ്പോഴും വെള്ളം ഒഴുകുന്ന ഒരു പ്രദേശമാണ്.
0: അത് മഴ വന്നപ്പോ ഇക്കൊല്ലം 6-7 പ്രാവശ്യം ഈ റോഡ് വരെ വെള്ളമാണ്. ആ നെല്ല് നട്ടിട്ടും നെല്ലും എല്ലാം വെള്ളത്തിന് അതൊന്നും കിട്ടില്ല, വിചാരിച്ചിനി നല്ല നല്ലതായിട്ട് കൊല്ലം കിട്ടീന്, വെള്ളം കയറിയിട്ട് നല്ല നെല്ല്. പിന്നെ കൃഷിക്ക് അവരെല്ലാം വന്നിട്ട് നോക്കിയിട്ടല്ല എഴുതി കൊണ്ടുപോകലും ചെയ്തില്ലേ, പിന്നെ ആള് ചാനൽ അവരെല്ലാം വന്നിട്ട് കൊല്ലം മോശമില്ല, നല്ല നെല്ലായി കൊല്ലം കിട്ടീന്.
1: അപ്പൊ മുയ്യത്തിന്റെ മുഖച്ഛായ മാറ്റാൻ നിങ്ങളുടെ കർഷകർക്ക് സാധിക്കട്ടെ. നല്ല ഗുണനിലവാരമുള്ള വിഷരഹിത പച്ചക്കറികളും നെല്ലും അരിയൊക്കെ ഇവിടെയുള്ള നാട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും. ഇനിയും ഇനിയും
0: സാധിക്കട്ടെ. പിന്നെ നമുക്കൊരസുഖം ഒന്നും ഇല്ലാണ്ട്
1: ആയിക്കോട്ടെ.
2: ഇതുവരെ കൃഷിവിശേഷങ്ങൾ പങ്കുവച്ചത് ഭവാനി ഏച്ചിയാണ്.

0: കാലാവസ്ഥാനുസൃതവും പരിസ്ഥിതിയോട് ഇണങ്ങുന്നതുമായ കാർഷിക രീതികൾ വഴി വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ അഥവാ കാലാവസ്ഥാനുസൃത കൃഷിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭക്ഷ്യസുരക്ഷയും സുസ്ഥിര വികസനവും കൈവരിക്കാൻ ഇത് സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നേരിടാനും സഹായിക്കും. പ്രധാനമായും കാലാവസ്ഥാനുസൃത കൃഷിക്ക് മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഉൽപ്പാദനക്ഷമത. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതവും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെയുമുള്ള കൃഷിരീതികളിലൂടെ കാർഷിക ഉൽപ്പാദനക്ഷമത സുസ്ഥിരമായി ഉയർത്താൻ ലക്ഷ്യമിടുക. രണ്ട്, കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന പരിതസ്ഥിതികളോട് ഇണങ്ങാനുള്ള കഴിവ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദീർഘകാല ആഘാതങ്ങളോട് ഇണങ്ങി കൃഷി മെച്ചപ്പെടുത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. ഹ്രസ്വകാല ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് കാലാവസ്ഥാനുസൃതമായ കാർഷിക രീതികൾ അനുവർത്തിക്കുന്നത് നല്ലതാണ്. മൂന്ന്, കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം. അനുയോജ്യമായ കൃഷിരീതികളിലൂടെ ഹരിതഗൃഹ വാതകങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ സഹായിക്കുക. കൂടാതെ മണ്ണിനെയും മരങ്ങളെയും പരിപാലിച്ച് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ഇതിൽ ജലത്തിൻ്റെയും വിത്തിൻ്റെയും ഉപയോഗം ഉൾപ്പെടെ കൃഷിയെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളെ എങ്ങനെയെല്ലാം യുക്തിപരമായി ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് വെതർ സ്മാർട്ട് അഥവാ കാലാവസ്ഥ. ദിനാവസ്ഥാ പ്രവചനം നടത്തുക, കാലാവസ്ഥാ വ്യതിയാന സേവനങ്ങൾ നൽകുക, കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള കാർഷിക ഉപദേശങ്ങൾ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക, കാലാവസ്ഥാഘാതങ്ങൾക്ക് ഇൻഷുറൻസ് നൽകാനുള്ള സംവിധാനം ഉറപ്പുവരുത്തുക, കാലാവസ്ഥയ്ക്കനുയോജ്യമായ വിത്തിനങ്ങളും കൃഷിരീതികളും തിരഞ്ഞെടുക്കുക, കാലാവസ്ഥാ മുന്നറിയിപ്പും അടിയന്തര തയ്യാറെടുപ്പുകളും നടത്തുക, ഇതെല്ലാം വെതർ സ്മാർട്ടിൽ ഉൾപ്പെടുന്നു. മറ്റൊന്നാണ് വാട്ടർ സ്മാർട്ട്. ജലോപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ജലപരിപോഷണവും റീചാർജിങ്ങും, മഴവെള്ള സംഭരണം ശക്തിപ്പെടുത്തുക, തുല്യ രീതിയിലുള്ള ജലവിതരണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ കൃഷിയിടങ്ങൾ സജ്ജമാക്കുക, മൺസൂൺ കാലത്ത് ലഭിക്കുന്ന മഴവെള്ളം പാഴായിപ്പോകാതെ ശ്രദ്ധിക്കുകയും മഴവെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കാതെ ജലസ്രോതസ്സുകൾ വഴി ഉപയോഗപ്രദമാക്കുകയും ചെയ്യുക, സോളാർ പമ്പുകൾ വഴി സൗരോർജത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കണം, ഒപ്പം വൈദ്യുതിയാക്കി മാറ്റുകയും വലിയ ഉയരത്തിൽ വെള്ളം പമ്പ് ചെയ്യുവാനായി സഹായിക്കുകയും ചെയ്യണം. അടുത്തത് സീഡ് സ്മാർട്ട് അഥവാ ബ്രീഡ് സ്മാർട്ട്. വിത്തും നടീൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥയ്ക്കനുയോജ്യമായ വിവിധ വിത്തിനങ്ങൾ ഉപയോഗിക്കണം. വരണ്ട പ്രദേശങ്ങളിൽ വരൾച്ചയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ജലസേചനം കുറച്ചു നൽകിയാൽ മതിയാകും. സീഡ് ബാങ്ക് അഥവാ വിത്ത് ബാങ്ക് സ്ഥാപിക്കുക. ഇനിയാണ് കാർബൺ സ്മാർട്ട്. ഇതുമായി ബന്ധപ്പെടുന്നത് കാർഷിക വനവൽക്കരണമാണ്. ഉപയോഗശൂന്യമായ ഭൂപ്രദേശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വഴിയുള്ള ഫലവത്തായ രീതിയിലുള്ള ഭൂവിനിയോഗം. മണ്ണിനെ പരിപോഷിപ്പിക്കണം. വിളവെടുപ്പ് സമ്പ്രദായത്തിൽ പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതുൾപ്പെടുത്തുക. ഇത് മണ്ണിലെ നൈട്രജന്റെ ഗുണനിലവാരം കൂട്ടും. കന്നുകാലികൾക്ക് എളുപ്പത്തിൽ ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം നൽകുക. ഇതുവഴി അവയുടെ ചാണകത്തിൽ നിന്നും പുറപ്പെടുന്ന മീഥെയിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും. ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കാം. കാർഷിക മേഖലയിൽ നിന്നുള്ള ജൈവ വസ്തുക്കൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കാം. അടുത്തത് സ്ഥാപന അല്ലെങ്കിൽ വിപണി സ്മാർട്ട്. വിവിധ മേഖലകളിലെ സംയോജനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. പ്രാദേശിക സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ലിംഗനീതി ഉറപ്പുവരുത്തണം. ധനകാര്യ സേവനങ്ങൾ പ്രദാനം ചെയ്യണം. വിപണി സംബന്ധിച്ച വിവരങ്ങൾ പ്രദാനം ചെയ്യണം. കാലാവസ്ഥാ വ്യതിയാനം, കീടങ്ങളുടെ ആക്രമണം, വിളകൾക്ക് വരുന്ന അസുഖങ്ങൾ എന്നീ നഷ്ടസാധ്യതകൾക്കുള്ള മുൻകരുതലുകൾ എടുക്കണം. വരൾച്ച, ചുഴലിക്കാറ്റ്, ചൂട് തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള ആസൂത്രണം നടപ്പിലാക്കുക. വരും പതിറ്റാണ്ടുകളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. തുടർച്ചയായി കുറഞ്ഞ ഇടവേളകളിൽ ഉണ്ടായേക്കാവുന്ന വെള്ളപ്പൊക്കം, ദീർഘകാല വരൾച്ച, തീവ്രമായ കൊടുങ്കാറ്റ് എന്നിവ കർഷകർക്ക് കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരെ തയ്യാറെടുക്കാനും പ്രതികരിക്കാനുമുള്ള സമയം കുറയ്ക്കും. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കാർഷിക ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കേണ്ടതിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തക്കതായ ഉപായങ്ങൾ കണ്ടെത്തി അവ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായി വ്യത്യസ്ത കാർഷിക പാരിസ്ഥിതിക മേഖലകളിൽ പരമ്പരാഗതമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള കാർഷിക വഴക്കങ്ങളെ വിവേകപൂർവം സംയോജിപ്പിക്കുന്നത് കൃഷിനാശങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. പരമ്പരാഗത രീതികളെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനാവുന്ന ചില കാര്യങ്ങൾ എന്തെന്നാൽ, മണ്ണിലെ ജൈവ കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുക. കൃഷിസ്ഥലങ്ങളിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നത് കുറയ്ക്കുക. മുൻവിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുന്നതിന് പകരം മണ്ണിൽ ചേർക്കണം. മഴവെള്ളം ശേഖരിച്ച് വരൾച്ചാ സമയങ്ങളിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുക. ചൂട്, വരൾച്ച എന്നിവയെ അതിജീവിക്കാൻ കഴിവുള്ള വിളയിനങ്ങൾ ഉപയോഗിക്കണം. അതത് കൃഷിസ്ഥലങ്ങൾക്കനുസരിച്ച് കൃത്യ അളവിൽ വിളകൾക്കാവശ്യമായ വളം നൽകുക. ഒപ്പം സ്ഥാപനപരമായ ഇടപെടലുകളിലൂടെ കൂട്ടായ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള കർഷകരുടെ കാര്യക്ഷമതയെ വളർത്തും. അതത് പ്രദേശങ്ങളിൽ പ്രവചിച്ചിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായി പരമ്പരാഗത കാർഷിക രീതിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന കനത്ത കൃഷിനാശങ്ങളുടെ തോത് ചുരുക്കാൻ സഹായിക്കും. മുയ്യത്തെ വയലിലും കർഷകരുടെ ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഹരിത സമൃദ്ധിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. കർഷകരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: സൈബർ സുരക്ഷാ അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെറ്റ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
3: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ൽ വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്.

0: ആകാശവാണി.
1: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VB ജീറാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
1: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധസേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ.

ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ, രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880.

0: സി എം വിസ്താര
1: നെല്ലൂന്നി.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണാ, കരണോ,
1: അമിത ഇപ്പം വരെ ഞാനൊരു സാധനം ഇങ്ങനെ പരിധിക്കോണ്ടിരിക്കലാന്ന്.
0: എന്നാ മോനെ, വല്ല കള്ളാസ് വറ്റാ?
1: ആപ്പ കുറച്ച് പൈസ എല്ലാം അടക്കേണ്ട പേപ്പറിൽ ഉണ്ടേനു, അതെല്ലാം അടക്കാൻ വേണ്ടിയിട്ട്. മഴയല്ലേ, പണിയുമില്ലല്ലോ, ഉള്ള പൈസ എല്ലാം കൊണ്ടേ എല്ലാം അടച്ചിട്ടെല്ലാം ഇങ്ങനെ നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്.
0: എന്താ എവിടെ നീ വെച്ചിനു?
1: എന്റെ ആമിൻ തെങ്ങള് നിന്നായി പറയുന്നു. വെച്ച ഓർമ്മയുണ്ട്, പിന്നെ അവിടെ പോയി നോക്കിയാ പോരേ.
0: ഓ, എന്നാ നീ നല്ലോണം നോക്ക്, ദേവൂട്ടിനെ എല്ലാരും കൊടുത്തിട്ടുണ്ടോ? വല്യ കടലാസാറ്റാ?
1: ബാങ്കിൽ നിന്ന് വന്ന ചെറിയ കഷ്ണം കടലാസാന്ന്.
0: എന്നാല് ദേവൂട്ടി കത്തിക്കാനായിട്ട് എടുത്തിട്ടുണ്ടോ?
1: ഉയ്യ, എന്റെ അപ്പ അങ്ങനെ അറ്റം ചെയ്തിട്ട് പിന്നെ കേണിഞ്ഞ്.
0: പിന്നെ എനിക്ക് ഓളോട് ചോദിച്ചോക്കറാ,
1: ഓളപ്പുറത്തൊന്നാ തപ്പുന്ന്.
0: ഓ,
1: ആ
0: ആരേനും വെച്ചിനത്?
1: വെച്ചത് ഞാൻ തന്നെയാപ്പ.
0: എന്നാ പിന്നെ ഓട് വരുന്നൊന്നുണ്ടാവൂല.
1: അങ്ങനെ പറയുന്നു.
0: അല്ല, നീയല്ലേ വെച്ചിന്? ഏടിയും കൊണ്ടേ വെച്ചിട്ടുണ്ടാവും. എനിക്ക് അത്രയല്ലേ ഓർമ്മയും കഥയുള്ളൂ. എന്റെ കരണ ആടെ വെച്ചത് ഇവിടെ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഓർമ്മയെല്ലാം പോയിനി. അനക്കല്ലേ അറിയൂ എന്റെ തലയിലെന്താ ഉള്ളത്.
1: വെച്ചെനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാൻ റേഷൻ കാർഡിലല്ലേ വെച്ചിന്?
0: എന്നാ പിന്നെ അത് എടുത്താ പോരെ.
1: അതന്നെ, അത് വെച്ചത് മറന്നു പോയിട്ടല്ലേ ഞാൻ ഇങ്ങനെ പരുതുന്നു.
0: അപ്പൊ റേഷൻ കാർഡും കാണുന്നില്ല?
1: ആ,
0: ഓ, എന്നാ നല്ലോണം പരുതി കൂട്.
1: റേഷൻ കാർഡ് കിട്ടിയാ പിന്നെ അത് കിട്ടുമല്ലോ.
0: അത് കിട്ടും.
1: അതിന് വേണ്ടിട്ടുള്ള പരതലാണ് ഇതല്ലോ. ആകെല്ലാം ഭാര്യ വലിച്ചിട്ടിട്ടുള്ളു.
0: കടക്കേന്റെ അടിയിലെല്ലാം തപ്പി നോക്കിയാ?
1: ആരും നോക്കിനപ്പ, ആടൊന്നുമില്ല.
0: ഫോട്ടത്തിന്റെ ബേക്കില്?
1: ഫോട്ടത്തിന്റെ ബേക്കിലൊന്നും അങ്ങനെ വെക്കൂലപ്പ.
0: വല്ല ബേഗില്, പിള്ളർമാറ ബേഗിലോ, നിന്റെ ബേഗിലോ, ദേവൂട്ടിന്റെ ബേഗിലോ അങ്ങനെ ആറ്റോ?
1: അനക്കില്ലേ, രാമായണത്തിലാ വെച്ചിനൊരു സംശയം കേട്ടാ.
0: രാമായണത്തിലാ?
1: ആ അല്ലപ്പ, അത് വായിക്കാനായില്ലേ.
0: ഓ, അതുകൊണ്ട് അതിന്റെ അത്ത വെച്ചിന്. എന്നായാലും നോക്കിയപ്പോരെ.
1: ആമിൻതാ അത് കാണുന്നില്ല.
0: അതും കാണുന്നില്ലേ?
1: അതിനല്ലേ ഈ പരതെന്ന് ചോദിച്ചു.
0: എന്റെ കരുണ, രാമായണം എന്തായാലും ചെറുതല്ലല്ലോ, വലുതായിരിക്കുമല്ലോ.
1: പിന്നെ ആ വലിയ ബുക്കല്ലേ.
0: ഇനി രാമായണം എടുക്കും വെച്ചിനാ?
1: എന്റെ ആമിൻതാ അത് ഓർമ്മയുണ്ട, പിന്നെ ഞാൻ ഈ പരതേണ്ട ആവശ്യമുണ്ടാ?
0: അല്ല, അങ്ങനെയല്ല, രാമായണം വേറെ ബുക്കിന്റെ ഉള്ളിലാറ്റം വെച്ചിനോന്ന്.
1: എന്റെ ആമിൻതാ നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നു? ആ ബുക്ക് വെക്കാൻ മാത്രം വലിയ ബുക്ക് ഇടി ഉണ്ടാവുക?
0: പറയാൻ പറ്റൂല, ഇന്റെ അടുത്ത് വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവുമല്ലോ.
1: പിന്നെ ഇനി ചാക്കിലാറ്റ് ഇട്ട് പോയിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ.
0: ഓളെന്തിനാ അടുക്കളയെന്നെല്ലാം പരുതുന്നു? അടുക്കളയില് രാമായണം വെക്കുവാ? ഇല്ലല്ലോ.
1: എന്റെ ആമിൻതാ കുന്തം പോയാല് കുടത്തിലും തപ്പണം എന്നല്ലേ.
0: അപ്പൊ അവള് കുടത്തില് തപ്പുന്നിപ്പോ?
1: അമ്മ ഉപ്പിന്റെ കൂട്ടത്തിലാറ്റം തപ്പുന്നുണ്ടെന്ന് തോന്നുന്നു.
0: അത്ര വണ്ണേ ഉള്ളൂ രാമായണോ?
1: എന്റെ ആമിൻതാ ഈ കൊറേ കടലാസെല്ലാം കൂടുതലായിട്ടെല്ലാം കൂടി നമ്മള് ചാക്കിലാക്കിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിനേനോ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പൊ അതിന്റെ അകത്തായി പോയിനോ എന്നാ എനിക്കൊരു പേടി.
0: വരുതണോ?
1: അല്ല, ഈ പേപ്പർ കിട്ടിയില്ലെങ്കിൽ അവിടെ പൈസ അടക്കാനും പറ്റൂല.
0: അല്ല കരണ, ആ നാടെ കാണുന്ന അതൊരു ബുക്കല്ലേ, അതിലെന്നുള്ള നോക്കിയാട്ടെ.
1: അത് ഭാഗവതല്ലേ അപ്പ.
0: അത് മെല്ലെ ഒന്ന് എടുത്തു നോക്കിയാട്ടെ.
1: എന്തിനാ, അതിന്റെ ഒന്നും ആവശ്യമില്ല.
0: നീ എടുത്തു നോക്ക് കരണ, നീ അതിൽ എടുത്തു നോക്ക്.
1: ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് നോക്കണ്ടായി
0: പോണ്ടെടുത്തു.
1: നിങ്ങളും കൂടി നോക്കോ. ഓ, ഈടിയല്ലേ രാമായണം ഉള്ളു.
0: ആ അതിന്റെ അകത്തുണ്ടോ റേഷൻ കാർഡ്? നോക്കിയാട്ടെ.
1: ഒന്ന് മറിച്ചു നോക്കട്ടെ. എല്ലാ പറഞ്ഞ പോലെ തന്നെ ഇതല്ലേ നമ്മളെ റേഷൻ കാർഡ്.
0: ആ റേഷൻ കാർഡിൽ ഉണ്ടോ ആ കടലാസ് നോക്കിയാട്ടെ.
1: അതും കൂടി നോക്കിയാക്കാല്ലേ. എന്റെ ആമിനിത്താ നിങ്ങൾ അവര് ബുദ്ധിയാ നേട്ടാ. ദേവു,
0: ദേവൂന്നാ ഞാനല്ലേ കണ്ടുപിടിച്ചിന്. പിന്നെ എന്തിനാ ദേവൂന്നെ വിളിക്കുന്നേ?
1: ദേവു നിങ്ങ വന്നാ.
0: എടോ, ഞാനല്ലേ കണ്ടുപിടിച്ചിന്, പിന്നെ എന്തിനാ ദേവുവിനെ വിളിക്കുന്നേന്ന്.
1: അല്ല, ഇനിയിപ്പോ ഓള് പൈലോട്ടായിട്ട് ഇറങ്ങിയിട്ട് വൈകാട്ടം പരതാൻ പോയിനോമോ?
0: ഓള കേക്കുന്നില്ലേ?
1: ഓള കേക്കുന്നില്ലല്ലോ, വിളിച്ചിട്ട് കേക്കുന്നില്ലല്ലോ.
0: ഇപ്പൊ എനിക്ക് സാധനം കിട്ടിയോ?
1: സാധനം കിട്ടി. എന്റെ ആമിൻതാ ഈ ഭാഗവത്തിന്റെ അടിയിൽ രാമായണം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഈ സൂത്രം എങ്ങനെ നിങ്ങള് പഠിച്ചേ?
0: തൽക്കാലം എന്നോട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കരണ.
1: ആമിൻതാ അങ്ങനെ പറയല്ലപ്പാ.
0: അല്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: എന്ത് കാണാണ്ടായില്ല, ഇനിയിപ്പോ നിങ്ങളെയാണ് ഞാൻ വിളിക്കുക.
0: ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലേ എനിക്ക് സ്ഥലം എടിയാന്ന്. എടോ കരണ, കാണാണ്ടാകല് ഒരു പുതിയൊരു കേസൊന്നും അല്ല. ഇപ്പൊ എല്ലേടിയും കാണാണ്ടാകല് തന്നെയാ. എനിക്കാങ്കില് ബാങ്കിൽ നിന്ന് വന്ന് ചെറിയൊരു കഷ്ണം കടലാസിലെ കാണാണ്ടായിനി.
1: അതെ, ഇന്നാളത്തേല് താക്കോലും കാണാണ്ടായി.
0: ചെറിയൊരു താക്കോലും അല്ലേ കാണാണ്ടായിട്ടുണ്ടാവുക?
1: ചെറുതാങ്കിലെന്തേനും വീട് പൂട്ടാണ്ട് പോവാൻ കഴിയാൻ ആമിൻതാ.
0: എന്നാലും ആരും ഒരാൾ ഇടി ഉണ്ടാവുമല്ലോ. പൂട്ടിട്ട് പോണൊന്നുമില്ല, അതേ വീട്ടിനെയോ അല്ലെ പിള്ളേർ ആരും കൂടി ആക്കിയാ മതിയല്ലോ.
1: ഒറ്റക്കെട്ട് നിക്കൂലാന്ന്, വേറും മോരം പേടിയാന്ന്.
0: നീ കേക്ക്, ഞാൻ പറയുന്ന കേക്ക്. നീ പത്രവും ടിവിയും ഇതൊന്നും കണ്ടിട്ടില്ലേ? അതാറ്റം കണ്ടിട്ടുണ്ടെങ്കില്ലേ എനിക്ക് ഈ ചെറിയൊരു കടലാസ് കഷ്ണവും അതുപോലെ താക്കോലും ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് തോന്നിയേയില്ല.
1: അല്ലപ്പ, അതിന് മാത്രം ടിവിന്റെ അത് എന്താന്ന്?
0: എടോ, സ്വന്തം കുട്ടികളെ തന്നെ കാണാണ്ടാവുന്നില്ലേ, അവര് മറന്നു പോകുന്നില്ലേ? എന്നിട്ടാ നിന്റെ വലിയ ചിത്തിരി പോകുന്ന കടലാസും ഒരു താക്കോലും?
1: ഇങ്ങനെയും സംഭവം ഉണ്ടായാ?
0: പിന്നല്ലാണ്ട് കരണ.
1: അല്ലപ്പ, അതേത് ബുക്കിലാപ്പ കുട്ടികളെ ചെരുതി വെച്ചിന്?
0: ബുക്കിലാ?
1: അല്ല, മറന്നു പോകണ്ടായിരിക്കൂലേ.
0: എന്റെ കരുണ, അങ്ങനെയൊന്നല്ല.
1: പിന്നെ
0: ഇവര് ഏടിങ്ങും പോകുമ്പോ കുട്ടികളെയും കൊണ്ട് പോവല്ലോ. പിന്നെ മറന്നു, ഇവരോരോ സാധനം കാണുമ്പോ അതിന്റെ ബേക്ക് പാഞ്ഞും പോവും, കുട്ടികളാടെ നിന്നെടുത്തുണ്ടാവും. പിന്നെ വന്നിനാ എന്റെ കരുണ ഒരു ചെറിയ കടലാസ്.
1: നിങ്ങൾ പറഞ്ഞ നേരം ഈനടെ ഒരു വാർത്തയിൽ കണ്ടിനി, നടു റോഡുമിൽ വന്നിട്ടിരിക്കുന്നു, വീട്ടിൽ നിന്ന് നടന്നു നടന്ന് റോഡുമിലേക്ക് അങ്ങെത്തി, നടു റോഡുമിലിരിക്കുന്നു. അതാങ്കിലിത് എത്ര പൊടിയുള്ള ഒരു ഒന്നൊന്നര വയസ്സേ ഉണ്ടാവുക കുട്ടിക്ക്. അതെങ്ങനെയാ നാടൻ പേര് എത്തിയെന്ന് ദൈവത്തിനറിയാട്ടാ. എന്റെ അമിൻത ഒന്നും പറയണ്ട, പെട്ടെന്ന് നാടെ ഒരു ബസ് മുമ്പ് തന്നെ വന്ന് നിർത്തുകയും ചെയ്തു.
0: എന്നിട്ട് എന്താ പരിക്ക് പറ്റീനെ മോനെ?
1: ബസ്സപ്പാടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയില്ല എന്റെ അമിത,
0: എന്നിട്ടോ
1: ആൾക്കാരിലിറങ്ങി അതിന്റെ കണ്ടക്ടർ ഓടി വന്ന് കുട്ടീനെ എടുത്ത് ആരും കൊണ്ടടുത്ത് ഇത് ഏടത്തെ കുട്ടിയാന്ന് തിരിയണ്ടേ ഇവരിക്ക്.
0: എന്നിട്ടോ
1: ഒന്നും പറയണ്ട, കൊറച്ച് കഴിയുമ്പോ കാണാ വീട്ടിൽ നിന്നാരും ഇറങ്ങി വരുന്നു. ഇങ്ങനല്ലേ അവസ്ഥ നമ്മളെ.
0: എല്ലാ കരണ, നീ ഇത് പറയുമ്പോ എനക്കൊന്ന് ഓർമ്മ ചെയ്തെന്ന് അറിയാ, അവരുണ്ടാവും നല്ല ഓണം ഫോണ് നോക്കുന്നു. ഈ ഫോണ് നോക്കുമ്പോ നമുക്ക് പരിസരവും അപ്പുറത്തിപ്പുറത്ത് ആരാ ഉള്ളതന്നെ ഓർമ്മയുണ്ടാവൂല. ഇതോ നോക്കി അതിൽ ലയിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടി കീഞ്ഞു പോന്നതും കണ്ടിട്ടില്ല, വരുന്നതൊന്നും കണ്ടിട്ടുണ്ടാവൂല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ.
1: എന്നാലും എന്റെ അമിത, ഇങ്ങനെയുണ്ട് അവര് മറവിയും ശ്രദ്ധക്കുറവും.
0: ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഫോണിൽ അത് തീരുന്നവരെ നോക്കൂ. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ കാര്യം അങ്ങനെ തന്നെയാ.
1: എന്റെ അമിത, നിങ്ങൾ ഈ പറയുന്നു ഇതിലും വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
0: എന്നേനു?
1: നമ്മളൊരു അമ്മാവന്റെ കാര്യാന്ന്, ഓരിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യലാന്ന്. എന്റെ അമിത, ഓർക്കാങ്കിൽ ഒരു സൂക്കേടുണ്ട്.
0: എന്നിട്ടാ കാരണം സൂക്കേടുള്ള ഓർ പിന്നെ ആരെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യിപ്പിക്കുക. ഓർക്ക് വീട്ടിലായിട്ട് ഇറങ്ങിയിരുന്ന പോലെ ബല്ല ഓട്ടോ പിടിച്ചു പോണേനു.
1: എന്റെ അമിത, ആ സുഖല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്.
0: അപ്പൊ പറയാൻ പറ്റാത്ത സൂക്കടാ?
1: അതൊന്നും അല്ലാന്ന്, നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ വിട്.
0: എന്നാ നീ പറ.
1: ഓർക്ക് ഈ വായിക്കുന്ന ഒരു സൂക്കടുണ്ടപ്പാ.
0: വായ്പണ?
1: വായ്പണ്ണല്ലാന്ന്, വായന വായന.
0: ഓ വായിക്കേ. അതെന്ത് ഭർത്താനാ നീ പറഞ്ഞ സൂക്കടന്ത ഒരു അസുഖാറ്റ? അത് നല്ല കാര്യല്ലേ.
1: നല്ല കാര്യം തന്നെയാന്ന്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് നിങ്ങള് പറ നല്ല കാര്യമാണോ അല്ലയെന്ന്. ഈ അമ്മാവനുണ്ടല്ല, ഈ ആഴ്ച പതിപ്പുണ്ടല്ലോ, ആ വരുന്ന ദിവസം നോക്കിട്ട് അത് വാങ്ങുകയും ചെയ്യും. മുടങ്ങാണ്ട് വായിക്കുന്ന ആളുമാണ്.
0: അതിലെല്ലാം പണ്ട് നോവലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവല്ലോ, അതൊക്കെ വായിക്കാൻ ഭയങ്കര രസകരണ.
1: അതെല്ലാം വായിച്ചോട്ടപ്പാ, അതിന് തെറ്റില്ല.
0: എന്നിട്ടെന്നാ സംഭവിച്ചേ? നീ പറ കാര്യത്തിലേക്ക് വാ.
1: മൂപ്പര് ബസ് കയറി, പുതിയ ആഴ്ച പതിപ്പും വാങ്ങിട്ടുണ്ട്. ബസ്സിന്റെ സൈഡിൽ ഇരുന്നിട്ട് ബുക്കും വായിച്ചിട്ട് അങ്ങനെ അങ്ങ് പോക്കല്ലേ. എന്നിട്ടോ ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോ അത് മറന്നും പോയി. 5-10 kilometers ആയിട്ട് അങ്ങ് പോയിട്ടാന്ന് ബസ് ഇറങ്ങിയിട്ടെല്ലാം വന്നിന്. അങ്ങോട്ടുള്ള പൈസയും നഷ്ടം, തിരിച്ച് ഇങ്ങോട്ടുള്ള പൈസയും നഷ്ടം. ആലോചിച്ച് നോക്കിയാട്ട്, ഒരു ദിവസത്തെ മെനക്കേടും കണ്ടക്ടർ മാറ ചീത്തയും.
0: അതിനാടോ കണ്ടക്ടർ മാറ ചീത്ത പറയുമ്പോ ഓൻ ഇരുന്ന് വായിച്ചിട്ട് മറന്നുപോയപ്പോ കണ്ടക്ടർ മാർക്കാവൂറ്റോ?
1: കണ്ടക്ടർമാർക്ക് ചീത്തയല്ല, കണ്ടക്ടർമാർ ഇവരെ ചീത്ത പറഞ്ഞു.
0: അങ്ങനെ
1: ആ ഇത് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങണ്ടേ?
0: അതെ.
1: ആ
0: അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ സൂക്കട തന്നെയാന്നല്ലേ ഈ മറവി?
1: ആമിന്ത, നിങ്ങൾ അങ്ങനെ പറയല്ലപ്പ.
0: അന്ന് മൊബൈൽ ഫോൺ ഇല്ലല്ലോ, അന്നേരത്തെ കാലത്ത് എന്തേനു അയച്ച പതിപ്പ്. ഇപ്പൊ മൊബൈൽ ഫോണാന്നല്ലേ ഉള്ളത്.
1: അതെ.
0: അപ്പൊ വലിയ ഇതൊന്നും ഇല്ല കാരണ, ഇപ്പൊ എല്ലാവർക്കും മറവി തന്നെയാന്ന്. കുട്ടികളാന്നില്ല, വലിയ ആളാന്നുള്ള ഒന്നിനൊരിതില്ല, എല്ലാത്തിനും മറവിയാ. ഒരു ദിവസം ഒരു തോട്ടിൽ തുള്ളിയ കഥ നീ അറിഞ്ഞാ? കൊറച്ച് ദിവസം മിഞ്ഞാന്നാറ്റോ.
1: നിങ്ങൾ തുള്ളാനും പോയാ?
0: ഞാനല്ല കരുണ.
1: എന്റെ ആമിത, നിങ്ങൾ നിങ്ങളെ പ്രായലൊന്ന് കണക്കാക്കണ്ടേ.
0: എന്റെ കരുണ, ഞാനല്ലാന്ന്.
1: പിന്നെ നിങ്ങൾ തുള്ളാൻ പോയി പറഞ്ഞതോ?
0: ഒരാൾക്കാറ് നീ ടി വിയിൽ കണ്ടിട്ടില്ല, കൊറച്ച് പേര് തോട്ടില് നല്ല ഓണം വെള്ളം കയറി. വെള്ളം കയറിയാകുമ്പോ ഈ കുട്ടിയക്കല്ലുണ്ട് ഒരു കുളിക്കുന്ന അസുഖം. നമുക്കുണ്ടേ, പണ്ടെല്ലാം നമ്മളും കുളിച്ചിനില്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നേരോ പെട്ടെന്ന് ഈ പെണ്ണുങ്ങള് ഒറ്റ ചാട്ട തോട്ടിലേക്ക് കുളിക്കാൻ വേണ്ടിട്ട്. അതിന്റെ തൊട്ടു പുറകാരുണ്ട്, അതിന്റെ മോനുണ്ട്, കുഞ്ഞു കുട്ടിയുണ്ടായിരുന്നു, അതും ചാടി. അതിന് അത്രേ വയസ്സുമായിട്ടുള്ള ഈ പെണ്ണെന്തേത്, തിമേർത്ത് കുളിയും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കുട്ടീനെ കാണുന്നില്ല. കുട്ടി ഒളിച്ചു പോയി. എന്നാടോ ഒഴുക്ക്, ചില്ലറയങ്ങാറ്റ ഒഴുക്ക്, എന്നാ പെരുമഴ പെയ്തിപ്പോ, എന്നാ ഓള് ശ്രദ്ധിക്കണ്ടേ എന്റെ കുട്ടിയുണ്ട് വെള്ളത്തിലിന്ന്.
1: എന്റെ അമിത, മറന്നുപോയിട്ടുണ്ടാവും.
0: ഉണ്ടാവുമായിരിക്കും, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: ഇപ്പൊ പറഞ്ഞ സംഭവം, ഇപ്പൊ അടുത്ത് വന്ന സംഭവല്ലേ?
0: ആടെ കുറച്ച്
1: അതിന് വീഡിയോ എടുക്കാൻ ഒരാളും.
0: കുട്ടീനെ എവിടുന്ന കിട്ടീനെ അറിയാ എനിക്ക്? 3 kilometers കഴിഞ്ഞിട്ടാന്ന് കുട്ടീനെ കിട്ടീന്.
1: ആ കുട്ടീന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. ആ വീഡിയോ എടുക്കുന്ന നേരത്ത് ആ കുട്ടീനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒന്നും ബാക്കി ഉണ്ടാവില്ലേ?
0: പക്ഷെ നേരം നമുക്ക് കാണാൻ പറ്റുമോ വരണ? ഇല്ലല്ലോ, അതായിരിക്കുമല്ലോ ഓൻ ചിന്തിച്ചിട്ടുണ്ടാവുക.
1: എന്റെ അമിത, അതൊരു വല്ലാത്ത ചിന്തയാന്ന്. എന്റെ അമിത,
0: ഓൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് ആ കുട്ടീന്റെ പിറകെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലായിരുന്നു കരണ. അപ്പൊ ആ കുട്ടിക്ക് ജീവനുണ്ടാ?
1: അതിനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ.
0: എന്താ കാലം പോയൊരു പോക്ക്, ഈ മൊബൈൽ ഫോണ് നിമിത്തമില്ലേ ഒരാളും ജീവിച്ചിരിക്കൂല. നീ കണ്ടോ, എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേ നിക്കുക, ചെറുത് വലുത് മൂത്തൊന്നുമില്ല.
1: നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ റോഡിലോട്ട് പോകുന്ന ആള് വലിയ ആളുണ്ടാവല്ലോ ഒന്നിച്ച്. എന്നാ ഈ കുഞ്ഞു മക്കളെ കയ്യെല്ലാം പിടിച്ചിട്ട് ശ്രദ്ധയോടെ കൂട്ടിട്ട് കൊണ്ടോണ്ടേ ഇവരങ്ങനെല്ലാം ചെയ്യുന്നുണ്ടാ?
0: ഇല്ല, ഇപ്പൊ എല്ലാത്തിനും അങ്ങ് തുറന്നു വിട്ട പോലെയല്ലോ പോകുന്നു. എടോ കരണ, പണ്ട് കാലത്ത് നമുക്ക് ഏടിയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാനാന്ന് പുരക്കുന്ന പീടിയെ പോക്ക്, ഉപ്പാപ്പ പറയും മോളെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാൽ അന്നേരം അത്ര വലിയ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ അങ്ങനെ കടന്നു പോകും, എന്നിട്ട് ഞാൻ പീടിയെ പോയിട്ട് അതുപോലെ സാധനം എടുത്ത് വീട്ടിൽ വരും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാന്നോ?
1: റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ എത്ര നേരം നിക്കണം നിങ്ങളെ വിചാരം?
0: ഇപ്പോഴത്തെ കാലത്തിലെല്ലാം അങ്ങനെയാന്ന്.
2: എന്താണ് രണ്ടുപേരും കൂടി ഒരു ചർച്ച?
0: ഇന്നത്തെ ചർച്ച എന്നാന്നറിയാ കുട്ടിരാമേട്ടാ?
2: എന്താന്ന്?
0: മറവി.
2: മറവി?
0: ആ കരുണൻ രാവിലെ മുതലേ പരതാൻ തുടങ്ങിനി. പരതി പരതി ഓരോരു തളർന്ന്
2: അന്നേരം.
1: ഒന്നുമില്ല എന്റെ കുട്ടിരാമേട്ടാ,
2: ഒന്നുമില്ലേ?
1: അങ്ങനെയല്ല,
0: നീ എന്തിനാ പരതി?
1: ഞാനൊന്ന് പറയട്ടെ എന്റെ അമിന്താ, ബാങ്കിൽ നിന്ന് വന്ന ചെറിയൊരു കഷ്ണം കള്ളാസാണ്.
2: ചെറിയ കഷ്ണം കള്ളാസാകുമ്പോ എവിടെയെങ്കിലും മറന്നു പോകുന്ന
0: സ്വാഭാവികളൊക്കെ
2: വെക്കും. അതിപ്പോ രാമായണം കണ്ടെത്തിയാലേ കിട്ടുള്ളു റേഷൻ കാർഡ്.
0: ഞാനാ പറഞ്ഞുകൊടുത്തിട്ട്
2: സ്വാഭാവികമാണ് പുസ്തകങ്ങളിലാണ് നമ്മള് വെക്കുക. എന്നിട്ട് എവിടെ നിന്ന് കിട്ടി രാമായണം?
0: ഞാൻ പറഞ്ഞു കൊടുത്ത് ഭാഗവതത്തിന്റെ അടിയിലുണ്ട് രാമായണം. രാമായണം തുറന്നു നോക്കാൻ ഞാൻ പറഞ്ഞു.
2: അവിടെ മാത്രം നോക്കിയില്ലല്ലേ?
0: ഇല്ല, ഒരാളുണ്ടങ്ങ് പറമ്പത്ത് പോയിട്ട്
1: വരുന്നത്. ഞാൻ ഇടുന്ന തൊള്ളയിട്ട് വിളിച്ചിട്ട് ഓളെ കാണുന്നില്ല. ഏടിയാമോ പോയിന്? ഇനിയിപ്പൊ ഞാനിപ്പം ഇന്നലെ വന്ന വൈക്കെല്ലാം പോയിട്ട് പരുതുന്നുണ്ടാവുമോ?
0: ഓളാടുന്ന് മറ്റേ ശാന്തേനോടാറ്റം വർത്താനം പറയുന്നുണ്ടാവും. അല്ല പിന്നെ
1: അങ്ങനെ ഉണ്ടാവുക?
0: പിന്നെന്താ, ഓക്ക് ഒരാളെ കിട്ടുകൊണ്ട്. കുട്ടരാമാട്ടാ, ഇതിപ്പം കരുണന്റെ മാത്രം മറവിയല്ല, പൊതുവെ കണ്ടുവരുന്ന അസുഖമാണ് ഇപ്പൊ ഒരു മറവി. വെച്ച കുട്ടീനെ പോലും മറന്നു പോകുന്ന ടീമുകളാണ് ഇപ്പൊ ഉള്ളത്.
2: നമ്മളെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ കണ്ടത് അല്ലേ? അതായത് ഒരു റോഡിലേക്ക് ചെറിയൊരു കുട്ടി നടന്ന് നടന്ന് വരുന്നു, ബസ് നിർത്തി ആ കുട്ടിയെ രക്ഷിക്കുന്നു അല്ലേ. പിന്നീടാണ് കുട്ടിയുടെ രക്ഷിതാക്കള് വീടുന്ന് ഇങ്ങനെ കുട്ടി ഇറങ്ങി നടന്ന കാര്യം ഓർമ്മ വന്ന് തിരിച്ചു വന്നത്.
0: ഇതെല്ലാം എന്തുകൊണ്ടാന്നറിയാ?
2: എന്തുകൊണ്ടാ?
0: മൊബൈൽ ഫോണ് വന്നുകൊണ്ട്.
2: അതെ, നമ്മളെല്ലാവരും ഈ മൊബൈൽ ഫോണിന്റെ ലോകത്തിങ്ങനെ മുഴുകി നിൽക്കുമ്പോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല.
1: എന്റെ കുട്ടരാമാട്ട, അമ്മ കുമ്മായ ആയാലും ആരും അറിയില്ലാന്ന്. എന്തെന്നാ പറയണ്ടത്? പിള്ളമാർ ചോറിന് വിളിച്ചാ വരെ മര്യാദയ്ക്ക് വരൂലെന്ന്. കംപ്ലീറ്റിന്റെ അത്തല്ലേ തലയും കുത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ തോണ്ടല്ലേ.
0: ലാസ്റ്റ്
1: പണ്ടെല്ലാം നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിലും നമ്മളെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവില്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി?
0: പിന്നെന്താ, കൃത്യം ഒരു മണിയാകുമ്പോ നമ്മള് പോവില്ലേ?
1: പിന്നെ ഇത് വിളിച്ചാലും വരൂല, ചോറെടുത്ത് മുമ്പിൽ വെച്ചു കൊടുത്താലും തിന്നൂല.
0: അഥവാ വെച്ചു കൊടുത്തിട്ടില്ല.
2: ബോധം നഷ്ടപ്പെടുത്തുകയാണ് ഇപ്പം ഈ ഫോണ്. അപ്പൊ അത് ഈ ഭക്ഷണം കഴിക്കാത്തതും മറ്റൊക്കെ നമുക്ക് ഒരു ഒരു പരിധി വരെ സഹിക്കാം, ഉൾക്കൊള്ളാം. പക്ഷെ കുട്ടികളെ മറന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരല്ലേ അല്ലേ. നമ്മളിപ്പം റോഡിലൂടെ നടക്കുമ്പോൾ കുട്ടികളുടെ കൈകൾ നമ്മൾ മുറുകെ പിടിക്കാം, കുട്ടികളെ നമ്മുടെ കൈകളിൽ പിടിക്കാം. കുട്ടികൾക്കറിയാം തങ്ങളെ നോക്കിക്കൊള്ളും നമ്മുടെ രക്ഷിതാക്കൾ. അപ്പോൾ അതേസമയത്ത് വലിയ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടികളെ കാണാത്ത വാർത്തകൾ ധാരാളമുണ്ട്. നമ്മളെന്ത് വേണം കുട്ടികളെ? എപ്പോഴും അവരുടെ കൈകൾ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോകും, പ്രത്യേകിച്ച് മാൾക്കൂട്ടത്തിലൊക്കെ കൂട്ടം തെറ്റി പോകും, കണ്ടെത്താൻ വലിയ പാടാണ്. മുതിർന്നവരാണെങ്കിൽ നമുക്ക് പലതരത്തിലും ഫോൺ ഉപയോഗിച്ചിട്ട് മറ്റൊക്കെ നമുക്ക് ആ സ്ഥലത്തേക്ക് വരാം. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ പറ്റില്ല. ആൾക്കൂട്ടത്തിൽ കുട്ടികൾ കാണാതാവുന്നത് വളരെ സ്വാഭാവികമാണ്. അതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മക്കളെപ്പോലും മറന്നു പോകുന്ന രക്ഷിതാക്കളാണ്.
0: ഒരു ദിക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാല് പിന്നെ അവർക്ക് അതിനെ കുറിച്ച് മാത്രമല്ല ഓർമ്മയുണ്ടാവും.
1: വാസ്തവം
0: കൂടെ ആരാ വന്നത്, മക്കളുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നുള്ള ഓർമ്മ അവർക്കുണ്ടാ? ഇല്ലല്ലോ.
2: അപ്പൊ അത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് നമ്മൾ കണ്ടുവരുന്നൊരു ഇതുവരെ ഇല്ലാത്തൊരു പ്രവണത തന്നെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പുറത്തേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്നത് തന്നെ പരമാവധി ചുരുക്കണം. കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ സ്വയം ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഇതുപോലെ പല അപകടങ്ങളും ഉണ്ടാകും, കുട്ടികൾ കാണാതാവും, അപകടങ്ങൾ സംഭവിക്കും.
0: കേട്ടല്ലോ കരണ, ശ്രദ്ധിച്ച് ഇനി വെച്ചോ. ഇനി ആട മറന്നു ഈട മറന്നു എന്ന് പറയാൻ നിൽക്കണ്ട. എനിക്ക് വേണമെങ്കിൽ ഞാൻ നല്ലൊരു സൂത്രം പറഞ്ഞുതരാം. പിന്നെന്താ, നീ കലണ്ടറിൽ എഴുതി വെക്കുക, ഞാൻ എവിടെയാ ഈ സാധനം വെച്ചിന്, ഞാൻ എവിടെയാന്ന് ആ സാധനം അടക്കൊണ്ട വെച്ചിന് നല്ല എഴുതി വെച്ചോളി.
1: ആമിൻതാ, അങ്ങനെ ഞാൻ പണ്ടി ചെയ്തിനേനോ?
0: എന്നിട്ടോ?
1: പക്ഷെ എഴുതി വെച്ചത് ഞാൻ അങ്ങ് മറന്നുപോയി.
0: ഏ
1: ആ

ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. സംസ്കാര

0: ദിനക് ദിനക് ദം ദിനദം ദം ദിനക് ദിനക് ദം ദം
1: ദിനക് ദിനക് ദം ദിനദം ദം ദിനക് ദിനക് ദം ദം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മഞ്ചച്ചവപ്പഴക ഇഞ്ചിയിൽ

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. എം മുകുന്ദന്റെ മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന പുസ്തകം അവലോകനം ചെയ്ത് സംസാരിക്കുന്നു മടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശിവന്യ പി വി.
2: പുതിയ ചിന്തകളും നല്ല സന്ദേശങ്ങളുമായി നിങ്ങളെ സമീപിക്കുകയാണ് ഞാൻ. ഏവർക്കും നമസ്കാരം. ഈ ഭൂമിയിൽ ജന്മം കൊണ്ട നാൾ മുതൽ ഇന്ന് വരെ നമ്മൾ എത്രയോ മനുഷ്യരെ കണ്ടുമുട്ടുന്നു. ചിലർ വരുന്നു, പോകുന്നു. അവരാരും നമ്മുടെ മനസ്സിൽ അടയാളങ്ങൾ അവശേഷിപ്പിക്കാറില്ല. എന്നാൽ മറ്റു ചിലരുണ്ട്. അവരുടെ ജീവിതം ഒരു തീപ്പന്തം പോലെയാണ്. അവർ സ്വയം പ്രതിസന്ധികളിൽ ഉരുകിത്തീരുമ്പോഴും ചുറ്റുമുള്ള ലോകത്തിലേക്ക് പ്രകാശത്തിന്റെ ഒരു വലിയ പ്രപഞ്ചം തുറന്നു നൽകും. മലയാള സാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിന്റെ വക്താവും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവയ്ക്ക് പുറമെ മലയാളത്തിന്റെ ഖ്യാതി ലോകമെങ്ങും എത്തിച്ച പ്രിയ എഴുത്തുകാരനാണ് ശ്രീ എം മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരനായ അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞ മനോഹരമായ ഒരു കൃതിയാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ. കേവലം കുട്ടിക്കഥകൾ എന്ന് കരുതി ഈ പുസ്തകങ്ങൾ കയ്യിലെടുക്കുന്ന ഏതൊരു വായനക്കാരനെയും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന ഒന്നാണിത്. ലളിതമെന്ന് തോന്നിക്കുന്ന വരികൾക്കിടയിൽ ജീവിതത്തിന്റെ വലിയ യാഥാർത്ഥ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന മുകുന്ദേട്ടന്റെ വിസ്മയ ശൈലി ഈ പുസ്തകത്തിൽ നമുക്ക് ദർശിക്കാം. ഈ കൃതിയിലെ പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും ഏറ്റവും ഹൃദയസ്പർശിയായ 20-ാമത്തെ അധ്യായമാണ് ഇരുട്ടിൽ ജീവിച്ച് വെളിച്ചം വിതറിയവർ. ആ ഭാഗം എൻ്റെ ഉള്ളിൽ ആകർഷിച്ചു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എൻ്റെ വായനാ അനുഭവം തുറന്നുകാട്ടുകയാണ്. ലോകം മുഴുവൻ ഒരു മഹാമാരിയുടെ ഭീതിയിൽ നാലു ചുവരുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിപ്പോയ ആ കൊറോണ കാലത്താണ് എഴുത്തുകാരൻ ഈ അനുഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. 65 വയസ്സ് കഴിഞ്ഞവർ പുറത്തിറങ്ങാൻ പാടില്ലാത്തതിനാൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നപ്പോൾ മുകുന്ദേട്ടൻ അഭയം തേടിയത് തൻ്റെ മുന്നിലെത്തിയ അക്ഷരങ്ങളിലായിരുന്നു. അങ്ങനെ വായിച്ചു തീർന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് പി ആർ ഗോപിനാഥൻ നായർ എന്ന പ്രതിഭാശാലിയായ കവിയെയും അദ്ദേഹത്തിൻ്റെ വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരത്തെയും അദ്ദേഹം കണ്ടെത്തുന്നത്. കൂട്ടുകാരെ, ഒന്നു സങ്കല്പിച്ചു നോക്കൂ. ശൈശവത്തിൽ തന്നെ വിധി കാഴ്ചയുടെ വസന്തങ്ങൾ കവർന്നെടുത്ത ഒരു മനുഷ്യൻ, നീലവാനോ പച്ചപ്പാർന്ന പ്രകൃതിയോ താൻ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളോ എന്തിന് താൻ എഴുതുന്ന അക്ഷരങ്ങൾ പോലും ഒരുവട്ടം കാണാൻ കഴിയാത്ത അവസ്ഥ. സാധാരണക്കാരനാണെങ്കിൽ വിധിയെ ശപിച്ച് ഇരുട്ടറയിൽ ഒതുങ്ങിക്കൂടിയനെ. എന്നാൽ ഗോപിനാഥൻ നായർ എന്ന ആ വലിയ മനുഷ്യൻ തൻ്റെ കണ്ണുകളിലെ ഇരുട്ടിനെ ഉള്ളിലെ സ്വർഗാത്മകതയുടെ അഗ്നി കൊണ്ട് ചാരമാക്കുകയായിരുന്നു. കാവ്യരചനയ്ക്ക് ബാഹ്യമായ കണ്ണുകളല്ല, ആത്മാവിൻ്റെ കാഴ്ചയാണ് വേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു. ലോകസാഹിത്യത്തിൽ ഹോമറും ജോൺ മിൽട്ടനും ചെയ്തതുപോലെ തൻ്റെ മനസ്സിൽ വിരിയുന്ന കവിതാശകലങ്ങൾ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുത്ത് എഴുതിച്ചു കൊടുത്ത് അദ്ദേഹം സാഹിത്യ ലോകത്ത് തൻ്റെ ഒപ്പു പതിപ്പിച്ചു. എ പി പി നമ്പൂതിരി

കെ എസ് നാരായണൻപിള്ള, ഡോക്ടർ കെ എസ് രവികുമാർ, ഡോക്ടർ പി കെ രാജശേഖരൻ തുടങ്ങിയ വലിയ സാഹിത്യ പ്രതിഭകളുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ ആ കവിതകൾക്ക് സാധിച്ചു. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കഠിന പ്രയത്നം കൊണ്ട് ബി എയും ബി എഡും പാസ്സായ അദ്ദേഹം സ്കൂളുകളിലെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ചാരുകസേരയിലേറി കാലുകൾ നീട്ടി നിവർത്തു ഞാൻ ഉറങ്ങുകയാണ്, എന്നുടെ വീടുമുറങ്ങുകയാണ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഉറുമ്പുകൾ എന്ന കവിതയിലെ വരികൾ മുകുന്ദേട്ടൻ ഈ പുസ്തകത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ താൻ വീണ്ടും ഒരു കുട്ടിയായി മാറിയതുപോലെയാണ് എഴുത്തുകാരന് തോന്നിയത്. അത്രമേൽ ലളിതവും മനോഹരമാണ് ആ കാവ്യശൈലി. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഭാഗം കേവലം ഒരു കവിയുടെ വിജയഗാഥ മാത്രമല്ല പറയുന്നത്, മറിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ കൂടിയാണ്. ഗോപിനാഥൻ നായർ എന്ന കവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്ന ശ്രീദേവി എന്ന പുണ്യജന്മത്തെക്കുറിച്ച് പറയാതെ ഈ പുസ്തക പരിചയം ഒരിക്കലും പൂർണ്ണമാകില്ല. കാഴ്ചയില്ലാത്ത കവിയെ വിവാഹം കഴിക്കാൻ ബന്ധുക്കൾ വിസമ്മതിച്ചിട്ടും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന് അദ്ദേഹത്തിൻ്റെ തണലായി മാറിയവരാണ് ശ്രീദേവി. കവിയുടെ നയനങ്ങളായി മാറിയത് അവരായിരുന്നു. ഈ സുന്ദരമായ ലോകത്തെ കവി കണ്ടതും വായിച്ചതുമെല്ലാം ശ്രീദേവിയുടെ ശബ്ദത്തിലൂടെയായിരുന്നു. പക്ഷേ വിധി വീണ്ടും ക്രൂരമായി വിരൽ ചൂണ്ടി. ശ്രീദേവി മാരകമായ രോഗം ബാധിച്ച് മരണക്കിടക്കയിലായ നാളുകൾ വിവരിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ നെഞ്ചു തകർന്നുപോകും. സ്വന്തം മരണവേദനയേക്കാൾ ശ്വാസം നിലയ്ക്കാൻ പോകുന്ന ആ നിമിഷത്തിലും അവൾ ഭയന്നത് ഒന്നിനെക്കുറിച്ച് മാത്രമായിരുന്നു. അവൾ എഴുത്തുകാരനോട് പറഞ്ഞത് ഇതായിരുന്നു: എനിക്ക് മരണമല്ല വിഷമം, ഞാൻ ഓർക്കാപുറത്ത് മരിച്ചു പോയാൽ ഗോപിനാഥന് ഇനി പുസ്തകങ്ങൾ ആര് വായിച്ചു കൊടുക്കും? എന്തൊരു സ്നേഹമാണത്! മരണത്തിൻ്റെ നിഴൽ വീഴുമ്പോഴും തൻ്റെ പങ്കാളിയുടെ ലോകം വീണ്ടും ഇരുളടഞ്ഞു പോകരുതെന്ന ആ ആഗ്രഹം സ്നേഹത്തിൻ്റെ പരകോടിയാണ്. ഒടുവിൽ ശ്രീദേവി ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടെ കവി തികച്ചും ഏകാന്തനായി മാറി. എങ്കിലും മരിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ പരിചരിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടാണ് അവർ പോയത്. കവിയുടെ ആത്മാവിനെ താങ്ങി നിർത്തിയ ആ വലിയ സ്നേഹത്തിൻ്റെ കഥ വായിക്കുമ്പോൾ വായനക്കാരുടെ കണ്ണ് ഈറനണിയും. ഭൗതികമായ പരിമിതികളെയും ശരീരത്തിൻ്റെ കുറവുകളെയും മനസ്സിൻ്റെ കരുത്തുകൊണ്ട് മറികടന്ന് അമരതത്വത്തിലേക്ക് ഉയർന്ന മനുഷ്യരുടെ നേർസാക്ഷ്യമാണ് ഈ അധ്യായം. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും മനസ്സിൽ അക്ഷരവെളിച്ചം സൂക്ഷിച്ച ആ കവിയും അദ്ദേഹത്തിന് കാവലായ ഭാര്യയും ഇന്നും മുകുന്ദേട്ടൻ്റെ വരികളിലൂടെ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നമുക്ക് ചുറ്റും ഇന്ന് എല്ലാ ഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ചെറിയ പ്രതിസന്ധികളിൽ നാം തളർന്നു പോകാറില്ലേ? പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴോ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോഴോ നാം നിരാശയിലേക്ക് വീണു പോകാറുണ്ട്. എങ്കിൽ ഈ അധ്യായം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ വലിയൊരു തിരിച്ചറിവ് തരും. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വലിയ പോരാട്ട വീര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് നിറയ്ക്കും. കാഴ്ചയില്ലാത്ത ഒരാൾ ലോകത്തിന് വെളിച്ചം വിതറിയെങ്കിൽ എല്ലാമുള്ള നമ്മൾ ഈ സമൂഹത്തിന് എന്താണ് തിരിച്ചു നൽകുന്നതെന്ന ചോദ്യം വായനക്കാരൻ്റെ ഉള്ളിൽ അവശേഷിപ്പിക്കാൻ ഈ കൃതിക്ക് കഴിയുന്നുണ്ട്. ഇരുട്ടിനെ ശപിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ നെയ്ത്തിരിയെങ്കിലും മറ്റുള്ളവർക്കായി കൊളുത്തിവെക്കുന്നത്. ഈ മനോഹരമായ പുസ്തകം എല്ലാവരും ഒരിക്കലെങ്കിലും വാങ്ങി വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വായനയുടെ ഈ നല്ല ലോകം ഇനിയും നമ്മെ ഉണർത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

കുട്ടികൾക്കായി എം മുകുന്ദൻ ആദ്യമായി എഴുതിയ മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന പുസ്തകത്തെക്കുറിച്ച് അവലോകനം ചെയ്ത് സംസാരിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശിവന്യ പി വി.

പ്രശസ്ത സംസ്കൃത ഗ്രന്ഥമായ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. AD 1547 പൊന്നാനി താലൂക്കിൽ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കുറുമ്പത്തൂർ അംശത്തിൽ ആണ് മേൽപ്പത്തൂർ ഇല്ലം. മേൽപ്പത്തൂർ ഇല്ലത്തെ മാതൃദത്ത ഭട്ടതിരിയുടെ മകനായി ജനിച്ചു. ദാമോദരൻ എന്ന ഒരു ജ്യേഷ്ഠനും മാതൃദത്തൻ എന്ന ഒരു അനുജനും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ട് സംസ്കൃതത്തിലും മീമാംസയിലും ഋഗ്വേദത്തിലും തർക്കശാസ്ത്രത്തിലും ഇദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു. സംസ്കൃത ഭാഷയെ കയ്യിലിട്ട് അമ്മാനമാടിയ അഗാധ പണ്ഡിതനായിരുന്നു ഭട്ടതിരിപ്പാട്. അച്യുത പിഷാരടി ആയിരുന്നു ഭട്ടതിരിയുടെ ഗുരു. ഗുരുവിൽ നിന്നും സംസ്കൃതത്തിലും മീമാംസയിലും തർക്കശാസ്ത്രത്തിലും അറിവ് നേടിയ ഭട്ടതിരിപ്പാട് ഗുരുവിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ മരുമകളെ തന്നെ വേളിയും കഴിച്ചു. അതിനുശേഷം കുടുംബജീവിതവുമായി ഉല്ലസിച്ച് കഴിഞ്ഞ ഭട്ടതിരിപ്പാട് തന്റെ വിജ്ഞാന സമ്പാദനത്തിന്റെ കാര്യം താൽക്കാലികമായി മറന്നു. ഇത് മനസ്സിലാക്കിയ ഗുരു അദ്ദേഹത്തെ വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെയിരിക്കെ ഗുരുവിന് വാതരോഗം പിടിപെട്ടു. വേദന കൊണ്ട് പുളയുന്ന ഗുരുവിനെ കണ്ട് ഭട്ടതിരിപ്പാട് ദുഃഖിച്ചു. തന്റെ വിജ്ഞാന ശക്തി കൊണ്ട് ഭക്തിയും കൊണ്ട് ഗുരുവിന്റെ വാതരോഗം തന്നിലേക്ക് ആവാഹിച്ചു. വേദന കൊണ്ട് പുളയുന്ന അവസരത്തിൽ ഭട്ടതിരിപ്പാട് തന്റെ ഗുരുവായ എഴുത്തച്ഛന്റെ അടുത്തെത്തി. വാതരോഗിയാണെങ്കിലും അദ്ദേഹത്തിന്റെ മനക്കരുത്ത് ഏറെയായിരുന്നു. എഴുത്തച്ഛൻ ഭട്ടതിരിപ്പാടിനോട് വാതരോഗം മാറുന്നതിന് വേണ്ടി മീൻ തൊട്ടുകൂട്ടാൻ പറഞ്ഞു. അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയ ഭട്ടതിരിപ്പാട് തന്റെ ഭഗവാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ ഇരുന്ന് നാരായണീയം എന്ന മഹാഗ്രന്ഥം എഴുതാൻ ആരംഭിച്ചു. സംസ്കൃതത്തിൽ അഗാധ പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണീയം സംസ്കൃതത്തിൽ രചിച്ചു തുടങ്ങി. ഗുരുവായൂർ അമ്പലത്തിൽ താമസിച്ച് ഭഗവാന്റെ ദർശനത്തിൽ മുഴുകി ഒരു ദിവസം ഒരു ദശകം എന്ന രീതിയിൽ നാരായണീയം എഴുതാൻ തുടങ്ങി. തന്റെ ഇഷ്ടദൈവമായ ശ്രീ ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നാരായണീയം എഴുതി തുടങ്ങിയത്. വാതരോഗത്താൽ വിഷമം അനുഭവിക്കുന്ന ഭട്ടതിരിപ്പാടിന് എഴുതാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അനുജനായ മാതൃദത്തൻ ആയിരുന്നു. ഭാഗവതം ഭക്തിപ്രധാനമായ ഒരു മഹാഗ്രന്ഥമാകുന്നു. എങ്കിലും ലൗകികങ്ങളും ആത്മീയങ്ങളുമായ അനേകം ശാസ്ത്ര സിദ്ധാന്തങ്ങളെ അതിൽ സന്ദർഭാനുസരണം പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിലെ 14,000 ശ്ലോകങ്ങളുടെ ചുരുക്കരൂപമാണ് നാരായണീയം. വേദഗ്രന്ഥങ്ങൾ പോലെ തന്നെ സാഹിത്യത്തിൽ നാരായണീയത്തിന് ഉയർന്ന സ്ഥാനമാണ് ഉള്ളത്. ഒരു ദിവസം ഒരു ദശകം എന്ന രീതിയിലാണ് ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി തുടങ്ങിയത്. അങ്ങനെ 100 ദിവസം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ച് കൊണ്ടുള്ള ആ പുണ്യഗ്രന്ഥം ഭട്ടതിരിപ്പാടിന് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഓരോ ദശകവും എഴുതി കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാതരോഗത്തിന് കുറവ് വന്നു തുടങ്ങി. സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ ഗുരുവായൂരിൽ ഉണ്ടെന്നറിഞ്ഞ് പൂന്താനം നമ്പൂതിരി തന്റെ ജ്ഞാനപാന എന്ന ഭാഷാകൃതി വായിച്ചു തിരുത്തി കൊടുക്കാൻ മേൽപ്പത്തൂരിനോട് അപേക്ഷിച്ചു. തന്റെ പാണ്ഡിത്യത്തിൽ അല്പം ഗർവമുള്ള മേൽപ്പത്തൂർ പൂന്താനത്തെ പരിഹസിച്ചു. സംസ്കൃത പാണ്ഡിത്യമുള്ള ഞാൻ ഭാഷാകാവ്യമായ ജ്ഞാനപാന വായിച്ചു തിരുത്താനും മറ്റു വല്ല ഭാഷാ പണ്ഡിതന്മാരോട് ചോദിക്കൂ എന്ന മറുപടിയും നൽകി. ദുഃഖത്താൽ മുഖം കുനിച്ച് പൂന്താനം അവിടെ നിന്നും പിന്മാറി. അന്ന് ഭട്ടതിരിപ്പാടിന്റെ വാതരോഗം കലശനായി. ഉറക്കത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്ന് ഭട്ടതിരിപ്പാടിനോട് ഇങ്ങനെ ഒരു ഉപദേശം നൽകി. തന്റെ വിഭക്തിയെക്കാളും പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. തന്റെ തെറ്റു മനസ്സിലാക്കിയ ഭട്ടതിരിപ്പാട് പൂന്താനത്തെ ചെന്ന് കാണുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. ദുഃഖിതനായിരുന്ന പൂന്താനത്തിന്റെ മനം കുളിർത്തു. നാരായണീയത്തിൽ 1-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ രൂപവർണ്ണനയോടുകൂടി

0: ഭട്ടതിരിപ്പാട് തൻ്റെ രചന ആരംഭിച്ചു. ഓരോ ദശകം കഴിയുമ്പോഴും തൻ്റെ വാദരോഗത്തെ ശമിപ്പിച്ചു തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ദശകം അവസാനിപ്പിക്കാറ്. അങ്ങനെ 100 ദിവസം കൊണ്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഭക്തിപൂർവം എഴുതി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് തൻ്റെ വാദരോഗമുക്തി നേടി. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം എന്ന് തുടങ്ങി ദ്വേധാനാരായണീയം ശ്രുതിഷുച ജനുഷ സ്തുത്യതാവർണ്ണനേന ഭീതം ലീലാവതാരൈ ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം എന്ന് അവസാനിക്കുന്ന നാരായണീയം വായിച്ചാലും പറഞ്ഞാലും തീരാത്ത ഭക്തിസാന്ദ്രമായ ഒരു പുണ്യഗ്രന്ഥമാണ്. ഇതിൽ ഭക്തിയോട് ഒപ്പം തന്നെ മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള വികാര വിചാരങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ഗോപികകളുടെ ലീലകളിൽ കൂടി ശൃംഗാരവും ഭക്തിയും എല്ലാം നമുക്ക് കാണാൻ കഴിയും. എൻ്റെ എളിയ അറിവ് വച്ച് നാരായണീയത്തെ വായിച്ച് അപഗ്രഥിക്കാനോ വിശദീകരിക്കാനോ സാധിക്കുകയില്ല. എങ്കിലും ഞാൻ കൂടുതലായും വായിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് ഞാൻ ഇത് ഗുരുസമക്ഷത്തിങ്കൽ ഭക്തിയോടെ സമർപ്പിക്കുന്നു.
1: മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഉഷാ പ്രദീപ് ഇരിട്ടി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: സംഗീത നിശ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സംഗീത നിശ ആരംഭിക്കുന്നു. സംഗീത നിശയിൽ ഇന്ന് കേൾക്കാം ഡോക്ടർ കെ കൃഷ്ണകുമാറിന്റെയും ബിന്നി കൃഷ്ണകുമാറിന്റെയും കച്ചേരി. വയലിൻ ബി വി രാഘവേന്ദ്ര റാവു, മൃദംഗം എസ് വി രമണി.

0: ഇന്ന് സംഗീതനിശയിൽ കച്ചേരി അവതരിപ്പിച്ചത് ഡോക്ടർ കെ കൃഷ്ണകുമാറും ബിന്നി കൃഷ്ണകുമാറും.
1: സംഗീതനിശ കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.

മധുരഗീതങ്ങളിൽ ഇന്ന് കതിർമണ്ഡപം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. 1968 എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് പ്രേം നസീർ, അടൂർ ബാസി, ഷീല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു തിരിച്ചടി. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ച് ആർ സുദർശനും സംഗീതം പകർന്ന് കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ അവസാന വരിയിൽ കതിർമണ്ഡപം എന്ന പദം നമുക്ക് കാണുവാൻ സാധിക്കും. കേൾക്കാം. ഇന്ദുലേഖേ ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ.

എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മന്ത്രകോടി എന്ന ചിത്രത്തിലെ ഗാനം. പ്രേം നസീർ, അടൂർ ബാസി, കെ പി ഉമ്മർ, വിജയശ്രീ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 1972 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് പി സുശീല പാടിയ ഗാനം ഇനി കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം, എന്തിനെന്നെ വിളിച്ചു വീണ്ടും ഈ മന്ത്രകോടിയുടുപ്പിച്ചു. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. സംഗീതം ജി ദേവരാജൻ. 1976 പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മധു, രാഘവൻ, ശ്രീവിദ്യ, KPSC ലളിത എന്നിവരാണ് മുഖ്യ നടീ നടന്മാർ. ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഈ മനോഹര ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കതിർമണ്ഡപം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം റൌഡി രാജമ്മ എന്ന ചിത്രത്തിലെ ഗാനം. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ. പി സുബ്രഹ്മണ്യമാണ് ചിത്രത്തിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ജയപ്രഭ, മധു, രാഘവൻ, ജഗദീഷ് ശ്രീകുമാർ, ബഹദൂർ, കുതിരവട്ടം പപ്പു തുടങ്ങിയവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

1978 വി ടി ത്യാഗരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേമശില്പി എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. സംഗീതം വി ദക്ഷിണാമൂർത്തി, എം ജി സോമൻ, ജഗദീഷ് ശ്രീകുമാർ, ജയഭാരതി, കെ പി ഉമ്മർ, ശങ്കരാടി എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ കതിർ മണ്ഡപത്തിൽ കാത്തുനിന്നു ഞാൻ എന്ന ഗാനം ശ്രോതാക്കളോടൊപ്പം നമുക്ക് ആസ്വദിക്കാം.

എം ജി സോമൻ, വിൻസെന്റ്, സത്താർ, രാധിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 1979 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഭാര്യയെ ആവശ്യമുണ്ട്. ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ്, MS ബാബുരാജ് എന്നിവർ ചേർന്ന് 3 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പൂവും പൊന്നും പുടവയുമായി വന്നു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കതിർമണ്ഡപം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി എ ടി ഉമ്മർ സംഗീതം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസാ വാചാ കർമ്മണ. 1979 ഐ വി ശശിയുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. എം ജി സോമൻ, സുകുമാരൻ, ജയഭാരതി, സീമ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ നിമിഷങ്ങൾ പോലും വാചാലമാകുമെന്ന ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യേശുദാസ് ആലപിച്ച ഒരു സെമി ക്ലാസിക്കൽ ഗാനം കേൾക്കാം. ചിത്രം കതിർ മണ്ഡപം. 1979 കെ പി പിള്ളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വി ദക്ഷിണാമൂർത്തി, പ്രേംനസീർ, മധു, ജയഭാരതി, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ശങ്കരാടി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കേൾക്കാം കതിർ മണ്ഡപം, സ്വപ്ന സ്വരമണ്ഡപം.

ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ശ്യാം സംഗീതം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം അർച്ചന ടീച്ചർ. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മധു, വേണുനാഗവള്ളി, സീമ, എസ് അംബിക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ പൂക്കുല ചൂടിയ നിറപറയൊരുങ്ങിയെന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ മധു, എം ജി സോമൻ, ജഗദീഷ് ശ്രീകുമാർ, ശങ്കരാടി, രവികുമാർ, ശ്രീപ്രിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു കർത്തവ്യം. 1982 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ആർ കെ ദാമോദരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം സത്യം. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ കല്യാണ സദ്യയ്ക്ക് വന്നു ചേരണം എന്ന ഗാനം ആസ്വദിക്കാം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ.

ശ്രീമൂല നഗരം വിജയൻ എഴുതിയ വരികൾക്ക് വിദ്യാധരൻ സംഗീതം പകർന്ന ഗാനം കേൾക്കാം. ചിത്രം എൻ്റെ ഗ്രാമം. 1984 TK വാസുദേവൻ, ശ്രീമൂല നഗരം വിജയൻ എന്നിവർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ MG സോമൻ, ശാരദ, KPSC ലളിത, ശ്രീലത നമ്പൂതിരി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ കൽപ്പാന്ത കാലത്തോളം എന്ന ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

0: മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം. ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 30, ഹിജ്റ വർഷം 1447 മുഹറം 28, ശകവർഷം 1948 ആഷാഢം 23, 2026 ജൂലൈ 14 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.